ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ ആലപ്പുഴ എഫ് എം. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 10, കൊല്ലവർഷം 1202 കന്നിമാസം 16, 2026 ഒക്ടോബർ 2 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 35 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോഹെർട്സുകളിലും ആലപ്പുഴ എഫ് 103.5, പത്തനംതിട്ട എഫ് 101, കായംകുളം എഫ് 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിക്കുന്നു.
1: ത്യാഗമെന്നതേ നേട്ടം താഴ്മവാൻ അഭ്യുന്നതി. ഈ വരികൾ നമ്മുടെ രാഷ്ട്രപിതാവിനെപ്പറ്റി മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലേതാണ്. ആ ഗുരുനാഥൻ്റെ ആദർശങ്ങളായിരുന്നു സേവനം, ലാളിത്യം, ഈശ്വരവിശ്വാസം, മതമൈത്രി എന്നിവയൊക്കെ. ഭഗവത്ഗീത എൻ്റെ വഴികാട്ടിയാണെന്ന് അദ്ദേഹം ഉറക്കി പറയുമായിരുന്നു. 5000-ൽപ്പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയ ആചാര്യനും സ്വതന്ത്ര ഭാരത ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു ബാപ്പുജി എന്ന് നാം സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. ടാഗോറാണ് ആദ്യമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചത്. അദ്ദേഹം മഹാത്മാവായത് വിദ്യാലയത്തിന് പുറത്തും എന്നും അറിവ് നേടിക്കൊണ്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എല്ലാറ്റിനെയും ദൈവമായി കാണുന്നവനാണ് മഹാത്മാവ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി എന്ന ഗുജറാത്തിലാണ് ജനിച്ചത്, പോർബന്തർ എന്ന സ്ഥലത്ത്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ ശേഷം ലണ്ടനിലേക്ക് പോയി ബാരിസ്റ്റർ പരീക്ഷ ജയിച്ചു. കുറേ വർഷം തെക്കേ ആഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്തു. ഗാന്ധിജി ബൈബിൾ, ഖുറാൻ ഇവയും പഠിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് പ്രാധാന്യം നൽകി. മദ്യവർജനം, വിദേശ വസ്ത്ര ബഹിഷ്കരണം ഇവ പ്രചരിപ്പിച്ചു. ചർക്ക കൊണ്ട് നൂൽ നൂത്ത്, ഖാദി നിർമ്മിച്ച് അതുകൊണ്ടുള്ള തുണി ഉടുക്കുവാൻ ആളുകളെ ഉത്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. തൊഴിലധിഷ്ഠിതമായ സാങ്കേതിക വിദ്യാഭ്യാസം വേണം, ഒപ്പം മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തിൽ മദ്യവർജനവും അഹിംസയും ഐത്തോച്ചാടനവും ലളിത ജീവിതവും ഒക്കെ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. എല്ലാവർക്കും ക്ഷേത്ര നടകളിലൂടെ റോഡുകളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നിവരുമായി അദ്ദേഹം നേരിട്ട് സംബന്ധിച്ചു. ശ്രീ ചിത്രദേവാൽ മഹാരാജാവിനെ കണ്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പ്രോത്സാഹനം നൽകി. സത്യാഗ്രഹം, ഉപവാസം എന്നിങ്ങനെ സഹന സമരങ്ങളിലൂടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം ശക്തമായതോടുകൂടി ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകാൻ തന്നെ തീരുമാനിച്ചു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ മുസ്ലിം രാഷ്ട്രം എന്ന ഒരു പാകിസ്ഥാൻ വാദമുണ്ടായി. അത് ഗാന്ധിജി അങ്ങേയറ്റം എതിർത്തു. സ്വാതന്ത്ര്യപ്രാപ്തിയോടെ നവഖാലിയിലും കൽക്കട്ടയിലും മുസ്ലിം ഹിന്ദു മത്സരങ്ങൾ വർദ്ധിച്ചു. വളരെയേറെ ശവങ്ങൾ റോഡ് നീളെ കിടന്നു. ആ ശവങ്ങളുടെയൊക്കെ മധ്യത്തിലൂടെ മഹാത്മാഗാന്ധിജി നടന്നു ഒറ്റയ്ക്ക്. സ്വാതന്ത്ര്യദിന സന്ദേശത്തിനായി കൽക്കട്ടയിലെ ആകാശവാണി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒന്നും എനിക്ക് തരാനില്ല. ഞാൻ വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 1948 ജനുവരി 30 സന്ധ്യയ്ക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കവേ മഹാത്മജി നാഥുറാം വിനായക് ഗോഡ്സെ ഉതിർത്ത വെടിയുണ്ടകൾ സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങി. ഈ ദുരന്ത വാർത്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചു. ആ ദീപം പൊലിഞ്ഞുപോയി എങ്കിലും അതിൽ നിന്നും കൊളുത്തിയെടുത്ത നെയ്ത്തിരി വെളിച്ചം ഭാരതത്തെ മുമ്പോട്ട് നയിക്കും എന്നുള്ളത് തീർച്ച.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട്. ഇതിൻ്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക്.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത, ആലാപനം കെ ജെ യേശുദാസ്.

0: preventing a major tragedy. At the Asian Games in Japan, India's medal tally has risen to 66, including 10 gold, 23 silver and 33 bronze medals. The men's hockey team defeated arch rivals Pakistan 4-3 in a thrilling semi-final to reach the final, while the cricket team beat Sri Lanka by 124 runs to book a place in the gold medal match. In wrestling, Nitesh Sivaj won silver in the men's 97-kilogram Greco-Roman category. He lost 0-4 to Japan's Yuri Nakazato in the final, securing India's first silver in Greco-Roman wrestling at the Asian Games since 1962. Vice President C.P. Radhakrishnan has congratulated Indian athletes for their medal-winning performances at the Asian Games. And that is the end of this news bulletin.
1: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് 100.1, പത്തനംതിട്ട എഫ് 101 മെഗാഹെർട്സ്. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:15 ഉദയഗീതം, ലതാ മങ്കേഷ്കർ ആലപിച്ച ഭജനകൾ കേൾക്കാം. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും 158 ഭാഗം, 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, 9 ഗാന്ധിമാർഗം, 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ 9:45 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, എം എസ് സുബ്ബലക്ഷ്മി അവതരിപ്പിച്ച ഭജൻസ്, 11 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ ചുമടുതാങ്ങി, ഉച്ചയ്ക്ക് 12 മാപ്പിളപ്പാട്ടുകൾ, എസ് ഷംന അവതരിപ്പിച്ചത്, 12:20 ലളിതഗാനങ്ങൾ, ദിവ്യശ്രീ എം പി പാടിയത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്, രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്, ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:15 തുടർനാടകം, അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 9 ഭാഗം, രചന സലിം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്, 2:30 ഉമംഗ് CIT സ്പോൺസേഡ് പരിപാടി, 3 ഗാനോപഹാരം, 4 ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 മഴവില്ല്, 5 ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി, 5:30 മറ്റൊരു സ്പോൺസേഡ് പരിപാടി സ്പൈസ്, 5:40 നഗരപുരാണം, 5:45 ഖുറാൻ പാരായണം, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, ക്ഷീരമേഖലയുടെ സുസ്ഥിരതയ്ക്ക് കമ്മ്യൂണിറ്റി ഡെയറി ഫാമിംഗ്, ഡോക്ടർ പി കമലാസനൻ പിള്ളയുമായി അഭിമുഖം, 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 7:45 മലയാളത്തിൽ വാർത്തകൾ, 7:55 ചലച്ചിത്ര ഗാനം, 8 സാഹിത്യവേദി, ബാലു ആർ പ്രയാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത, കാവ്യ വിചാരം, സുമാ രാമചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, നിലാവിനെ തൊടുന്നവർ, കുടിയേല ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത, അമ്മക്കനൽ, 8:30 പദ്ധതികൾ ജനനമയ്ക്ക്, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, എന്റെ ഗുരുനാഥൻ സുനിൽകുമാർ സംസാരിക്കുന്നു, 9:30 ഇംഗ്ലീഷ് പരിപാടി, റിമംബറിംഗ് ഗാന്ധി റീകാളിംഗ് ഹിസ് വാല്യൂസ് ടോക്ക് ബൈ പ്രൊഫസർ ഇ കുമാർ, 9:45 മൊഴിയാമൊരു കഥ, ഉറൂബ് എഴുതിയ കഥ, ഗ്ലാസ് വിത്ത് കെയർ, 10 സംഗീത സ്മൃതി, ശ്യമാങ്കുടി ആർ ശ്രീനിവാസ അയ്യർ പാടിയ കൃതികൾ, 10:30 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം, 10:50 ചലച്ചിത്ര ഗാനങ്ങൾ, 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിച്ചത്, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലതാ മങ്കേഷ്കർ പാടുന്ന ഭജൻസ് കേൾക്കാം. വൈഷ്ണവ ജനതോ തേനേ കഹിയജേ പീഡ് പരായി ജാനേരേ.

0: ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രം ഇന്ന് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷികം ആചരിക്കുന്നു. മൊബൈൽ ഫോണും അതുമായി ബന്ധിപ്പിച്ച ഇ വാലറ്റ് സേവനവും ഉൾപ്പെടുത്തിയുള്ള റേഷൻ വിതരണ സംവിധാനം കേരളത്തിൽ ഉടൻ നടപ്പിലാക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചു. ആദ്യ പദ്ധതി തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിലെ റേഷൻ കാർഡ് ഉടമകൾക്കായി നടപ്പാക്കിയേക്കും. സ്വകാര്യ ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കുന്നതും ബില്ലിലെ സുതാര്യതയില്ലായ്മയും തടയാനുള്ള നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉന്നതതല സമിതി രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആരോഗ്യ സെക്രട്ടറി ഡോക്ടർ ശർമ്മിള മേരി ജോസഫാണ് സമിതി അധ്യക്ഷ. കേരളത്തിലെ ആദ്യ MVD വെർച്വൽ ചെക്ക് പോസ്റ്റ് പാറശാലയിൽ സ്ഥാപിക്കും. കെൽട്രോൺ സാങ്കേതിക സഹായം നൽകുന്ന ഈ പദ്ധതിയിൽ അതിർത്തി കടന്നുവരുന്ന വാഹനങ്ങളുടെ രേഖകൾ, നമ്പർ പ്ലേറ്റ് എന്നിവ സ്കാൻ ചെയ്ത് പരിശോധിക്കും. 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന ഭക്ഷ്യ സബ്സിഡി തുകയിൽ 117.29 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. സാങ്കേതിക പിഴവ് പരിഹരിച്ച് സപ്ലൈകോ സമർപ്പിച്ച പുതിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് തുക അനുവദിച്ചത്. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള നീന്തൽ മത്സരം നടക്കുന്നതിനിടെ അക്വാട്ടിക് കോംപ്ലക്സ് ഗാലറിയിലെ ഷീറ്റുകൾ ഇളകി വീണ് വിദ്യാർത്ഥികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ കോക്ക്പിറ്റിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ UAE പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷ വിഭാഗം സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായ പ്രിൻസ് നോബിളും മനു ഫ്രാൻസിസും വെള്ളി മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ 64 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8-ാം സ്ഥാനത്തെത്തി.
1: ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ശുചിത്വമുള്ള ഇന്ത്യ എന്ന ഗാന്ധിയൻ ദർശനത്തെ അർത്ഥവത്തായ രീതിയിൽ മുൻപോട്ട് നയിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാനും രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ പൊതുജനാരോഗ്യ സംരക്ഷണത്തിനും പരിസ്ഥിതി ശുചിത്വത്തിനും പുതിയ ഉണർവ് നൽകുന്നു. രാഷ്ട്രപിതാവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് ശുചിത്വമുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഹരിതകർമ്മ സേനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശുചിത്വയജ്ഞത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
2: ഗാന്ധിജി നവസമൂഹരചനയ്ക്കുള്ള പ്രധാന ഘടകങ്ങളിൽ ഒന്നായി കണ്ടത് മനുഷ്യന്റെ ആരോഗ്യമാണ്. അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം, അതുപോലെ പൊതുജനാരോഗ്യം. ഈ മൂന്നിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ശുചിത്വം എന്ന് പറയുന്നത്. ഈ ആശയം ഉൾക്കൊണ്ടാണ് 2014 ഗാന്ധി ജയന്തി ദിനത്തിൽ ഇന്ത്യ ഒട്ടാകെ ഒരു ശുചിത്വ പ്രസ്ഥാനമായി സ്വച്ഛ ഭാരതം എന്ന പരിപാടി ആരംഭിച്ചത്.
1: മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെ മുൻനിർത്തി സമൂഹത്തിൽ ശുചിത്വ സംസ്കാരം വളർത്തുന്നതിലും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഹരിതകർമ്മ പദ്ധതികളിൽ സജീവമായി പങ്കെടുപ്പിക്കുന്നതിനെയും കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയൻ അജിത് വെണ്ണിയൂർ.
2: ഗാന്ധിജിയുടെ പ്രശസ്തമായ കണ്ണടയാണ് ഈ പദ്ധതിയുടെ ഔദ്യോഗിക ചിഹ്നമായി നൽകിയത്. ഉറവിട മാലിന്യ സംസ്കരണം, അതാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം. പുതിയ തലമുറയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള ഒരു അവബോധവും അത് ഉറപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ആത്മാഭിമാനവും വളർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ശുചിത്വവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം, ശുചിത്വവും ആത്മാഭിമാനവും തമ്മിലുള്ള ബന്ധം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പ്രവർത്തനങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാൻ സാധിച്ചത്. കുട്ടികളുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ നടത്തേണ്ട ഒരു പ്രയത്നമാണ് ഈ ശുചിത്വം, ആരോഗ്യ പരിപാലനം, ആരോഗ്യരക്ഷ. മഹാത്മാഗാന്ധി എപ്പോഴും ഉദ്ധരിച്ചിരുന്നൊരു വാക്കുണ്ട്, ഈ ലോകത്തിൽ എന്തൊരു മാറ്റമാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം ആദ്യം നിങ്ങളിൽ നിന്നാകണം.
1: സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏകോപനത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു ശുചിത്വ മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ അരുൺ രാജ്.
3: ശുചിത്വത്തിൽ പങ്കാളിത്തം, ശുചിത്വ ഭാരതം, വികസിത ഭാരതം എന്ന സന്ദേശവുമായി നടക്കുന്ന ഈ വർഷത്തെ ക്യാമ്പയിൻ ശുചിത്വം ഒരു സർക്കാർ സംവിധാനത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൗരന്റെയും പങ്കാളിത്തം അനിവാര്യമാണെന്നും ഈ ക്യാമ്പയിനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വീടുകളിൽ നിന്നും ആരംഭിക്കുന്ന ശുചിത്വം അയൽപക്കത്തേക്കും പൊതുസ്ഥലങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കണം. മാലിന്യം വലിച്ചെറിയാതെ ഉറവർക്ക് കഴിഞ്ഞ

0: അലങ്കരിക്കുക. ജൈവ മാലിന്യം, ഉണങ്ങിയ ഉപയോഗപ്രദമായ മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക ശ്രദ്ധ ആവശ്യമായ മാലിന്യം എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലാണ് മാലിന്യം വേർതിരിച്ച് കൈമാറേണ്ടത്. 2026 സ്വച്ഛതാക്കി സേവയിൽ ക്ലീനിംഗ് ടാർഗറ്റ് യൂണിറ്റ്, പുതുസ്ഥലങ്ങളുടെ ശുചീകരണ സൗന്ദര്യവൽക്കരണം, വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പങ്കാളിത്തം, സഫായി മിത്ര സുരക്ഷ പരിപാടികൾ, ജലപങ്കാളിത്തത്തിനുള്ള ബോധവൽക്കരണം തുടങ്ങിയ പ്രത്യേക പ്രാധാന്യമർഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും വഴിയാണ്. സ്വച്ഛ പാഠശാല യുവ ഇപ്പോൾ സ്വച്ഛതയിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മാന്യ സംസ്കാരത്തിന്റെ വിവിധ കലങ്ങളുമായി പരിചയപ്പെടുത്തുകയും ശുചിത്വ ശീലങ്ങൾ വളർത്തുകയും ചെയ്യുന്നു. സ്വച്ഛകാലത്തിൽ സമൃദ്ധി എന്ന ആശയത്തിലൂടെ മാലിന്യത്തെ വിഭവമാക്കി മാറ്റുന്നതിലും റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ, വേസ്റ്റ് വെളുത്ത് വേസ്റ്റ് ആർക്ക് തുടങ്ങിയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. ഒക്ടോബർ 2 പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നുകൊണ്ട് സ്വച്ഛകാലത്തിൽ സേവയുടെ പ്രവർത്തനങ്ങളും സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2024 നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്.
1: ഒരു ഉൽപ്പന്നം ഉപയോഗത്തിന് ശേഷം മാലിന്യമായി മാറുമ്പോൾ അത് ശേഖരിച്ച് സുരക്ഷിതമായി പുനഃചംക്രമണം ചെയ്യുകയോ സംസ്കരിക്കുകയോ ചെയ്യുക എന്നതാണ് EPR പ്രകാരം ചെയ്യേണ്ടത്. ഈ ഉത്തരവാദിത്തം പ്രൊഡ്യൂസേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, ബ്രാൻഡ് ഓണേഴ്സ്, പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോസസേഴ്സ് എന്നിവരിൽ നിക്ഷിപ്തമാണ്.
2: ഉറവിട മാലിന്യ സംസ്കരണം ബോധവൽക്കരണത്തെക്കുറിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ രമ്യ ജി.
1: ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോധവൽക്കരണ പരിപാടികളും ബോർഡ് സംഘടിപ്പിച്ചു വരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തി വരുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള പുതിയ ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ പൊതുജന പങ്കാളിത്തത്തിലൂടെയും വിവിധ വകുപ്പുകളുടെ സംയുക്തമായ പ്രവർത്തനങ്ങളിലൂടെയും പാരിസ്ഥിതിക നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെയും സംരംഭ സൗഹൃദ നിർമ്മല കേരളം യാഥാർത്ഥ്യമാക്കുവാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്.
2: ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ ശുചിത്വ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു ഹരിത കേരളം മിഷൻ മുൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ TP സുധാകരൻ.
3: കേരളത്തിന്റെ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷങ്ങളിൽ പ്രത്യേകിച്ച് ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും കാര്യത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കൂടി സംയുക്ത സംരംഭമായിട്ട് ഹരിത കേരള മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വേറെ ഒരു സംസ്ഥാനത്തും അത്തരത്തിൽ ഒരു പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു മിഷൻ ഉണ്ടാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേന, MCF, RRF തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പുതിയ സംരംഭങ്ങൾ നമുക്കിവിടെ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓഗസ്റ്റ് 15 2017 മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കൂടിയാണ് ഇത് ആരംഭിച്ചത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് സംസ്കരിക്കാനുണ്ടാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യം അവിടെ തന്നെ സംസ്കരിക്കുക എന്നുള്ള ഒരു നയമാണ്. അജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഹരിതകർമ്മസേന രൂപീകരിച്ചത്.
4: 2026 കേന്ദ്ര ആശയം സ്വച്ഛതാ മെയിൻ സഭാഗ്, സ്വച്ഛ് ഭാരത്, വികസിത് ഭാരത് എന്നതാണ് ഇതിന്റെ ആർത്തവാക്യം. എല്ലാവരും ഒത്തൊരുമിച്ച് മാലിന്യമുക്തിക്കായി, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ശുചിത്വ മിഷൻ കൈയോട് കൈ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്ത് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്.
2: ആറ്റിങ്ങൽ നഗരസഭാ സെക്രട്ടറി സുമയ്യ ബേവി.
4: നമ്മുടെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ച് വരുന്നുണ്ട്. ഈ ക്യാമ്പയിന് 5 പ്രധാന ഘടകങ്ങളാണുള്ളത്. 1, പൊതു ഇടങ്ങളിലെ ക്ലെൻലിനസ് ടാർഗറ്റ് യൂണിറ്റ് കണ്ടെത്തി ശുചീകരിക്കുക എന്നുള്ളതാണ്. 2, സ്വച്ഛ പാഠശാല ചെറുപ്പക്കാരെ ആകർഷിച്ച് ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കൽ. 3, സഫായി മിത്ര സുരക്ഷ ഏവം സമ്മാൻ ശിവ, ശുചീകരണ തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും. അടുത്തത് ജൻഭാഗീദാരി ഫോർ സ്വച്ഛത, വിവിധ ജനവിഭാഗങ്ങളുടെ ഏകോപിത ജന പങ്കാളിത്തം. അടുത്തത് സ്വച്ഛതാ സേ സമൃദ്ധി, വേസ്റ്റ് ഈസ് വെൽത്ത്, മാലിന്യത്തെ വിഭവം ആക്കൽ. കൈയോട് കൈ എന്നുള്ള പേരിലാണ് നമ്മുടെ കേരളത്തിൽ ഈ പദ്ധതികളും ഈ ക്യാമ്പയിനും നടന്നു വരുന്നത്. ക്ലെൻലിനസ് ടാർഗറ്റ് യൂണിറ്റുകൾ കണ്ടെത്തി വൃത്തിയാക്കൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ഓരോ പ്രദേശത്തെയും പ്രധാന മാലിന്യ ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തുക, അവയെ SHS പോർട്ടലിൽ മാപ്പ് ചെയ്യുക, മാലിന്യത്തിന്റെ അളവ് വിലയിരുത്തുക, ആവശ്യമായ തൊഴിലാളികളും യന്ത്രങ്ങളും കണ്ടെത്തുക, PPE, ഫസ്റ്റ് എയ്ഡ്, സേഫ്റ്റി എക്യുപ്മെന്റ് എന്നിവ ഒരുക്കുക, സ്വകാര്യ സ്ഥാപനങ്ങൾ, CSR, NGO തുടങ്ങിയവയെ പങ്കാളികളാക്കുക, ഒരു പ്രദേശം മലിനമായി കിടക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വാർലൂപ്പ് പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക, അത് ക്ലീൻ ചെയ്ത ശേഷം ഉള്ള ഫോട്ടോയും സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. വൃത്തിയാക്കിയ സ്ഥലത്ത് വീണ്ടും മാലിന്യം തള്ളാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുക.
2: ശുചിത്വവും മാലിന്യ സംസ്കരണവും ദിനചര്യയുടെ ഭാഗമാക്കുന്നതിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ആലപ്പുഴ എസ് എൽ പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി പി എസ് മനു.
5: സാമൂഹിക സേവനം, ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ജൈവകൃഷി, പരിസ്ഥിതി സംരക്ഷണം, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, സ്വയം പര്യാപ്തത, സ്വാശ്രയ സംഘ പ്രവർത്തനങ്ങൾ, സ്ത്രീശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ സജീവമായി ഇടപെടുകയും ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് പ്രായോഗികമായി സമൂഹത്തിൽ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ശുചിത്വ ഭാരതം സർക്കാർ മാത്രം നടപ്പാക്കേണ്ട ഒരു പദ്ധതിയല്ല, ഓരോ വ്യക്തിയും അതിന്റെ പങ്കാളിയാകണം. നമ്മുടെ കുട്ടികളിൽ ശുചിത്വശീലം വളർത്തുന്നതും വളരെ പ്രധാനമാണ്. വിദ്യാലയങ്ങളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ശുചിത്വത്തിന്റെ സന്ദേശം ശക്തമായി എത്തിക്കണം. ഞങ്ങൾ നടപ്പാക്കുന്ന ഗാന്ധി ദർശൻ വിദ്യാഭ്യാസ പരിപാടിയിലൂടെ ഈ ഒരു സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നുണ്ട്. ശുചിത്വം എന്നത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതിലൊതുങ്ങുന്നില്ല. ശുചിത്വം നമ്മുടെ ജീവിത ശൈലിയുടെയും സംസ്കാരത്തിന്റെയും ഭാഗമാകണം. വൃത്തിയുള്ള വീടും വൃത്തിയുള്ള വിദ്യാലയവും വൃത്തിയുള്ള പൊതുസ്ഥലങ്ങളും മാലിന്യമില്ലാത്ത ഗ്രാമങ്ങളും നഗരങ്ങളും ചേർന്നാണ് ശുചിത്വ ഭാരതം. ശുചിത്വം സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് എന്ന ഗാന്ധിജിയുടെ ആശയം ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ശുചിത്വം നമ്മുടെ ശീലമാകട്ടെ, ശുചിത്വം നമ്മുടെ സംസ്കാരമാകട്ടെ, ശുചിത്വമുള്ള ഭാരതം നമ്മുടെ അഭിമാനമാകട്ടെ.
2: നമ്മുടെ കലാലയങ്ങളിൽ NSSന്റെയും NCCയുടെയും ആഭിമുഖ്യത്തിൽ സ്വച്ഛ് ഭാരത് പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നുവരുന്നു. NSS പ്രോഗ്രാം ഓഫീസറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ അഖിലശ്രീ,
6: ഞങ്ങളുടെ കോളേജിലെ സ്വച്ഛ് ഭാരത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഗ്രാമം ദത്തെടുത്തിട്ടുണ്ട്. കൊല്ലയിൽ പഞ്ചായത്താണ് അതിലിരുന്ന ഒരു പ്രദേശമാണ് വെച്ച് ഗ്രാമമായിട്ട് എടുത്തിരിക്കുന്നത്. ആ വെച്ച് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിലെ ക്ലീനിങ് ആക്ടിവിറ്റി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് ദുരുപയോഗത്തിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കോളേജിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. കോളേജ് ക്യാമ്പസ് പ്ലാസ്റ്റിക് ക്യാമ്പസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിവരുന്നു.
2: അസോസിയേറ്റ് NCC ഓഫീസറും അധ്യാപകരുമായ ലഫ്റ്റനന്റ് ഡോക്ടർ രതീഷ് RJ.
7: സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് NCC വളരെയധികം പ്രവർത്തനങ്ങളാണ് കോളേജിനുള്ളിലും പുറത്തും നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഉപയോഗത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണമാണ്. അടുത്ത പ്രവർത്തനം എന്നുള്ളത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലെ നേരിട്ടുള്ള പങ്കാളിത്തമാണ്. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നു, ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക് പേനകളുടെ ശേഖരണം, ഇത്തരം പ്രവർത്തനങ്ങൾ കോളേജ് ലെവലിൽ കോളേജിന് ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളിലുമെല്ലാം NCC സംഘടിപ്പിക്കാറുണ്ട്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത്, അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്, വിദ്യാർത്ഥികളിലൂടെ ഈ ബോധവൽക്കരണം സമൂഹത്തിലേക്കും പകർന്നു നൽകുക എന്നുള്ളതാണ് NCC ലക്ഷ്യമിടുന്നത്.
2: ശുചിത്വം എന്നത് ഒരു ദിവസത്തെ ആഘോഷമല്ല, മറിച്ച് ദിനം പ്രതി നാം പിന്തുടരേണ്ട ഒരു ജീവിത ശൈലിയാണ്. സ്വച്ഛത ഹി സേവ മുന്നേറ്റത്തിലൂടെ നമ്മുടെ പൊതുസ്ഥലങ്ങളും ചുറ്റുപാടുകളും വൃത്തിയായി സൂക്ഷിക്കുന്നത് രോഗപ്രതിരോധത്തിനും ഭാവി തലമുറയുടെ ആരോഗ്യകരമായ ജീവിതത്തിനും വലിയ അടിത്തറപ്പാകും. പ്ലാസ്റ്റിക് വിമുക്തവും സുന്ദരവുമായ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ സ്വയം സന്നദ്ധരായി നമുക്ക് ഓരോരുത്തർക്കും ഈ ശുചിത്വ യജ്ഞത്തിൽ പങ്കാളികളാകാം.
8: പ്രഭാതപേര് വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.
9: ദീപാരാധന 6 ആയിരം നാളിൽ ഉച്ചയ്ക്ക് 3 മേപ്പള്ളിയിലത്ത് 4 ശ്രീ നാഗരാജ സ്വാമിയുടെ എഴുന്നള്ളത്ത്.
10: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
11: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
12: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
13: എന്നും രാവിലെ 7:13.
12: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
13: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 6 മണി കഴിഞ്ഞ 44 മിനിറ്റും 5 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാബദ്ധം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനം രാജ്യമിന്ന് സമുചിതമായി ആഘോഷിക്കുന്നു. ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമായി മാറിയെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. 2047 വികസിത ഭാരതം എന്ന ദേശീയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്നും വികസനത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് ഒരു പൌരനും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സഹാനുഭൂതി, എല്ലാവരെയും ഉൾക്കൊള്ളൽ തുടങ്ങിയ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് രാജ്യത്ത് ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ ചേരും. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങളും ഗ്രാമീണ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകൾക്കാണ് ഗ്രാമസഭകൾ ചേരുന്നത്. സബ് കി യോജന, സബ് കാ വികാസ് എന്ന പരിപാടിക്ക് ഈ ഗ്രാമസഭകൾ തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 നീളുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനം ഇന്ന്. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. കൗമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുചേർന്ന അദ്ദേഹം 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ താരാബദ്ധം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ വരുമെന്നും കുട്ടികൾക്ക് കൂടുതൽ ലളിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ അനുഭവമാണ് താരാബദ്ധത്തിലൂടെ കൈവരിക്കാൻ കഴിയുകയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അലങ്കാരത്തിന് അല്ലെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. സംസ്ഥാനത്തിന് ആവശ്യമായതും ഗുണകരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അറിയിച്ച അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് 14 റിപ്പോർട്ടുകൾ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉൾപ്പെടെ നടപ്പാക്കിയത് വി എസിന്റെ കാലത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഡോക്ടർ എം കെ മുനീർ കോഴിക്കോട്ട് അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. തളിപ്പറമ്പ് MLA ചെയർമാനായും മൃഗശാലാ വകുപ്പ് സൂപ്രണ്ട് കൺവീനറായും പ്രാദേശിക സമിതിക്ക് രൂപം നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർകോട് ജില്ലയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുരാവസ്തു സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക വൈവിധ്യവുമുള്ള കാസർഗോഡിന്റെ മണ്ണിൽ തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പുരാവസ്തു ശേഷിപ്പുകളും ചരിത്ര തെളിവുകളും കണ്ടെത്തുക, അവ സമഗ്രമായി ഡോക്യുമെന്റ് ചെയ്യുക, തുടർ പഠനങ്ങൾ നടത്തുക എന്നിവയാണ് ഈ സർവേയുടെ പ്രധാന ലക്ഷ്യം. പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകളായ കുടക്കല്ലുകൾ, മുനിയറകൾ, ചെങ്കൽ നിലത്തെ ലിഖിതങ്ങൾ, ചരിത്രപ്രസിദ്ധമായ കോട്ടകൾ എന്നിവയാൽ സമ്പന്നമാണ് കാസർഗോഡ്. ബേക്കൽകോട്ട, ഒമിച്ചിപ്പൊയിൽ, ചീമേനി, അരിയിട്ടപാറ, ബന്തെടുക്ക, മാണിമൂല എന്നിവിടങ്ങളിൽ മുമ്പ് നടന്ന അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളാണ് ഇത്തരമൊരു സമഗ്ര പഠനത്തിന് വഴിയൊരുക്കിയത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന്റെ പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് രാമേശ്വരം പാമ്പൻ പാലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം April 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻപാലം ഇന്ത്യയിലെ ആദ്യത്തെ ലംബ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമാണ്. ശ്രീലങ്കയുമായി വ്യാപാര ബന്ധം വികസിപ്പിക്കാനാണ് പാമ്പൻപാലം നിർമ്മിച്ചത്. 1870 നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പാലത്തിന് 143 തൂണുകളുണ്ട്. 2.2 km നീളം. 1914 പാമ്പൻപാലം കമ്മീഷൻ ചെയ്തത്. പുതിയ പാലത്തിലെ ലംബ ലിഫ്റ്റിന് 72.5 m സെൻട്രൽ സ്പാനുണ്ട്. 99 അപ്രോച്ച് ഗർഡർ നിർമ്മാണത്തിന് മാത്രം 3000 ടൺ സ്റ്റീൽ ഉപയോഗിച്ചതായി മധുര ഡിവിഷനിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ ആകാശവാണിയോട് പറഞ്ഞു. രാജ്യരക്ഷാ വിഭാഗം PRO ആയും DD News മിസോറാമിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച നാംപി ബൗമാരിന്മായുടെ വിയോഗത്തിൽ രാജ്യരക്ഷാ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനും PIB ഇംഫാൽ ADG ഡോക്ടർ ഇൻകം പാമയും മറ്റൊരു ഉദ്യോഗസ്ഥനും മരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ 10 23 33 ഉൾപ്പെടെ 66 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8 സ്ഥാനത്ത്. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ എത്തി. ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ പുരുഷന്മാരുടെ 97 kg വിഭാഗത്തിൽ നിതേഷ് സിവാജ് ഇന്ത്യക്കായി വെള്ളിമെഡൽ നേടി. 1962 ശേഷം ആദ്യമായാണ് ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ ഒരു ഇന്ത്യൻ താരം ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടുന്നത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളിമെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് ജന്മനാട്ടിൽ വൈകിട്ട് പൗരാവലി സ്വീകരണം നൽകും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് വരവേൽപ്പ്. കണ്ണൂർ ആറളത്ത് മയക്കുവെടി വെച്ച് പിടികൂടിയ കണ്ണൂർ മഖ്ന എന്ന മോഴയാനയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ തളച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളെ വർഷങ്ങളായി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ KM1 എന്ന മോഴയാനയെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് ഇന്നലെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. മയക്കുവെടിയേറ്റ ആനയെ റോഡിലെത്തിക്കുക അസാധ്യമായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുതിയ റോഡ് നിർമ്മിച്ചാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ മോഴയാനയെ പുറത്തേക്കെത്തിച്ചത്. മുത്തങ്ങയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൊട്ടിലാണ് കണ്ണൂർ മഖനയെ താമസിപ്പിക്കുക. ആനയുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയ ശേഷം ട്രാക്ക് ചെയ്യുന്നതിനായി റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് മേഖലയിലെ വനത്തിൽ തുറന്നുവിടാനാണ് പദ്ധതി.
1: അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ശാഖ ഗാന്ധിജയന്തി ദിനമായി ഇന്ന് വന്ദ്യമാതാക്കളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കും. വൈകിട്ട് 5 ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗവും പൊതുസമ്മേളനവും രാവിലെ തോട്ടടയിൽ ചേരും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ TO മോഹൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3rd കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5 അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ആദ്യ സെഷനിൽ ഗാന്ധിജിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ MN കാരശ്ശേരി സംസാരിക്കും. 4th കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലെ തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 8 പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. ഇന്ന് ഗാന്ധിജയന്തി. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: പുലർവട്ടം പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിജിയുടെ വേഷവിധാനങ്ങൾ പലപ്പോഴും ചർച്ചാവിഷയമായിട്ടുണ്ട്. വേഷത്തിൽ കാര്യമുണ്ടെന്നാണ് പുതിയ കാലത്തിന്റെ വിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ എത്രയോ ലളിത വേഷധാരിയായാണ് ഗാന്ധിജി സമ്മേളനങ്ങളിലും ചർച്ചാവേദികളിലും പങ്കെടുത്തത്. തന്നെ പോലെയല്ല, താൻ തന്നെയാണ് ജീവിതം എന്ന് നമ്മെ പഠിപ്പിച്ച ആ മഹാനുഭാവന് മുന്നിൽ മനസ്സാൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പുലർവേട്ടം നമുക്ക് ആരംഭിക്കാം. പരിപാടിയിൽ ആദ്യം
1: കാർഷിക മേഖല വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി അഗ്രി ടെക്നോളജി മീറ്റ് 2026 നാളെ പാലക്കാട് ജില്ലയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് സംഗമത്തിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി കെ എ തുളസി ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി DGCA അംഗീകരിച്ച കാർഷിക ഡ്രോൺ റിമോട്ട് സർട്ടിഫിക്കറ്റ് പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം, സ്മാം ഗ്രൂപ്പുകൾക്കുള്ള കാർഷിക യന്ത്രങ്ങളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം, ഡ്രോൺ പ്രവർത്തനവും സ്മാം പദ്ധതിയെ സംബന്ധിച്ച ഏകദിന ശില്പശാലയും കാർഷിക യന്ത്രങ്ങളുടെ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തപ്പെടുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സരോജിനി ദാമോദരൻ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2009 മുതൽ നൽകി വരുന്ന 18-ാമത് അക്ഷയശ്രീ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ജില്ലാതലത്തിൽ 50,000 രൂപ വീതമുള്ള 14 അവാർഡുകളും മട്ടുപ്പാവ് സ്കൂൾ കോളേജ് വെറ്ററൻ എന്നീ വിഭാഗങ്ങളിൽ 10,000 രൂപ വീതമുള്ള 33 അവാർഡുകളും ഉണ്ടായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 30. 3 വർഷത്തിനുമേൽ പൂർണ്ണമായും ജൈവഭക്ഷണ കൃഷി ചെയ്യുന്നവരെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. വെള്ളക്കടലാസിൽ കൃഷിയുടെ ലഘുവിവരണവും പൂർണ്ണ മേൽവിലാസവും വീട്ടിലെത്തിച്ചേരാനുള്ള വഴിയും ഫോൺ നമ്പരും ജില്ലയും അപേക്ഷയിൽ എഴുതിയിരിക്കണം. ഫോട്ടോകളോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ അപേക്ഷയോടൊപ്പം അയക്കേണ്ടതില്ല. അപേക്ഷ അയക്കേണ്ട വിലാസം KV ദയാൽ, അവാർഡ് കമ്മിറ്റി കൺവീനർ ശ്രീകോവിൽ മുഹമ്മ PO, ആലപ്പുഴ 688-5255. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9447-1145-26, 9446-424-617. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1,500 രൂപ. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 12-ന് മുൻപായി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9400-483-754. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഈ മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്കായി റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ

0: ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481 2576 622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ഒക്ടോബർ 2, ഈ ദിനം ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഇന്ത്യയിൽ വിപുലമായ രീതിയിൽ ഗാന്ധിജയന്തിയായി ആഘോഷിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരെയുള്ള നിരവധി സമരങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അഹിംസയിലൂന്നിയ അദ്ദേഹത്തിന്റെ സമരമുറകളെ മാനിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ മുഗൾ സറായിൽ ജനിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ നിര്യാണത്തിന് ശേഷം 1964 ജൂൺ മുതൽ 1966 ജനുവരി വരെ അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് രാജ്യത്തെ സൈനികർക്കും കർഷകർക്കും ആവേശം പകരാൻ അദ്ദേഹം നൽകിയ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്നും ഇന്ത്യയിൽ ഏറെ പ്രശസ്തമാണ്. മരണാനന്തരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഈ ബഹുമതി മരണാനന്തരമായി ലഭിക്കുന്ന ആദ്യ വ്യക്തി കൂടിയാണ് അദ്ദേഹം. 1966 ജനുവരി 10 പാകിസ്ഥാനുമായി താഷ്കെന്റ് കരാറിൽ ഒപ്പിട്ടതിന് തൊട്ടുപിന്നാലെ ജനുവരി 11 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ സ്മാരകം വിജയ്ഘട്ട് എന്ന് അറിയപ്പെടുന്നു. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മ അന്തരിച്ചത് 1906 ഒക്ടോബർ 2. കേരളം കണ്ട ഇക്കാലത്തെയും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായ രാജാ രവിവർമ്മയാണ് ഇന്ത്യൻ പുരാണ കഥാപാത്രങ്ങൾക്ക് യൂറോപ്യൻ ശൈലിയിലുള്ള ദൃശ്യരൂപം നൽകിയത്. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയ ഫ്രഞ്ച് കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും റിപ്പബ്ലിക്കായി മാറിയതും 1958 ഒക്ടോബർ 2. 1979 ഒക്ടോബർ 2 ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി രൂപീകൃതമായത്. കേരളത്തിലെ റെയിൽവേ ഗതാഗതത്തിന്റെ വികസനത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കെ കാമരാജ് 1975 ഒക്ടോബർ 2 അന്തരിച്ചത്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. 1903 ജൂലൈ 15 ജനിച്ച അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി ആദരിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ തന്നെയാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. 2014 ഒക്ടോബർ 2 കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത്. ശുചിത്വ ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത്. തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം അവസാനിപ്പിക്കുകയും മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുകയുമായിരുന്നു പ്രധാന ഉദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ വെച്ചാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തുടനീളം വലിയൊരു ജനകീയ ശുചിത്വ പ്രസ്ഥാനമായി മാറാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണറായ സി ഡി ദേശ്മുഖ് എന്ന ചിന്താമൻ ദ്വാരകാനാഥ് ദേശ്മുഖ് അന്തരിച്ചത് 1982 ഒക്ടോബർ 2. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ചെയർമാനായും സ്വതന്ത്ര ഇന്ത്യയുടെ മൂന്നാമത്തെ ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ച അദ്ദേഹം 1975 പത്മവിഭൂഷൺ നേടി. 1959 രാമൻ മാഗ്സസെ പുരസ്കാരവും ലഭിച്ചു.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
1: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 6,234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ബ്ലഡ് സോർ അല്ലെങ്കിൽ പ്രഷർ സോർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ സംസാരിക്കുന്നു.
2: കൃത്യമായ പരിചരണം നൽകിയില്ലെങ്കിൽ രോഗിക്ക് താങ്ങാൻ കഴിയാത്ത വേദനയും ഇൻഫെക്ഷനും ഉണ്ടാകാൻ ഇത് കാരണമാകും. പലപ്പോഴും രോഗിയുടെ ജീവന് തന്നെ ഇത് ഭീഷണിയാകാറുണ്ട്. എന്താണ് ബെഡ് സോർ എന്നും അത് വരാതെ എങ്ങനെ തടയാമെന്നും വന്നാൽ എങ്ങനെ ശാസ്ത്രീയമായി ചികിത്സിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ബെഡ് സോർ? എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? പ്രധാനമായും നാല് കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്: മർദ്ദം, ഉരസൽ, ഈർപ്പം, പിന്നെ ഷിയർ. ഒരാൾ ഒരേ കിടപ്പിൽ ദീർഘനേരം കിടക്കുമ്പോൾ അയാളുടെ ശരീരഭാരം കാരണം എല്ലുകൾക്കും കിടക്കയ്ക്കും ഇടയിലുള്ള ചർമ്മത്തിലേക്കും പേശികളിലേക്കുമുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നു. രക്തയോട്ടം നിലയ്ക്കുമ്പോൾ ആ ഭാഗത്തെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷണവും ലഭിക്കാതെ വരികയും കോശങ്ങൾ നിർജ്ജീവമായി അവിടെ വ്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നട്ടലിൻ്റെ താഴ്ഭാഗം അഥവാ സേക്രം, ഇടുപ്പല്ല്, ഉപ്പുറ്റി, തോൾപ്പലക, മുഴങ്കൈ, തലയുടെ പിൻഭാഗം എന്നിങ്ങനെ എല്ലുകൾ ഉന്തി നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ബെഡ് സോർ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പ്രമേഹമുള്ളവരിലും പോഷകാഹാരക്കുറവുള്ളവരിലും രക്തയോട്ടം സ്വാഭാവികമായും കുറവായതിനാൽ ഇവർക്ക് ബെഡ് സോർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബെഡ് സോർ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് രൂപപ്പെടുന്ന ഒന്നല്ല. ഇതിൻ്റെ ലക്ഷണങ്ങളെ പ്രധാനമായും നാല് ഘട്ടങ്ങളായി തിരിക്കാം. ഇത് കൃത്യമായി തിരിച്ചറിയാൻ പരിചരിക്കുന്നവർക്ക് കഴിയണം. ചർമ്മത്തിലുണ്ടാകുന്ന ചുവപ്പാണ് ആദ്യ ഘട്ടം. ഈ ഭാഗത്ത് വിരലുകൊണ്ട് അമർത്തിയാൽ സാധാരണ ചർമ്മം പോലെ വിളറി വെളുക്കില്ല. ഈ ഭാഗത്ത് ചൂടോ വേദനയോ തടിപ്പോ അനുഭവപ്പെടാം. ഈ ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ ഇത് പൂർണ്ണമായും മാറ്റാൻ കഴിയും. രണ്ടാം ഘട്ടത്തിൽ തൊലിപ്പുറത്ത് ചെറിയ കുമിളകൾ രൂപപ്പെടുകയോ തൊലി പോയി ചെറിയൊരു മുറിവായി മാറുകയോ ചെയ്യുന്നു. മൂന്നാം ഘട്ടത്തിൽ മുറിവ് തൊലിയും കടന്ന് ആഴത്തിൽ ഉള്ളിലെ കൊഴുപ്പ് പാളികളിലേക്ക് എത്തുന്നു. ഇത് കാണാൻ ഒരു കുഴി പോലെ തോന്നും. ഈ ഘട്ടത്തിൽ വേദന വളരെ കൂടുതലായിരിക്കും. നാലാം ഘട്ടമാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥ. മുറിവ് പേശികളും ഞരമ്പുകളും കടന്ന് എല്ലുകൾ വരെ പുറത്തു കാണുന്ന രീതിയിൽ ആഴത്തിലുള്ളതാകുന്നു. പലപ്പോഴും ഈ ഭാഗത്തെ നാഡികൾ നശിച്ചു പോകുന്നത് കൊണ്ട് രോഗിക്ക് വലിയ വേദന അനുഭവപ്പെട്ടെന്ന് വരില്ല. എന്നാൽ അണുബാധ വളരെ വേഗത്തിൽ ശരീരമാസകലം പടരാൻ ഇത് കാരണമാകും. ബെഡ് സോർ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പം അത് വരാതെ നോക്കുന്നതാണ്. പ്രതിരോധത്തിനായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് പൊസിഷൻ മാറ്റുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും രോഗിയുടെ കിടപ്പിലെ പൊസിഷൻ മാറ്റിക്കൊടുക്കണം. മലർന്നു കിടക്കുന്ന രോഗിയെ വശങ്ങളിലേക്ക് ചരിച്ചു കിടത്തുക. സാധാരണ കിടക്കകൾക്ക് പകരം പ്രഷർ വ്യത്യാസപ്പെടുന്ന എയർ ബെഡുകളോ വാട്ടർ ബെഡുകളോ ഉപയോഗിക്കുന്നത് മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ എയർ ബെഡ് ഉണ്ട് എന്നതുകൊണ്ട് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ തിരിച്ചു കിടത്തേണ്ടതില്ല എന്ന് വിചാരിക്കരുത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ചർമ്മ സംരക്ഷണമാണ്. രോഗിയുടെ ശരീരം എപ്പോഴും വൃത്തിയായും ഈർപ്പമില്ലാതെയും സൂക്ഷിക്കുക. മലമൂത്ര വിസർജനം നിയന്ത്രിക്കാൻ കഴിയാത്തവരിൽ ഡയപ്പർ മാറ്റുന്നത് വൈകുന്നത് ചർമ്മം പെട്ടെന്ന് നശിക്കാനും ബെഡ് സോർ ഉണ്ടാകാനും കാരണമാകും. മുറിവുകൾ ഉണങ്ങാനും കോശങ്ങൾ നിർമ്മിക്കാനും പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അതിനാൽ രോഗിയുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീനും ജലാംശവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബെഡ് സോർ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. ഒന്നാം ഘട്ടത്തിൽ മർദ്ദം കുറയ്ക്കുകയും സ്കിൻ ക്രീമുകൾ ഉപയോഗിക്കുകയും ചെയ്താൽ മതിയാകും. എന്നാൽ അതിന് മുകളിലേക്കുള്ള ഘട്ടങ്ങളിൽ കൃത്യമായ നഴ്സിംഗ് കെയർ ആവശ്യമാണ്. മുറിവിലെ പഴുപ്പും നശിച്ച കോശങ്ങളും നീക്കം ചെയ്യുക അഥവാ ഡീബ്രേഡ്മെന്റ് ആണ് പ്രധാന ചികിത്സ. മുറിവിലെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന ഹൈഡ്രോക്ലോയിഡ്, ആൽജിനേറ്റ് തുടങ്ങിയ ആധുനിക ഡ്രസ്സിംഗ് രീതികൾ ഇന്ന് ലഭ്യമാണ്. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം

0: തൊഴിൽ ദർശനം.
1: കൊൽക്കത്തയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സീനിയർ സൂപ്രണ്ട് 1, കൌൺസിലർ 1, ജൂനിയർ എഞ്ചിനീയർ സിവിൽ 1, നഴ്സിംഗ് അസിസ്റ്റന്റ് 1, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് MS 2, ജൂനിയർ അസിസ്റ്റന്റ് MS 10, അറ്റൻഡന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 19. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://apply.iiscrkol.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://apply.iiscrkol.ac.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ റൈറ്റ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 വിജ്ഞാപനങ്ങളിലായി 36 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ RG/35/26-RG/45/26. തസ്തികകളും ഒഴിവും മാനേജർ 11, ഡിസൈൻ എഞ്ചിനീയർ ലോങ് സ്പാൻ ബ്രിഡ്ജസ് 1, ഡിസൈൻ എഞ്ചിനീയർ ബ്രിഡ്ജസ് 6, ഡിസൈൻ എഞ്ചിനീയർ മെട്രോ സ്റ്റേഷൻസ് 1, മാനേജർ 11, അസിസ്റ്റന്റ് മാനേജർ 18. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 25. വിജ്ഞാപന നമ്പർ RG/26-R1/25-RG/28-RG/21. തസ്തികകളും ഒഴിവും സീനിയർ മാനേജർ 1, അസിസ്റ്റന്റ് മാനേജർ 4. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, ഓഷ്യൻ സ്ട്രക്ചേഴ്സ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, കോസ്റ്റൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം. അസിസ്റ്റന്റ് മാനേജർക്ക് 2 വർഷത്തെയും സീനിയർ മാനേജർക്ക് 8 വർഷത്തെയും പ്രവൃത്തി പരിചയം ഉണ്ടാവണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 8. വിജ്ഞാപന നമ്പർ RG/30/26, അസിസ്റ്റന്റ് മാനേജർ, ഒഴിവ് 2. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 8. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rights.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rights.com. കൊൽക്കത്ത ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് വിവിധ വിഷയങ്ങളിലായി 43 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിഷയങ്ങളും ഒഴിവും ഇൻഡസ്ട്രിയൽ സേഫ്റ്റി 3, ജിയോളജി 6, ഇലക്ട്രിക്കൽ 8, മെക്കാനിക്കൽ 6, സിവിൽ 4, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് 4, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് 2, മിനറൽ പ്രോസസിംഗ് 3, ഫിനാൻസ് 3, സർവേ 3, ഹ്യൂമൻ റിസോഴ്സ് 1. യോഗ്യത: ബിരുദാനന്തര ബിരുദം, BE, BTech, MTech, ഡിപ്ലോമ, PG ഡിപ്ലോമ, MBA, CA, MBBS, പ്രവൃത്തി പരിചയവും. അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷാ ഫീസ് 500 രൂപ. SC, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായി ഫീസ് അടയ്ക്കണം. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hindustancopper.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hindustancopper.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 5.
0: തൊഴിൽ ദർശനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം ഇന്ന് രാവിലെ 9:10.

0: അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ അനിൽകുമാർ.
1: വാക്യഘടനയിൽ വരാവുന്ന തെറ്റുകൾ അനവധിയാണ്. അർത്ഥസന്ദേഹവും ആശയവൈരുദ്ധ്യവുമുള്ള ധാരാളം വാക്യങ്ങൾ പത്രമാസികകളിലും പ്രഭാഷണങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചെങ്കിലേ അത്തരം തെറ്റുകൾ തിരിച്ചറിയാനും ഭാഷാശൈലി ശുദ്ധമാക്കാനും കഴിയൂ. വാക്യങ്ങളിലെ വൈകല്യത്തിന്റെ സ്വഭാവം മനസ്സിലായാൽ തിരുത്താൻ എളുപ്പമാണ്. ഒരേ അർത്ഥം സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ അടുത്തടുത്ത് പ്രയോഗിക്കുന്ന രീതി പലരും പിന്തുടരുന്നത് കാണാം. എല്ലാ തിങ്കളാഴ്ച തോറും ഏകദേശം 100 കുട്ടികൾ, ഉദ്ദേശം 10 കടകൾ, വെറും ജലപാനം മാത്രം നടത്തി, നിത്യവും രാവിലെ പതിവായി നടക്കാറുണ്ട് എന്നീ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യ ശ്രവണത്തിൽ എന്താണിതിൽ തെറ്റെന്ന് തോന്നാം. സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഒരേ അർത്ഥം സൂചിപ്പിക്കാൻ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് കാണാനാകുന്നു. ശാബ്ദ പൗനരുക്തമെന്ന ഈ ദോഷമാണ് വാക്യത്തിനിവിടെ വൈകല്യമുണ്ടാക്കുന്നത്. അത്തരം ശബ്ദങ്ങളിലൊന്ന് ഒഴിവാക്കിയാൽ വാക്യം ശരിയാകും. എല്ലാ തിങ്കളാഴ്ച തോറും എന്ന വാക്യം എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ തിങ്കളാഴ്ച തോറും എന്ന് മാറ്റിയാൽ ശരിയായി. ഏകദേശം 100 കുട്ടികൾ എന്ന വാക്യം 100 കുട്ടികൾ അല്ലെങ്കിൽ ഏകദേശം 100 കുട്ടികൾ എന്ന് തിരുത്തിയാൽ ശരിയാകും. വെറും ജലപാനം മാത്രം നടത്തി എന്ന വാക്യം വെറും ജലപാനം നടത്തി അല്ലെങ്കിൽ ജലപാനം മാത്രം നടത്തി എന്ന് തിരുത്തിയാൽ മതി. സംഭാഷണത്തിൽ കടന്നു വരുന്ന ഇത്തരം തെറ്റുകൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. മകന്റെ ഭാവിയെപ്പറ്റിയോർത്ത് അമ്മ ദുഃഖിതയാണ്, ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് എന്നീ വാക്യങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നാവുന്നതാണ്. എന്നാൽ പറയാതെ സിദ്ധിക്കുന്ന കാര്യം എടുത്തു പറയേണ്ടതില്ല. മകന്റെ ഭാവിയോർത്ത് അമ്മ ദുഃഖിതയാണ്, ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വാക്യം കുറേക്കൂടി ഭംഗിയായി, ആർദ്ധ പൗനരുക്തമെന്ന ദോഷം മാറിക്കിട്ടുകയും ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ തനിച്ചു നടക്കാൻ സ്ത്രീകൾ ഭയപ്പെടുന്നു. ഉച്ചനേരത്തുറങ്ങരുത് എന്നിങ്ങനെ പറയാതെ രാത്രി തനിച്ചു നടക്കാൻ സ്ത്രീകൾ ഭയപ്പെടുന്നു, ഉച്ചയ്ക്കുറങ്ങരുത് എന്ന് പറഞ്ഞാൽ മതി. കാലം, സമയം, നേരം എന്നീ പദങ്ങൾ അർത്ഥസിദ്ധമാകുമ്പോൾ പ്രയോഗിക്കേണ്ടതില്ല. ഒഴിവാക്കേണ്ടതൊഴിവാക്കി വാക്യങ്ങൾ പറയാനും എഴുതാനും ശീലിക്കുന്നതാണ് നല്ലത്. കാര്യങ്ങൾ വ്യക്തമാകാനും സംക്ഷിപ്തമാകാനും അത് സഹായകമാണ്.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എൻ അനിൽകുമാർ.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: പുലർവെട്ടം തുടരും 7:35 ശേഷം. പുലർവെട്ടത്തിന്റെ രണ്ടാം ഭാഗത്തിൽ കേൾക്കാം കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. സമയം 7:54:55. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റ്.

0: ടി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66-ആയി. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധിജയന്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷികത്തിൽ രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. 1869 ഒക്ടോബർ 2 ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ മാർഗദീപമായിരുന്നു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ച് സമാനതകളില്ലാത്ത സഹന സമര മാതൃക തീർത്ത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി മാറിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. ഒരു റിപ്പോർട്ട്.
1: സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധിജയന്തി ആഘോഷിക്കുന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനായോഗം നടക്കും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകളും ചേരും. സബ് കി യോജന സബ് കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളുടെ ശാക്തീകരണം, പൊതുസേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കൽ, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടത്തും. രാജ്യത്തുടനീളവും വിദേശത്തുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ഗാന്ധിജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാന്ധിജയന്തി സന്ദേശം നൽകി. ഗാന്ധിജി മുന്നോട്ടുവച്ച സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിൽ ജനിച്ച അദ്ദേഹം കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവ പങ്കാളിയായിരുന്നു. 1965 യുദ്ധത്തിൽ രാജ്യത്തെ നയിച്ച ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഏറെ പ്രശസ്തമാണ്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്ഘട്ടിലും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിജയഘട്ടിലും നടക്കുന്ന പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മണി വരെ രാജ്ഘട്ട് റിംഗ് റോഡ് മേഖലകളിൽ ഗതാഗതം നിയന്ത്രിക്കുമെന്ന് പോലീസ് അറിയിച്ചു. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണ നിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും പങ്കെടുത്തു. മഴയില്ലാത്തപ്പോൾ ഒഡീഷയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ ഛത്തീസ്ഗഡിൽ മഹാനദിയുടെ ഉപരിഭാഗത്ത് നിർമ്മിക്കുന്ന ജലപദ്ധതികൾ ബാധിക്കുമെന്ന് ഒഡീഷ വാദിച്ചു. അതേസമയം തങ്ങളുടെ വെള്ളത്തിന്റെ വിഹിതം കൃഷി, വ്യവസായം, ഗാർഹിക ജോലികൾ എന്നിവയ്ക്കായി ആവശ്യമുണ്ടെന്നാണ് ഛത്തീസ്ഗഡിന്റെ നിലപാട്. എന്നാൽ കേന്ദ്ര ജലകമ്മീഷൻ എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നും ഇരു സംസ്ഥാനങ്ങളും കമ്മീഷന് രേഖാമൂലം ഉറപ്പു നൽകി. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യൻ വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ഇരുരാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുകെ വ്യാപാര പ്രതിനിധി ജോനാഥൻ റെയ്നോൾസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ശ്രീ ഗോയൽ അവലോകനം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ സംബന്ധിച്ചും ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി ഒരു വർഷത്തിൽ നിന്ന് 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ദിവ്യാംഗർക്ക് ഫാസ്ടാഗുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ശാരീരിക വൈകല്യമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾക്കും ദിവ്യാംഗരുടെ ഉടമസ്ഥതയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും സൌജന്യ ഫാസ്ടാഗ് അനുവദിക്കും. വൈകല്യ സർട്ടിഫിക്കറ്റിലോ UDID കാർഡിലോ രേഖപ്പെടുത്തിയിട്ടുള്ള വൈകല്യത്തിന്റെ ശതമാനം അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവ് സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻ പാലത്തെക്കുറിച്ചാണ് ജൻ സേവ് സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമായ നവീകരിച്ച പാമ്പൻ പാലം കഴിഞ്ഞ വർഷം April 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ശ്രീലങ്കയുമായുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കുന്നതിനായി 1870 നിർമ്മാണം ആരംഭിച്ച് 1914 കമ്മീഷൻ ചെയ്ത പഴയ ചരിത്രപ്രസിദ്ധമായ പാലത്തിന് പകരമാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ ഈ പുതിയ എഞ്ചിനീയറിംഗ് അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത്. 143 പിയറുകളിലായി 2.2 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന പഴയ പാലം ധനുഷ്കോടിയെ തകർത്ത വലിയ ചുഴലിക്കാറ്റുകളെ പോലും അതിജീവിച്ച ഒന്നായിരുന്നു. വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന ആകർഷണം. ഇതിലുള്ള 72.5 മീറ്റർ നീളമുള്ള സെൻട്രൽ സ്പാൻ കടലിലൂടെ വലിയ കപ്പലുകൾ വരുമ്പോൾ അവയ്ക്ക് കടന്നുപോകാനായി ലംബമായി മുകളിലേക്ക് ഉയരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. 10 സ്വർണം, 23 വെള്ളി, 33 വെങ്കലം ഉൾപ്പെടെ 66 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ സ്വന്തമാക്കിയത്. ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്ത് വനിതകളുടെ റീകർവ് ഇനത്തിൽ സെമിഫൈനലിൽ ഇന്ത്യ വിജയിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് ഇന്ത്യൻ താരങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദനം അറിയിച്ചു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. Under-14, Under-16, Under-18, Under-20, Under-23 എന്നീ വിഭാഗങ്ങളിലെ പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. 4 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന അത്ലറ്റിക് മീറ്റിൽ 3000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിചരണത്തിനായി അദ്ദേഹത്തെ അബുദാബിയിലേക്ക് മാറ്റി. UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിലെത്തി ക്യാപ്റ്റനെ സന്ദർശിച്ചു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ധീരതയെയും സമയോചിതമായ ഇടപെടലിനെയും വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ PIB ADG ഡോക്ടർ എങ്കാം പാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംബിപ്പോ ബാർമെ, മറ്റൊരു ഉദ്യോഗസ്ഥനായ HLianwala എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5ാം ഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഇന്ത്യയുമായുള്ള വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ $7,000 കോടി ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി കാനഡയുടെ വ്യാപാരമന്ത്രി മനീന്ദർ സിദ്ധു അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. UK ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ മെഡൽ നേട്ടം 66. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: മഹാത്മാഗാന്ധി. ഇന്ന് ഒക്ടോബർ 2, സത്യം, അഹിംസ, സഹനം എന്നീ സമരായുധങ്ങൾ കൊണ്ട് ബ്രിട്ടീഷ് അടിമത്തത്തിലായിരുന്ന ഭാരതത്തെ മോചിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. കലുഷിതമായ ഈ ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും ഇന്ന് ഏറെ പ്രസക്തിയുണ്ട്. ലോക മനസ്സിൽ ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ നമുക്ക് ആദരിക്കാം, അനുവർത്തിക്കാം. മഹാത്മജി നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് കാലം സാക്ഷിയിൽ.
1: കോയി ഭി കൾച്ചർ കഹോ, സഭ്യത കഹോ, സംസ്കൃതി കഹോ, ഉസ്കോ ഹിന്ദു നാം ദേ ദോ, മുസ്ലിം നാം ദേ ദോ, തോ ഹം അപ്നെ ആപ് ഹി ബച് സക്തെ, ദൂസരാ കോയി ഹംകോ ബചാനെ വാലാ നഹീ ഹൈ. ഏക് മഹാവാക്യ ഹൈ, സംസ്കൃത് മേ ഭി ഹൈ ഔർ ക്രിസ്ത്യോ മേ ഭി, ഇസ്ലാം മേ ഭി ഹൈ, സബ് ജഗഹ് പേ, കെ ഹരേക് മനുഷ്യ കോ അപ്നി സംസ്കൃതി കോ മാനി അപ്നാപൻ, അപ്നാപൻ കി രക്ഷാ വഹി കർ സക്താ ഹൈ, ദൂസരാ നഹീ കർ സക്താ ഹൈ. ജബ് ദൂസരാ മേരി രക്ഷാ കർതാ ഹൈ തോ മേ ഉസ്കാ ഗുലാം ഹോ ജാതാ ഹൂം. പിച്ചെ വോ ഗുലാം ഐസി ഭാഷാ ന കഹൂം, മേ ഉസ്കാ ഋണീ ബൻ ജാതാ ഹൂം, ലേക്കിൻ തബ് മേ ഉസ്കേ ബാതെ ഹട് ചലാ. തോ ക്യാ കഹതേ ഹൈ ഹംകോ കെ തുമ്ഹാരാ രക്ഷക് തുംഹീ ഹോ സക്താ ഹൈ. തോ തുമ്ഹാരാ രക്ഷക് കെ മാനി ക്യാ കെ തും സ്വേച്ഛാചാരി ഹോ, ഉസ്കി ബാത് നഹീ ഹൈ. അർത്ഥാത് ജിസ്കോ ആത്മീയതാ ഹൈ, ജോ ആത്മാ കോ പഹചാനേ വാലാ ഹൈ, ഉസ്കി രക്ഷാ തോ കോൺ കർ സക്താ ഹൈ. യാ തോ ആത്മാ ഹീ ആത്മാ കാ ബന്ധു ഹോതാ ഹൈ, അഥവാ ആത്മാ ഹീ ആത്മാ കാ ശത്രു ബൻതാ ഹൈ. ഔർ പിച്ചേ ആത്മാ ഹൈ വോ തോ തബ് ഹൈ കി ജബ് പരമാത്മാ.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മഹാത്മാഗാന്ധിയുടെ ശബ്ദം.

0: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് 4കെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
2: ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കൂ. പി സുശീല പാടിയതാണ് ഈ ഗാനം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദിന്റെ സംഗീതം. ചിത്രം ധ്വനി

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണൽ,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: നഗരപുരാണം. കൊല്ലവർഷം 1202 കടന്നിരിക്കുകയാണെന്ന് കൊല്ലവർഷത്തിലെ കൊല്ലത്തിൽ തന്നെയുണ്ട് നഗരത്തിന്റെ അത്ര തന്നെ പഴക്കമുള്ള ഒരു ചരിത്രം. കൊല്ലം പട്ടണത്തിലെ രാമേശ്വരം ക്ഷേത്രത്തിലെ ശിലാലിഖിതത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ 1200 ചരിത്രമേ ഈ നഗരത്തിനുള്ളൂ എന്ന് ചോദിച്ചാൽ അതല്ല, അത് ചരിത്രത്തിലെ ഒരു നാഴിക കല്ല് മാത്രം. 825 ഉദയമാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നാണ് ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം.

അതിനു മുമ്പ് ഇവിടെ എത്തിയ വിദേശ സഞ്ചാരികൾ കൊല്ലത്തെക്കുറിച്ചും അതിന്റെ പ്രൗഢിയെക്കുറിച്ചും കുറിച്ചിട്ടുണ്ട്. AD 1 ഇവിടം സന്ദർശിച്ച പ്ലിനി, 2 ടോളമി തുടങ്ങിയവരെല്ലാം ഇവിടുത്തെ തുറമുഖത്തെക്കുറിച്ചും കുരുമുളകിന്റെ മേന്മയെക്കുറിച്ചുമെല്ലാം പരാമർശിക്കുന്നുണ്ട്. ആതിഥ്യമര്യാദയുള്ള ജനതയും അധ്വാനശീലരായ ജനതയുമാണ് ഇവിടെ എന്നാണ് അവർ രേഖപ്പെടുത്തിയത്. കൊല്ലം വ്യാവസായികമായും സാംസ്കാരികമായും പണ്ടു മുതലേ പ്രത്യേക സ്ഥാനം നേടിയെടുത്ത ചരിത്ര ഭൂമികയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അപകീർത്തിപ്പെടുത്താനും അപവാദ പ്രചരണങ്ങളാൽ അപമാനിക്കാനും ആളുകൾ ഏറെ ഉണ്ടാകാറുണ്ടെങ്കിലും അവരാരും ഈ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നതാണ് നേര്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും അരങ്ങേറാറുണ്ടെന്ന സത്യം മറച്ചുവെക്കുന്നില്ല. തെന്മല പോലെയുള്ള പശ്ചിമഘട്ട കാനനദേശം, താഴ്വരയിലോട്ട് ഇറങ്ങിയാൽ കൊട്ടാരക്കര പോലുള്ള ഇടനാട്, പിന്നെ തങ്കശ്ശേരിയും നീണ്ടകരയും എല്ലാം ഉൾക്കൊള്ളുന്ന തീരദേശം, ഇങ്ങനെ ഭൂപ്രകൃതിയുടെ 3 ഭാവങ്ങളുമുള്ള ജില്ലയുടെ വിഭവസമൃദ്ധിയുടെ സംഗമ വ്യാപാര കേന്ദ്രമായി വികസിച്ച ചരിത്രമാണ് കൊല്ലം നഗരത്തിന് പറയാനുണ്ടാവുക. പശ്ചിമഘട്ടത്തിന്റെ അപ്പുറം തെങ്കാശിക്കാറ്റിൽ വിളയുന്ന കാർഷിക വിഭവങ്ങളുടെ ചൂരും ഗന്ധവും അതിൽ കലർന്നിട്ടുണ്ട്. ടോളമിയുടെ ഭൂമിശാസ്ത്രത്തിൽ നെൽക്കിണ്ട എന്ന നീണ്ടകര, കൊട്ടനാറ എന്ന കൊട്ടാരക്കര എന്നിവയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. താങ് രാജവംശക്കാരുടെ കാലത്ത് ചൈനയിലെ കപ്പലോട്ടക്കാർക്ക് കൊല്ലം പരിചിതമായിരുന്നു എന്നതും ചരിത്ര വസ്തുതയാണ്. എന്തിന് നമുക്കേറെയൊന്നും പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതില്ലാത്ത ഒരു സാഹിത്യകൃതിയിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ചരിത്രത്തിലും കൊല്ലത്തിന്റെ പ്രതാപധ്വനികൾ മുഴങ്ങുന്നുണ്ട്. ഉണ്ണനീലി സന്ദേശത്തിൽ രത്നശ്രേണി കന കനികരം കാഴ്ചവെക്കാനെത്തുന്ന നാവികരും, തട്ടം കട്ടിൽ കയറുവല, കൈക്കട്ടിൽ മഞ്ചട്ടി കൊട്ട തുടങ്ങിയ വീട്ടുപകരണങ്ങൾ, കോലാമുങ്ങൻ ചുറക് കൊഴുമീൻ കൊഞ്ച് പച്ചാടപ്പൂമീൻ തുടങ്ങിയ മത്സ്യങ്ങളും അടങ്ങുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ മുച്ചന്തിക്കൽ അങ്ങാടിയിൽ വിൽപ്പനയ്ക്കെത്തിയതായി പറയുന്നത് ആ കാലത്തെ സമ്പദ് സമൃദ്ധിയെ വരച്ചിടും വണ്ണമാണ്. ആതിഥ്യവർമ്മ രാജാവിന് മുമ്പിൽ പാണ്ഡിത്യ പ്രകടനം നടത്തി അംഗീകാരം നേടാനെത്തുന്ന പണ്ഡിതന്മാരെക്കുറിച്ചും പരാമർശമുണ്ട്. അന്നത്തെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് ഇവയെല്ലാം. AD 16 പോർച്ചുഗീസുകാർ വ്യാപാര ബന്ധം സ്ഥാപിച്ചു. 1658 ഡച്ചുകാർക്ക് കീഴടങ്ങുന്നതുവരെ അവരുമായുള്ള ബന്ധം ഇണങ്ങിയും പിണങ്ങിയും നീങ്ങി. പറങ്കികൾ എന്ന പോർച്ചുഗീസുകാർക്ക് ശേഷം ലന്തക്കാരെന്ന് ഡച്ചുകാർ വാണിജ്യ ആധിപത്യം സ്ഥാപിച്ചു. 1741 കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഇവരെ തോൽപ്പിക്കും വരെ ആ ആധിപത്യം നിലനിന്നു. ആദ്യകാല വിദേശ അധികാരത്തിന്റെ ആരംഭം കൊല്ലത്തായിരുന്നതുപോലെ വിദേശാധിപത്യത്തിനും ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കുമെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ആരംഭവും ഇവിടെ തന്നെയായിരുന്നു. രചന ജി ജ്യോതിലാൽ, ആഖ്യാനം കവിത അജിത്.

ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. അഹിംസാ ദിനത്തിന്റെ ആചരണവും ഇന്നാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച് 1948 ജനുവരി 30 ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു. ഭാരത ചൈതന്യത്തിന്റെ കെടാവിളക്കാണ്, എക്കാലവും ലോകാരാധ്യനാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. ഗ്രാമങ്ങളുടെ ഉത്ഥാനവും ഗ്രാമീണ ജനതയുടെ ശ്രേയസ്സുമായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിന്റെ ലക്ഷ്യം. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമാകണമെന്നും ഭക്ഷണവും വസ്ത്രവുമടക്കം മറ്റൊന്നിനും മറ്റു പ്രദേശങ്ങളിൽ ഉള്ളവരെ ആശ്രയിക്കരുതെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഓരോ ഗ്രാമീണനും എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടണമെന്നും അതിൽ നിന്നുമുള്ള വരുമാനം ജീവിതം രൂപപ്പെടുത്തുന്നതിന് അടിസ്ഥാനമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങൾ, കൈത്തറി, കുടിൽ വ്യവസായങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഗാന്ധിയൻ ആശയങ്ങൾ നടപ്പാക്കണമെങ്കിൽ മറ്റു ചിലതുകൂടി ഓർക്കേണ്ടതുണ്ടെന്ന് ഭാരതത്തിലെ നിസ്വരും നിരാലംബരുമായ ജനതയോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് അഹിംസയും സഹകരണവും. തിരുവിതാംകൂറിന്റെ ഭാഗമായ ഓണാട്ടുകരയിലെ ഒരു ഗ്രാമമാണ് പത്തിയൂർ. മറ്റു പ്രദേശങ്ങളെപ്പോലെ തന്നെ ഫലഭൂയിഷ്ഠ മണ്ണാണ് പത്തിയൂരിന്റെ സ്വത്ത്. അച്ചൻകോവിലാറിന്റെ സാമീപ്യം പത്തിയൂരിനെയും പരിസര പ്രദേശങ്ങളെയും വിളകൾ കൊണ്ട് സമ്പന്നമാക്കി. ആറ്റുവെള്ളം നിരവധി തോടുകളിലൂടെ ഒഴുകി പുഞ്ചയിലും എത്തിച്ചേരുന്നു. ഇത് ഇരിപ്പുനിലങ്ങളെയും കൃഷിക്ക് ഉപയുക്തമാക്കുന്നു. പുരയിടവും നിലവും ചേർന്ന വിസ്തൃതമായ ദേശം മറ്റേതു നാടിനെയും പോലെ പത്തിയൂരിൻ്റെയും സവിശേഷതയാണ്. ഗ്രാമീണ മേഖലയിലെ ചെറുകിട സംരംഭമാണ് കയറിൻ്റെയും കയറുൽപ്പന്നങ്ങളുടെയും നിർമ്മാണം. നാളികേരത്തിൻ്റെ തൊണ്ടാണ് ഇതിന് അടിസ്ഥാന ഘടകം. പച്ചത്തൊണ്ട് ശേഖരിച്ച് കായൽ തീരങ്ങളിൽ മൂടും, കൊല്ലി മൂടുക എന്നാണ് പറയുന്നത്. ഈ തൊണ്ട് 6 മാസം കഴിഞ്ഞാണ് വെള്ളത്തിൽ നിന്നെടുക്കുന്നത്. തൊണ്ട് പോളകീറി തല്ലി ചകിരിയാക്കും. ചകിരിപിരി യന്ത്രത്തിന് റാട്ട് എന്നാണ് പറയുന്നത്. പ്രധാനമായും സ്ത്രീ തൊഴിലാളികളാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. രണ്ടു പേര് റാട്ടു കറക്കും, ഒരാൾ കയറു പിരിക്കും. ഉപ്പുവെള്ളത്തിൽ മൂടുന്ന തൊണ്ട് 6 മാസം കഴിഞ്ഞെടുത്ത് തല്ലിപ്പിരിക്കുന്ന കയറിന് ഗുണനിലവാരം കൂടും. സ്വർണത്തിൻ്റെ നിറമാകും കയറിന്. അതുകൊണ്ടാണ് സ്വർണ്ണനൂൽ എന്ന മറ്റൊരു പേരുകൂടി ആറാട്ടുപുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ കയറിനുണ്ടായിരുന്നു. ഗ്രാമീണ ഭാരതവും വിശിഷ്യ കാർഷിക കേരളവും മഹാത്മജിയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അതാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ മഹാത്മജി എന്ന് വിളിച്ച ബാപ്പുവിൻ്റെ വർത്തമാനകാല സന്ദേശം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ ഗാന്ധിയെക്കുറിച്ചുള്ള കവിതയുടെ ഒരു ഭാഗം കൂടി കേൾക്കാം.

മഹാത്മജിയും ഗ്രാമസ്വരാജും, രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

ഇനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം കരമനയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര അണക്കെട്ടിൻ്റെ 2, 3, 4 നമ്പർ ഷട്ടറുകൾ ഇന്നലെ വൈകിട്ടോടെ 10 സെൻറ്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിൻ്റെ സമീപ പ്രദേശങ്ങളിലും നദിയുടെ കരയിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കേരള ഹിന്ദി പ്രചാര സഭ CBSE ICSE സ്കൂളുകളിൽ നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ഈ മാസം 30-ാം തീയതി വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0471-2321-378 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വൈകിയുള്ള ജനന മരണ രജിസ്ട്രേഷൻ സംബന്ധിച്ച കേന്ദ്ര നിയമ ഭേദഗതി ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. ജനനമോ മരണമോ നടന്ന് 2 വർഷം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ ഇനി ബന്ധപ്പെട്ട പ്രദേശത്തെ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വേണം. പ്രിയ ശ്രോതാക്കളെ, വയലിൻ മാന്ത്രികൻ ബാലഭാസ്കറിന്റെ ഓർമ്മ ദിനമാണല്ലോ ഇന്ന്. അദ്ദേഹം സംഗീതം നൽകിയ മംഗല്യ പല്ലക്ക് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് യേശുദാസ്.

0: His life showed us that science and spirituality complement each other. Similarly, the new Pamban bridge to Rameshwaram brings technology and tradition together. A town that is thousands of years old is being connected by a 21st century engineering wonder. Pamban bridge supports both ease of doing business and ease of travel.
1: The earlier historical marvel, Pamban Bridge, was built to expand trade connectivity to Sri Lanka. The bridge construction, which began in 1870s, stretched to about 2.2 kilometers with 143 piers and was commissioned in 1914. The vertical lift in the new bridge features a 72.5 meter extent central span that rises 17 to 22 meters vertically to accommodate ships at sea. Talking to Akashvani, railway officials of the Madurai division said that to protect the infrastructure of the bridge, over 3,000 tons of steel had gone into 99 approach girders alone. The lift span was built from 54 pieces and joined with 168 wells done inside special huts that kept the conditions just right. Some tower sections were floated to the site on barges. The entire stretch offers an ecstatic view of the Arabian Sea also. Pamban Bridge survived major cyclones that destroyed Dhanushkodi, the ruins which bears testimony to it. Joy, Akashvani, Chennai.
2: This is Akashvani giving you the news.
3: For news at your fingertips, follow us on X at AIR News Alerts and join our WhatsApp channel, Akashvani News.
2: The Ministry of Civil Aviation has initiated a series of reforms to make aviation security processes simpler and quicker for the people working at Indian airports. Briefing the media on the Bureau of Civil Aviation Security, BCAS reforms to improve operational efficiency and ease of doing business in New Delhi, Civil Aviation Secretary Samir Kumar Sinha said these sweeping changes aim to digitize workflows, making processes simpler and transition towards accountability-driven governance while maintaining the highest security standards. The ministry informed that BCAS has streamlined the security clearance framework by moving towards a category and contract-agnostic security clearance, which is applicable across the 9 identified categories of aviation entities. It is proposed to remain valid for 5 years as part of these reforms. Saudi Arabia has handed over to UAE the Omani co-pilot who made abortive attempt to crash fly Dubai's Tel Aviv-bound plane. Investigators are probing the attack on Indian pilot Smith Machar by Omani co-pilot in the cockpit. The development came after Saudi authorities conducted a preliminary investigation into the incident that forced the flight to make an emergency landing in the Saudi city of Tabuk on Wednesday. Saudi Arabia's Interior Ministry said its initial investigation indicated that the co-pilot has assaulted the captain during the flight. The preliminary investigation was conducted in coordination with security teams from the UAE. External Affairs Ministry has said it continues to closely follow the health condition of Captain Smith Machar, an Indian national and the brave pilot of Flight Dubai Flight FZ1073. It said in a statement that after receiving initial medical treatment in a hospital in Tabuk, Saudi Arabia, he has now been shifted to Abu Dhabi for continued medical attention and recovery. Indian ambassador and UAE met Captain Machar in a hospital and inquired about his well-being. Earlier, the ambassador also met his family and assured all possible support for the captain's health and well-being. The Indian embassy in Abu Dhabi and consulate in Dubai are in close touch with the local authorities in the matter. External Affairs Ministry once again saluted Captain Smith Machar's valour and courage. It also conveyed deep appreciation for the admiration and support he has received from across the world for his act of gallantry. Russian President Vladimir Putin has said that Indian Prime Minister Narendra Modi has very good ideas aimed at finding a mutually acceptable solution to the Ukraine conflict. Speaking at the Valdai Forum, Mr. Putin noted that Mr. Modi regularly raises the topic of ending the war during the discussions and shows strong interest in a peaceful settlement. Mr. Putin described India's diplomatic position as neutral yet deeply invested in bringing the hostilities to an end, while Mr. Modi has previously emphasized that India stands firmly on the side of peace. Mr. Putin expressed gratitude for Mr. Modi's persistent engagement and practical approach towards dialogue and diplomacy. Union Agriculture and Farmers Welfare Minister Shivraj Singh Chauhan is visiting Goa today. He will interact with farmers and citizens at an event in Ponda. Panchayat members and councillors will participate through online mode. We have more from our correspondent.
4: The Goa Fresh brand will be launched by Union Minister Shivraj Singh Chauhan today in Goa. Under the initiative, branding and packaging of agricultural products produced in Goa will be undertaken. The state government has developed Goa Fresh brand to promote and give recognition to agricultural produce from Goa. The program will provide farmers and women from across the state an opportunity to interact directly with Union Agriculture Minister. Discussions will focus on challenges in the agricultural sector, farmers' welfare, rural livelihoods, and the contribution of women to the rural economy. Minister will later visit Indian Council of Agricultural Research, Central Coastal Agriculture Research Institute and will take review meeting. Mahesh Sopre, Akashwani News, Panji.
2: In Mizoram, three persons, including PIB Imphal Additional Director General Dr. Angam Pame, DD News Aizawl Director Nampibo Marinmai and CBC Aizawl MTS H. Lian Vela were killed in a road accident near Sialsuk yesterday. The car in which they were travelling fell into a gorge. Information and Broadcasting Minister Ashwini Vaishnav expressed condolences to the bereaved families. Indian women's recurve archery team has created history by winning its maiden Asian Games gold medal, defeating world champion South Korea 5-3 in a thrilling final today. Ankit Bhagat, Kirti Sharma and Kumkum Mohod held their nerve in windy conditions to edge past the 10-time Olympic champions. After the first two sets were tied, India seized the advantage in the third set with a 55-point score against Korea's 52. In the fourth set, a crucial score correction turned Kirti Sharma's 8 into a 9, taking India to 54 points and sealing the gold. Earlier, India defeated China 5-1 in the semi-final to reach its first-ever Asian Games women's recurve final. This is India's first Asian Games gold in the women's recurve team event. And now for a look at today's newspapers, it's over to Sarabjit Kaur.
5: Thank you, Abhishek. On the Fly Dubai flight incident, Hindustan Times leads, averted a 9/11 style tragedy, Modi lauds Captain Machar, injured Indian captain's table, attack motive still unclear, headlines the Asian Age. Israeli leaders hail Indian pilot as hero, states the Pioneer. At the UPSC centenary celebrations, the Asian Age reports, Modi pushes citizen-first approach in civil services. UPSC turns 100, Prime Minister urges shorter exam cycles, youth-centric reforms, reports the Indian Express. Supreme Court bars license renewal for motorists with unpaid fines, informs the Hindu. And finally, Silesau land in City of Joy amid tight security. Well, the Indian Express reports that five-time football world champions Brazil landed in Kolkata on Thursday night for their much-awaited friendly with India on Saturday. And with that, it's back to you, Abhishek.
2: Thank you, Sarabjit. And now, before we end the bulletin, the headlines once again. Nation pays homage to father of the nation, Mahatma Gandhi, and former Prime Minister Lal Bahadur Shastri on the birth anniversary today. Special Gram Sabhas to be convened across the country on the occasion of Gandhi Jayanti. Civil Aviation Ministry initiates series of reforms to make aviation security processes simpler and quicker. Saudi Arabia hands over to UAE Omani co-pilot who made abortive attempt to crash fly Dubai's Tel Aviv-bound plane. Brave Indian pilot Smith Machar airlifted to Abu Dhabi for treatment, India closely following his health condition. And India bags gold in the women's recurve archery team event at the Asian Games in Japan. And with that, we end the morning news. Have a nice day.
6: ആകാശവാണി
7: നോവൽ സഞ്ചാരം.
8: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
9: ശാന്ത തട്ടിപ്പടഞ്ഞെഴുന്നേറ്റു, ചുറ്റും നോക്കി. ഓ, നേരം നന്നായിപ്പോയി. ചൂടുപിടിച്ച സൂര്യകിരണങ്ങൾ ജാലകത്തിനുള്ളിലൂടെ കടന്നുവരുന്നു. അവ ചിരിക്കുകയാണ്. വെളിച്ചത്തിന് കരയാൻ അറിഞ്ഞുകൂടല്ലോ. അതേ ഇരിപ്പിൽ തന്നെ മുഖവും കനപ്പിച്ച് സ്വല്പനേരം ഇരുന്നു. കുത്തഴിഞ്ഞ മനസ്സൊന്ന് ശരിപ്പെടുത്താനെന്ന പോലെ അടക്കി ഒതുക്കി ഓരോ ഉള്ളറകളിലായി വെച്ചിരിക്കുകയായിരുന്നു. വികാരങ്ങളെ പാക്ക് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്നൊരു തട്ടിമറിയൽ, എല്ലാം മേൽക്കീഴായി. വികാരങ്ങൾ അതത് സ്ഥാനങ്ങളിൽ അടങ്ങിയിരിക്കുന്നില്ല. തലേന്നാൾ രാത്രി മുഴുവൻ ബഹളമയമായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. അടി ഇടി നിലവിളി കൂറ്റൻ നിഴലുകൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോകുന്ന പല വർണ്ണത്തിലുള്ള വെളിച്ചങ്ങൾ, ഇരുമ്പ് ചങ്ങലുകളുടെ കിലുക്കങ്ങൾ, തേങ്ങൽ, നെടുവീർപ്പ്, ശ്വാസമുട്ടൽ, ഇവയ്ക്ക് നടുവിലൂടെ വലിച്ചഴയ്ക്കപ്പെട്ട ഒരു രാത്രിയാണ് കഴിഞ്ഞതെന്ന് തോന്നി. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഉണ്ടായില്ലേ? താൻ ഈ കട്ടിലിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. അതേ വീട്ടിക്കട്ടിൽ, അതേ പതുത്ത കിടക്ക, അതേ ചിത്രപ്പണികളോടുകൂടിയ തലയണ, എല്ലാം പഴയപടി തന്നെ. ഒരു വശം അല്പം പൊക്കിയിട്ട കൊതുകുവല കാറ്റിൽ മെല്ലെ മെല്ലെ ഇളകുന്നു. ഒരു മൂലയ്ക്കായി കിടക്കുന്ന മേശയും അതിന്മേലുള്ള താണ്ഡവോത്സുകനായ ശിവന്റെ പ്രതിമയും പഴയപോലെ നിൽക്കുന്നുണ്ട്. ചുമരിലെ വിചിത്രമായ ക്ലോക്ക് അവിടെ തന്നെയുണ്ട്. അതിൻ്റെ നിറുകയിലൂടെ ഏന്തി നോക്കുന്ന നീഗ്രോവിൻ്റെ തലയും. മണിക്കൂർ കൂടുമ്പോൾ ആ നീഗ്രോ ഒന്ന് വായ പൊളിച്ചലറും. ബോംബെയിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരൻ കാർത്തികേയന് സമ്മാനിച്ച ആ നാഴികമണി അവളെ എപ്പോഴും ആഹ്ലാദിപ്പിച്ചിരുന്നു. ഭീകരനായ ആ നീഗ്രോവിൻ്റെ അലർച്ച അവളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്തോ ഒന്നിനെ തൊട്ടുണർത്താറുണ്ട്. ആ അനുഭവം സുഖിതമായിരുന്നു താനും. അവൾ നോക്കി. ഇനിയും 18 നിമിഷം കഴിഞ്ഞ് അവൻ അലറു. എതിർവശത്തെ ചുമരിൽ തോൽക്കൊണ്ട് കെട്ടിച്ച് വാർണിഷിട്ട് നിർത്തിയ ആ ഉണ്ടക്കണ്ണൻ കാട്ടുപോത്തിനെ നോക്കിയിട്ടാണ് നീഗ്രോ അലറുന്നത്. രണ്ടു ചുമരിലായി തളച്ചു നിർത്തിയ ഈ സുഹൃത്തുക്കളെ മാറി മാറി നോക്കിക്കൊണ്ട് അനേകം മണിക്കൂറുകൾ അവൾ കഴിച്ചിട്ടുണ്ട്. ആ രണ്ടു ചങ്ങാതിമാരും താനും കൂടിയേ പൂർണ്ണത വരികയുള്ളൂവെന്ന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കിടപ്പറയിൽ നിന്ന് ആ നീഗ്രോവിനെ പുറത്താക്കാൻ കാർത്തികേയൻ ഉത്സാഹിക്കായികയല്ല. ഇത് തളത്തിലെ ചുമരിലേക്ക് മാറ്റാം. ക്ലോക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാൾ ഒരിക്കൽ പറഞ്ഞു. ശബ്ദം കേട്ട് രാത്രിയിൽ ഞെട്ടിപ്പോകുന്നു. വേണ്ട, ശാന്ത ഉടനെ പ്രതിഷേധിച്ചു. അത്ര ഉശിരില്ലാത്തവർ ഉറങ്ങരുത്. ഇന്നലെ രാത്രി അവൻ്റെ തലമണ്ട ഉടയ്ക്കാൻ തോന്നി എനിക്ക്. എങ്കിലും അവനെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അല്ലേ? ശാന്ത ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. ഒരു മൃഗത്തിൻ്റെ മുഖം. കാർത്തികേയനും ചിരിച്ചു. എങ്കിലും അവൻ ഉശിരുള്ളവനാ. അവനാണ് ആകെയുള്ള രസം. എന്നെക്കാട്ടിലും അധികം. ഒരു പ്രേമാഭ്യർത്ഥനയുടെ സ്വരമുണ്ടായിരുന്നു കാർത്തികേയന്റെ ആ ചോദ്യത്തിന്. അവളാകട്ടെ ഒരു കഷായ ശ്ലോകം ചൊല്ലിക്കേട്ട മുഖഭാവത്തോടെ പ്രതിവചിച്ചു. ചിലപ്പോൾ ദിവാൻജി ഒരു വങ്കനെപ്പോലെ കുലുങ്ങി കുലുങ്ങി ചിരിച്ച് താഴേക്കിറങ്ങിപ്പോയി. അങ്ങനെ ഇളക്കാതെ നിർത്തിയ നീഗ്രോ അവിടെ തന്നെയുണ്ട്. അതിൻ്റെ കീഴെ കിടക്കുന്നു കാർത്തികേയന്റെ കട്ടിൽ. ചുളി വീണ വിരിപ്പോടുകൂടിയ കിടക്ക. ഓ, അദ്ദേഹം എഴുന്നേറ്റ് പോയി കഴിഞ്ഞു, അവൾ തന്നോട് താൻ പറഞ്ഞു. എന്നിട്ട് ചുറ്റും നോക്കി. ഒരു വ്യത്യാസവുമില്ല. ഈ മുറിയിലാണ് തലേന്നാൾ താൻ കിടന്നുറങ്ങിയതെന്ന് സമ്മതിക്കാൻ ഒരു മടി. അത്രയ്ക്കധികം സമ്മർദ്ദം അനുഭവിച്ചു കഴിഞ്ഞു. തലച്ചോറിനെ ആവരണം ചെയ്ത നേർത്ത മൂടൽമഞ്ഞ് നീങ്ങുകയാണ്. കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഇന്നലെ ഉണ്ടായതെല്ലാം സ്വപ്നങ്ങളാണോ? സ്വപ്നങ്ങളുടെ കടന്നൽക്കൂട്ടിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. ഇത്രയൊക്കെ ഹൃദയസമ്മർദ്ദം ഉണ്ടാകാൻ എന്തു സംഭവിച്ചു?
8: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
11: ആകാശവാണി. ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. നടീനടന്മാർ ഗായകരാവുന്നത് മലയാള സിനിമാ രംഗത്ത് സർവ്വസാധാരണമാണല്ലോ. നടിമാർ ആലപിച്ച 2 ഗാനങ്ങൾ നുണയാം ഇന്നത്തെ സ്മൃതിമധുരത്തിൽ. ആദ്യ ഗാനം പാടിയത് അപർണ ബാലമുരളി, ഗാനരചന സുജേഷ് ഹരി, സംഗീത സംവിധാനം സൂരജ് എസ് കുറുപ്പ്, ചിത്രം മിണ്ടിയും പറഞ്ഞും.

ചലച്ചിത്ര നടിമാർ പാടിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. പരിപാടി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: മേരുദണ്ഡാസനം: മലർന്നു കിടന്നുകൊണ്ട് കാൽപാദങ്ങളെ ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തിന് മുകളിലേക്ക് നീട്ടി കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മലർത്തി നിലത്ത് വയ്ക്കുക. കൈയുടെ പേശികൾ ചെവികളിൽ സ്പർശിക്കുന്ന രീതിയിൽ ശരീരത്തെ നിവർത്തിവയ്ക്കുക. മേരുദണ്ഡാസനത്തിൽ രണ്ടു കാലുകളും ഒരുമിച്ചാണ് ഉയർത്തേണ്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പലർക്കും ഇത് ബുദ്ധിമുട്ടുള്ളതായി അനുഭവപ്പെട്ടേക്കാം. അത്തരക്കാർക്കു വേണ്ടി പരിശീലനത്തിൽ ചെറിയ മാറ്റം വരുത്തി ഓരോ കാൽ വീതം ഉയർത്തുന്ന

0: അർത്ഥമേരുദണ്ഡാസനം പരിശീലിച്ചതിനു ശേഷം രണ്ടു കാലുകളും ഉയർത്തുന്ന മേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്. ആദ്യമായി പരിശീലിക്കുന്നവർക്ക് കൈത്തലങ്ങൾ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിലത്തു പതിച്ചു വച്ചുകൊണ്ടും ഈ യോഗാസനം ചെയ്യാവുന്നതാണ്. ഇനി ഈ യോഗാസനം പരിശീലിക്കേണ്ട വിധം എങ്ങനെ എന്നു നോക്കാം. കാലുകൾക്ക് ബലം നൽകി മുട്ടുമടങ്ങാതെ സാവകാശം ശ്വാസമെടുത്തുകൊണ്ട് വലതുകാൽ തറയിൽ നിന്നും ഉയർത്തുക. കാലുകളുടെ ചലനം ശ്വാസഗതിക്കൊപ്പമായിരിക്കണം. അതായത് ശ്വാസമെടുക്കുമ്പോൾ സാവകാശം കാൽ ഉയർത്താൻ ആരംഭിക്കുകയും ശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിയുമ്പോഴേക്കും കാൽ 90 ഡിഗ്രിയിലേക്ക് വരത്തക്ക വിധം ഉയർന്നു വരികയും വേണം. അതുപോലെ തന്നെ ശ്വാസം പൂർണ്ണമായും വിട്ടുകഴിയുമ്പോഴേക്കും കാൽപാദങ്ങൾ തറയിൽ സ്പർശിച്ചിരിക്കുകയും വേണം. ഇടതുകാൽ മുട്ടുകൾ ഉയരാതെ നിലത്തു ചേർത്തു വച്ചുകൊണ്ട് സ്ഥിതിയിൽ അല്പനേരം സാധാരണ ശ്വാസത്തിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ സാവകാശം താഴ്ത്തി തറയിൽ വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ഇടതുകാലും ആവർത്തിക്കുക. പരിശീലനം അവസാനിപ്പിച്ചതിനു ശേഷം ക്രമേണ ശവാസനത്തിലേക്ക് വന്ന് അല്പനേരം വിശ്രമിക്കുക. കുറച്ചു ദിവസം അർത്ഥമേരുദണ്ഡാസനം പരിശീലിച്ചതിനു ശേഷം രണ്ടു കാലുകളും ഒരുമിച്ചുയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പൂർണ്ണമേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും കഴിവിനും സമയത്തിനും സൗകര്യത്തിനുമനുസരിച്ച് എത്ര സമയം ചെയ്യണമെന്ന് തീരുമാനിക്കാവുന്നതുമാണ്. ഇവിടെ പറഞ്ഞത് മേരുദണ്ഡാസനത്തിന്റെ ഒരു രീതി മാത്രമാണ്. ഇനിയും പല രീതികളിൽ ഈ യോഗാസനം അഭ്യസിക്കുന്നുണ്ട്. ഇനി ഈ പരിശീലനത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മേരുദണ്ഡം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നട്ടെല്ലിന് ബലം നൽകുന്ന ഒരു യോഗാസനമാണ് മേരുദണ്ഡാസനം. കാലുകളുടെ പേശികൾക്ക്, പ്രത്യേകിച്ച് പിന്തുടകളുടെ പേശികൾക്ക് വഴക്കം വർദ്ധിപ്പിക്കുകയും ബലം നൽകുകയും ചെയ്യുന്നു. നെഞ്ചും ഇടുപ്പും തുറക്കുന്നതിനും വയറിലെ അവയവങ്ങളെ, വിശേഷിച്ച് കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വയറൊതുങ്ങുന്നതിനും ഈ പരിശീലനങ്ങൾ സഹായിക്കുന്നു. എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സ്ലിപ്പ് ഡിസ്ക്, സയാറ്റിക എന്നിവയുള്ള ആളുകളും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും മേരുദണ്ഡാസനം പരിശീലിക്കുന്നത് ഒഴിവാക്കണം.
1: മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം, കെ എസ് ചിത്രയും ഉണ്ണിമേനോനും പാടിയത് ചിത്രം വഴിയോര കാഴ്ചകൾ.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൌണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു.
1: അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ആകാശവാണി

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം, ഗാന്ധി ജയന്തി. നമുക്കിന്ന് മഹാത്മജിയുടെ ആത്മകഥയിലെ ജനനം, മാതാപിതാക്കൾ ഈ ഭാഗം വായിക്കാം. ഗാന്ധി കുടുംബക്കാർ ബനിയ ജാതിയിൽപ്പെട്ടവരാണ്. അവരാദ്യം പലചരക്ക് വ്യാപാരികളായിരുന്നത്രേ. എന്നാൽ എൻ്റെ മുത്തച്ഛൻ മുതൽ മൂന്ന് തലമുറയായി അവർ കത്തിവാറിലെ വിവിധ നാട്ടുരാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാരായിരുന്നു. അവരിൽ ഒരാളും എൻ്റെ മുത്തച്ഛനുമായ ഉത്തംചന്ദ് ഗാന്ധി അഥവാ ഓത്ത ഗാന്ധി തത്വനിഷ്ഠയുള്ള ഒരാളായിരുന്നിരിക്കണം. പോർബന്തറിലെ ദിവാനായിരുന്ന അദ്ദേഹത്തിന് അവിടുത്തെ ഉപജാപങ്ങൾ മൂലം അതുപേക്ഷിച്ച് ജുനഗാദിൽ അഭയം തേടേണ്ടി വന്നു. അവിടെ അദ്ദേഹം നവാബിനെ ഇടത്തെ കൈകൊണ്ടാണ് അഭിവാദ്യം ചെയ്തത്. ഈ പ്രകടമായ അനാദരവ് കണ്ട് ആരു കാരണം ചോദിച്ചപ്പോൾ ഇതായിരുന്നു മറുപടി: എൻ്റെ വലതുകൈ പോർബന്തറിന് സമർപ്പിച്ചു പോയി. ആദ്യ ഭാര്യ മരിച്ചതിനു ശേഷം ഓത്ത ഗാന്ധി രണ്ടാമതും വിവാഹം ചെയ്തു. ആദ്യ ഭാര്യയിൽ നാലും രണ്ടാമത്തെ ഭാര്യയിൽ രണ്ടും പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായി. ഇവർ ഒരേ അമ്മയുടെ മക്കളല്ലെന്ന് കുട്ടിക്കാലത്ത് അറിയുകയോ അങ്ങനെ തോന്നാൻ ഇടവരികയോ ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. ഈ ആറു സഹോദരന്മാരിൽ അഞ്ചാമനാണ് കരംചന്ദ് ഗാന്ധി അഥവാ കാബ ഗാന്ധി, ആറാമൻ തുളസിദാസ് ഗാന്ധിയും. ഇവർ പുറകെ പുറകെ പോർബന്തറിലെ പ്രധാനമന്ത്രിമാരായി. കാബ ഗാന്ധിയായിരുന്നു എൻ്റെ അച്ഛൻ. അദ്ദേഹം രാജസ്ഥാനി കോടതിയിലെ ഒരംഗമായിരുന്നു. നാടുവഴികളും അവരുടെ ബന്ധുക്കളും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുന്നതിന് അക്കാലത്ത് വളരെ ശക്തിയുള്ള ഒരു സ്ഥാപനമായിരുന്നു ആ കോടതി. ഇപ്പോൾ അത് നിലവിലില്ല. അച്ഛൻ കുറച്ചു കാലം രാജ്കോട്ടിലും പിന്നീട് വാങ്കനറിലും പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചു. മരിക്കുമ്പോൾ രാജ്കോട്ട് വക പെൻഷൻ കിട്ടിയിരുന്നു. ഓരോ ഭാര്യയുടെയും മരണത്തെ തുടർന്ന് മറ്റൊന്ന് എന്ന മട്ടിൽ അദ്ദേഹം നാലു തവണ വിവാഹം കഴിച്ചു. ആദ്യത്തെ രണ്ട് ഭാര്യമാരിൽ നിന്നായി അദ്ദേഹത്തിന് രണ്ട് പുത്രിമാരും നാലാമത്തെ ഭാര്യയായ പുത്ലിബായിയിൽ നിന്ന് ഒരു പുത്രിയും മൂന്ന് പുത്രന്മാരും ഉണ്ടായി. അവരിൽ ഏറ്റവും ഇളയ മകൻ ഞാനാണ്. അച്ഛൻ വർഗസ്നേഹമുള്ളവനും ധീരനും സത്യസന്ധനും ഉദാരമതിയും അതോടൊപ്പം മുൻകോപിയും ആയിരുന്നു. ഒരു അസിസ്റ്റന്റ് പൊളിറ്റിക്കൽ ഏജന്റ് തൻ്റെ നാഥനായ രാജ്കോട്ട് ഠാക്കൂർ സാഹിബിനെ നിന്ദിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം എതിർത്തു. ഏജന്റ് ക്ഷുഭിതനായി അദ്ദേഹത്തോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു. അതിന് വഴങ്ങാതിരുന്ന അദ്ദേഹത്തെ ഏജന്റ് ബന്ധനത്തിലാക്കി. കുറേ കഴിഞ്ഞിട്ടും കാബ ഗാന്ധി വഴങ്ങുന്ന മട്ടില്ലെന്നു കണ്ട ഏജന്റ് അദ്ദേഹത്തെ വിട്ടയച്ചു. അദ്ദേഹത്തിന് അനുഭവമല്ലാതെ വേറെ പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഗുജറാത്തി അഞ്ചാം ക്ലാസ് വരെ പരമാവധി പഠിച്ചിട്ടുണ്ടാവുമെന്ന് പറയപ്പെടുന്നു. ചരിത്രവും ഭൂമിശാസ്ത്രവും അദ്ദേഹത്തിന് തീരെ അറിയില്ലായിരുന്നു. പക്ഷെ തികഞ്ഞ പ്രായോഗിക അനുഭവ പരിചയം അദ്ദേഹത്തെ എത്ര സങ്കീർണമായ പ്രശ്നവും പരിഹരിക്കുന്നതിനും നൂറുകണക്കിന് ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനും പ്രാപ്തനാക്കി. മതപരമായ പരിശീലനവും അദ്ദേഹത്തിനില്ലായിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും മതപ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതിലൂടെ മിക്ക ഹിന്ദുക്കൾക്കും കിട്ടിവരുന്ന മതസംസ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുന്തിയ മുദ്ര ആത്മവിശുദ്ധിയുടേതാണ്. അമ്മ ആഴമേറിയ മതാത്മക ജീവിതം നയിച്ചു. തൻ്റെ പതിവ് പ്രാർത്ഥന നടത്താതെ ഭക്ഷണം കഴിക്കുന്നതിനെപ്പറ്റി അവർക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. ഹവേലിയിലേക്ക് പോവുക അവരുടെ ദിനകൃത്യങ്ങളിലൊന്നായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പെട്ടിടത്തോളം അവർ ചതുർമാസ വ്രതം ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. ഒരിക്കൽ ചന്ദ്രായണ വ്രതം അനുഷ്ഠിക്കെ അവർ രോഗബാധിതയായതും വ്രതം മുടക്കാതെ മുഴുമിപ്പിച്ചതും ഞാൻ ഓർക്കുന്നു. ഒന്നോ രണ്ടോ ദിവസം തുടർച്ചയായി ഉപവസിക്കാനും അവർക്കൊരു പ്രയാസവുമില്ലായിരുന്നു. ചതുർമാസ വ്രതകാലത്ത് ദിവസം ഒരു നേരം മാത്രമേ അവർ ഭക്ഷിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടും തൃപ്തിയാകാതെ ഒരു ചതുർമാസകാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവർ പട്ടിണി കിടന്നു. മറ്റൊരു ചതുർമാസകാലത്ത് സൂര്യനെ കാണാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് അവർ ശപഥം ചെയ്തു. ആ ദിവസങ്ങളിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് അമ്മയെ വിളിച്ചറിയിക്കാൻ വേണ്ടി ഞങ്ങൾ കുട്ടികൾ ആകാശത്ത് കണ്ണും നട്ടു നിൽക്കുക പതിവായിരുന്നു. മഴക്കാലത്തിൻ്റെ മൂർധന്യത്തിൽ സൂര്യൻ മുഖം കാണിക്കാൻ മിക്കപ്പോഴും കനിവ് കാട്ടാറില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സൂര്യൻ പെട്ടെന്ന് പ്രത്യക്ഷമായത് ഓടിച്ചെന്ന് ഞങ്ങൾ അമ്മയെ അറിയിച്ച ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. സ്വന്തം കണ്ണുകൊണ്ട് സൂര്യനെ കാണാൻ അവർ ഓടിവരും. അപ്പോഴേക്ക് ഒളിച്ചോട്ടക്കാരനായ സൂര്യൻ അമ്മയുടെ ഭക്ഷണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞിരിക്കും. അത് സാരമില്ല, അവർ ആഹ്ലാദത്തോടെ പറയും. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കരുതെന്നാണ് ഈശ്വരനിശ്ചയം. അനന്തരം അവർ തൻ്റെ ജോലികളിൽ മുഴുകും. കുട്ടി എന്ന നിലയ്ക്കുള്ള ആനുകൂല്യം ഉപയോഗിച്ച് അമ്മയോടൊപ്പം ഞാൻ പലപ്പോഴും അന്തപുരത്തിൽ ചെല്ലും. അത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ അമ്മ ഠാക്കൂർ സാഹിബിൻ്റെ വിധവയായ അമ്മയുമായി നടത്തിയ സജീവ ചർച്ചകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ മാതാപിതാക്കളുടെ സന്താനമായി 1869 ഒക്ടോബർ 2 പോർബന്ദറിൽ ഞാൻ പിറന്നു. മഹാത്മാഗാന്ധി ആകാശവാണി ഡൽഹി നിലയത്തിലെത്തി ലോകത്തോട് സംസാരിച്ചത് ഒരേ ഒരു തവണയാണ്, 1947 നവംബർ 12. സ്വാതന്ത്ര്യത്തെ തുടർന്ന്, വിഭജനത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളുടെ അഭയാർത്ഥി പ്രവാഹങ്ങളുടെ കാലത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ച ദിവസം പൊതുജന സേവന പ്രക്ഷേപണ ദിനമായി നമ്മൾ ആചരിക്കുന്നു. അന്ന് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ:
1: मुझको कोई भी सुनता है या नहीं, ये अनुभव मेरी जिंदगी में मेरे लिए दूसरा है. पहला अनुभव इंग्लैंड में हुआ था, जब मैं राउंड टेबल कॉन्फ्रेंस में गया. मुझको पता ही नहीं था कि मुझको इस तरह से कुछ बोलना है. मैं तो एक अनजान पुरुष हूँ, मैं कोई दिलचस्पी भी नहीं लेता हूँ, लेकिन दुख के साथ मिल जाना वो तो मेरा जीवन भर का प्रयत्न है, जीवन भर का मेरा पेशा है. जब मैंने सुना कि आप लोगों में करीब 2.5 लाख रिफ्यूजी पड़े हैं, और मैंने सुना कि अभी भी लोग आते ही रहते हैं, तो मुझको बड़ा दुख हुआ, मुझे चोट लगी, और मुझको ऐसा ही हुआ कि मैं आपके पास पहुंच जाऊं. आने वाला तो कल था, लेकिन ये हो नहीं सकता था, क्योंकि यहाँ ऑल इंडिया कांग्रेस कमेटी की मीटिंग के बारे में वर्किंग कमेटी मिलने वाली थी. तो घनश्याम दास जी ने शायद सोचना थी कि अगर मैं रेडियो से बोलूं आपके लिए और आपके सामने तो अच्छा होगा, और पीछे जब जा सकता हूँ तब जाऊँ. तो मैं तो आपके पास आने की कोशिश कर रहा हूँ. मैंने कुछ भी हिंदुस्तान की सेवा की है, या तो कहूँ कि जगत की, क्योंकि मेरे पास हिंदुस्तान और जगत कोई अनोखी चीज नहीं है. अगर हिंदुस्तान की सेवा करता हूँ तो उससे उसके मार्फत भी सारे जगत की सेवा करना, ये मेरा जीवन भर का मंत्र है.

0: നിങ്ങൾ കേട്ടത് ഗാന്ധിമാർഗം.
1: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം. ഡൽഹി റിലേ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി.
0: 5 ലേഡി സീവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല.
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പിളിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് സുദീപ് കുമാറും ശ്രേയ ഘോഷാലും, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് M ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം ബനാറസ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മാന്ത്രികം എന്ന പടത്തിനു വേണ്ടി എൻ വി ശ്രീകുമാർ, അലക്സ് എന്നിവർ പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:30.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും വന്ധ്യത എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹം ആദ്യം വിരൽ ചൂണ്ടുന്നത് സ്ത്രീകൾക്ക് നേരെയാണ്. ഇത് ശരിയാണോ? എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രയാസം നേരിടുന്ന ദമ്പതികളിൽ പകുതിയോളം പേരിലും പുരുഷന്മാരിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാന കാരണം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് പുരുഷ വന്ധ്യത? ഇത് കേവലം ലൈംഗിക ശേഷിയുമായി ബന്ധപ്പെട്ട ഒന്നാണോ, അതോ നമ്മുടെ മാറുന്ന ജീവിതശൈലിയും ഭക്ഷണരീതിയുമാണോ ഇതിന് കാരണം? പുരുഷന്മാരിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റെജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ പുരുഷന്മാരിലെ വന്ധ്യത ഇന്ന് എത്രത്തോളം ഒരു ഗൗരവമുള്ള വിഷയമാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും പുരുഷ വന്ധ്യത വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹ്യൂമൻ സ്പീഷീസിൻ്റെ എവല്യൂഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രത്യുൽപാദന ശേഷി പണ്ടത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ നല്ല കുറവായിട്ട് കാണുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഒരു 10 കുഞ്ഞുങ്ങളില്ലാത്ത 10 ദമ്പതിമാർ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 പകുതിയോളം 50% പുരുഷ വന്ധ്യത തന്നെയായിരിക്കും കാരണം. അത് എന്തുകൊണ്ടെന്ന് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പ്രതിപാദിക്കാം. ഇത് തീർച്ചയായിട്ടും പുരുഷ വന്ധ്യത വർദ്ധിച്ചു വരികയാണ്. ഒരു 10 വർഷം മുമ്പെടുത്ത് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനേക്കാളും ഒരു 10 മടങ്ങ് തന്നെ ശരിക്കും പുരുഷ വന്ധ്യത വർദ്ധിച്ചിട്ടുണ്ട്.
1: സർ, ഈ പുരുഷ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാറിയ ജീവിതശൈലി എത്രത്തോളം ഇതിനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: മാറി വരുന്ന ജീവിതശൈലികൾ, ഒരു പക്ഷെ നമ്മൾ ഒരു 10 വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് മൊബൈലുകൾ വളരെ ഉപയോഗം കുറവായിരുന്നു, ലാപ്ടോപ്പുകളുടെ ഉപയോഗം കുറവായിരുന്നു, നമ്മൾ കൂടുതൽ നടന്നിരുന്നു, നമുക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നമ്മൾ വീട്ടിൽ പാചകം ചെയ്ത ആഹാരം കഴിക്കുമായിരുന്നു, നമ്മൾ കൂടുതലും നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ജീവിത ശൈലികൾ എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമാണ്. ഒരുപാട് എൻവയൺമെന്റൽ പൊല്യൂട്ടൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം, നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ജീവിതശൈലി തന്നെയാണെങ്കിൽ നമ്മൾ എക്സസൈസ് ലാക്ക് ഓഫ്, നമ്മൾ വ്യായാമം ഇല്ലായ്മ, അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്, പിന്നെ അമിതമായിട്ടുള്ള നോൺ വെജിൻ്റെ ഉപയോഗം, എണ്ണ, ഇതൊക്കെ ഒരുപാട്, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന എണ്ണയല്ല ഇന്ന് കിട്ടുന്ന എണ്ണ, ഒരുപാട് ഇംപ്യൂരിറ്റീസും ടോക്സിക് സബ്സ്റ്റൻസസും ഒക്കെ ഉള്ള ഒരു ആഹാര പദാർത്ഥങ്ങൾ, നമ്മൾ കുടിക്കുന്ന വെള്ളമായാലും നമ്മുടെ എൻവയൺമെൻറ്റിൽ തന്നെ ആയാലും നമ്മുടെ പരിസ്ഥിതിയിൽ തന്നെ ആയാലും ഒരുപാട് കൂടുതലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ജീവിതശൈലി ഒരു കാരണം തന്നെയാണ് പുരുഷ വന്ധ്യതയ്ക്ക്.
1: സർ, അതുപോലെ തന്നെ ഈ അമിതമായ ലഹരി ഉപയോഗം ഇതിനെ എത്രത്തോളം സ്വാധീനിക്കും?
2: ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലഹരി തന്നെ പല വിധത്തിലാകാം. നമ്മളെപ്പോഴും ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ പുരുഷൻ്റെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ലഹരി ഉപയോഗിക്കുന്നതാണോ എന്ന് ചോദിക്കും. ഒന്ന് പുകവലി, അതായത് ടുബാക്കോ സംബന്ധിച്ചിടത്തുള്ള പ്രശ്നങ്ങൾ. ടുബാക്കോ ഒരു ശരിക്കും ഒരു നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ പുകവലിയുടെ അളവനുസരിച്ചിട്ടിരിക്കും. അതുകൂടാതെ പല വിധത്തിലുള്ള ലഹരികളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാവുന്നത്. നമ്മളിപ്പോൾ ഈ കൈനി പോലത്തെ സാധനങ്ങളുണ്ട് നാക്കിൻ്റെ അടിയിൽ വെച്ച്. ഇപ്പോൾ ഏറ്റവും ചെറുപ്പക്കാരിലും ബാക്കി ഉള്ള പുരുഷന്മാരിലൊക്കെ കാണുന്നത് ഒരു കൂൾ എന്ന് പറഞ്ഞൊരു സാധനം, അത് ഒരു ചെറിയൊരു പില്ലോയ്ക്കകത്ത് ഈ നമ്മുടെ ഇത് തന്നെയാണ്, ടുബാക്കോ തന്നെയാണ്, അതിൻ്റെ ഒരു ഹയർ കോൺസെൻട്രേഷനാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നതും അറിയത്തില്ല. നമുക്ക് അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും ആ ലഹരി ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്നറിയും. തീർച്ചയായും ഈ ഒരു ടുബാക്കോയുടെ ഉപയോഗം പുരുഷൻ്റെ അവരുടെ ഉദ്ധാരണത്തെയും അതുപോലെ തന്നെ അവരുടെ സെക്ഷുവൽ ആക്ടിവിറ്റിയെയും അതുപോലെ തന്നെ ബീജത്തിനെയും ബാധിക്കുന്നതാണ്. രണ്ടാമത്തത് നമുക്ക് എപ്പോഴും എടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായിട്ടുള്ളത് മദ്യപാനമാണ്. മദ്യപാനത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ലൈംഗിക ഉത്തേജന ശക്തിയെ ബാധിക്കും. അതുകൂടാതെ അമിതമായിട്ടുള്ള ഉപയോഗം, നിത്യമായിട്ടുള്ള ഉപയോഗം നമ്മളുടെ ബീജത്തിൻ്റെ അണുക്കളുടെ ചലനശേഷിയെയും അതിൻ്റെ എണ്ണത്തിനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കും. അതോടൊപ്പം നമ്മൾ മദ്യപാനത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് ഭക്ഷണവും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഇതിൻ്റെ നമ്മുടെ ക്വാളിറ്റീനെ അത് ബാധിക്കും. ഇത് രണ്ടും കൂടാതെ തന്നെ ഒരുപാട് അല്ലാത്ത ലഹരികളുണ്ട്. അതായത് പുതിയ ജനറേഷൻ്റെ ലഹരികളായ മരിജുവാന, കൊക്കെയിൻ, LSD, പിന്നെ പുതിയ ഈ സ്റ്റാമ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക ഉത്തേജനം താൽക്കാലികമായിട്ട് കൊടുക്കുമെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് നമ്മളൊരു ശീലമായി കഴിയുമ്പോഴത്തേക്ക് അത് വളരെ മോശമായിട്ട് തന്നെ നമ്മളുടെ ലൈംഗിക ആസക്തിയെയും നമ്മുടെ ലൈംഗിക ബന്ധപ്പെടുന്നതും അതുകൂടാതെ തന്നെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ഇതിലൊക്കെ ഒരു താല്പര്യമില്ലായ്മയും അതുകൂടാതെ തന്നെ ഇത് കുറയ്ക്കുകയും ചെയ്യും. വേറൊരു പ്രത്യേകതരം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവരൊരുപാട് അമിതമായിട്ടുള്ള സ്റ്റീറോയിഡ് ഉപയോഗിക്കും. ഈ മസിൽ മാസ്

0: ഒക്കെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കും. അത് നമ്മൾ മസിൽ മാസ് കൂടുമെങ്കിലും അതിൻ്റെ വൃഷണത്തിൻ്റെ സൈസിനെ കുറയ്ക്കുകയും പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുകയും ചെയ്യും. അതും വളരെ അപകടകരമായിട്ടുള്ളൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരുപാട് നമ്മൾ പുരുഷനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് പുരുഷനായിരിക്കും, നല്ല മസിലൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ബീജപരിശോധന നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ദേഹപരിശോധന നോക്കുകയാണെങ്കിലും അവരുടെ വൃഷണത്തിൻ്റെ സൈസ് ക്രമാതീതമായിട്ട് കുറഞ്ഞിരിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള ഈ അനബോളിക് സ്റ്റിറോയിഡ്സ് എടുക്കുന്നത് പ്രത്യേകിച്ചും കാണുന്നത് ഈ ബോഡി ബിൽഡേഴ്സിലൊക്കെയാണ്. അതും ഈ ഒരു ലഹരിയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതും അവരുടെ ഈ ബീജത്തിൻ്റെ ക്വാളിറ്റിയെയും നമ്മുടെ പ്രത്യുൽപാദന ശേഷിയും ബാധിക്കും.
1: സർ, ഈ യുവാക്കളിൽ കാണുന്ന ഒരു പ്രവണത മൊബൈൽ ഫോൺ പാൻസിൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ദീർഘനേരം ഉപയോഗിക്കുന്നതും കാണാറുണ്ട്. ഇത് വന്ധ്യതയ്ക്കൊരു കാരണമാകുമോ?
0: നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് ഈ വൃഷണം ഉള്ളത്? ദൈവമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്താണ് വൃഷണം, അതായത് വൃഷണത്തിലാണ് ബീജോത്പാദനം നടക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും 1 ഡിഗ്രി കുറഞ്ഞ് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്, ശരീര ഊഷ്മാവിൻ്റെ 1 ഡിഗ്രി. അപ്പം ടെമ്പറേച്ചർ കൂടുന്നത് എപ്പോഴും വൃഷണത്തിലോ അല്ലെ അതിൽ ഈ ബീജോത്പാദനത്തെയും വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ മൊബൈൽ എന്താണ് ചെയ്യുന്നത്? മൊബൈലിൽ അതിൻ്റെ റേഡിയേഷൻ ഉണ്ട്. അതുകൂടാതെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഫോണൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓണായിട്ട് കിടക്കുമ്പോഴത്തോ അതിൻ്റെ അകത്തുള്ള ഹീറ്റും ഉണ്ട്. ആ രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് അതും ബീജോത്പാദനത്തെ ബാധിക്കാം. ലാപ്ടോപ്പിൽ എന്താണ് ചെയ്യുന്നത്? ലാപ്ടോപ്പ് കുറച്ച് നേരം നമ്മൾ മടിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നും അമിതമായിട്ട് ചൂട് വരികയും അതിൽ കൂടാതെ തന്നെ, അല്ലാതെ ഇപ്പം നമ്മളിപ്പം ബ്ലൂടൂത്ത് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് നമ്മളറിയാതെ തന്നെ ഒരുപാട് രശ്മികൾ വരുന്നതാണ്. അപ്പം ഇത് രണ്ടും ഒരുപാട് അമിതമായിട്ട് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലാപ്പിൽ വെച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊബൈൽ പോക്കറ്റിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമല്ല. പഠനങ്ങൾ അതിൻ്റെ ഇൻസിഡൻസ് കൂടിയെങ്കിലും കൂടുതലായിട്ട്, അതായത് ഇങ്ങനെയുള്ളവരിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് ബീജോത്പാദന ശേഷിയെ ബാധിക്കുന്നുവെന്ന് കാണിക്കുന്നെങ്കിലും അതൊരു പ്രത്യേക ഇത്ര നമ്പർ അല്ല, ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാം ഒരു പരിമിതി വെച്ചിട്ട്, ഇപ്പം നമ്മൾ ഒരുപാട് നേരം ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പാടില്ല മടിയിൽ വെച്ചിട്ട്, അതേപോലെ തന്നെ ഒരുപാട് നേരം നമ്മൾ മൊബൈൽ ഫോൺ പോക്കറ്റിൽ വെക്കാൻ സൂക്ഷിക്കുന്നതും അത്ര നല്ലതല്ല.
1: സർ, ഈ പുരുഷവന്ധ്യത എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക?
0: പുരുഷവന്ധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് 1-2 കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു ദമ്പതിമാർ നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് രണ്ടുപേരെ ഒരുമിച്ച് എപ്പോഴും ഒരു ക്ലിനിക്കിൽ, ഒരു വന്ധ്യതാ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കപ്പിളായിട്ടാണ് പോകേണ്ടത്, ദമ്പതിമാരായിട്ടാണ് രണ്ടുപേരും കൂടെ ആണ് പോകേണ്ടത്. രണ്ടുപേരും കൂടെ പോകുമ്പോഴത്തേക്ക് രണ്ടുപേരെടുത്ത് നമുക്ക് ഒരു യൂണിറ്റായിട്ട് അവരുടെ അടുത്ത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യപടിയായിട്ട് നമ്മൾ എന്താണ്, നമ്മൾ ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഞ്ഞുനാളിൽ എന്തെങ്കിലും അപകടങ്ങൾ വല്ലതും പറ്റിയിട്ടുണ്ടോ, കുഞ്ഞുനാളിൽ പനി, മുണ്ടിനീര് അങ്ങനത്തെ അസുഖങ്ങൾ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പ്രത്യേകിച്ച് മരുന്നുകൾ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, ചിലപ്പോൾ പ്രഷറിനുള്ള മരുന്ന് ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവും. ചില തരത്തിലുള്ള ആൻറ്റി ഹൈപ്പർടെൻസി മെഡിസിൻസ് അവരുടെ ബീജോത്പാദനത്തെയും അവരുടെ ഇറക്ഷനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് വേണ്ടത്. അത് നമുക്കൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അവർക്കൊരു 10-15 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അതിൽ യെസ് നോയോ അതിലങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശാരീരിക പരിശോധനയാണ് പുരുഷന്മാരിൽ ഉദ്ദേശിക്കുന്നത്. ശാരീരിക പരിശോധന എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറില്ല. സ്ത്രീയെ സംബന്ധിച്ച് നമ്മളിപ്പം സ്ത്രീയെ പരിശോധിക്കുന്ന പോലെ പുരുഷന്മാരെ പരിശോധിക്കാറില്ല. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പുരുഷവന്ധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അവരുടെ സെക്ഷൽ ഫങ്ഷൻസ് നോർമൽ ആണെങ്കിൽ, അപ്പോൾ ആവശ്യത്തിന് 1 വർഷമൊക്കെ ഒരുമിച്ച് ബന്ധപ്പെട്ട് എന്നിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അവരുടെ ബീജം പരിശോധിച്ച് നോക്കുക എന്നാണ്. ബീജം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും ഏതെങ്കിലും ഒരു ലാബിൽ പരിശോധിച്ചാൽ പോലെ നല്ലൊരു ലാബിൽ തന്നെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫുള്ള ലാബിൽ തന്നെ ചെയ്യണം. അതിന് ചില പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. 2-3 ദിവസം ബീജം പോകാതെ വേണം പരിശോധിക്കാൻ. എപ്പോഴും നമ്മൾ പോയിട്ട് പരിശോധിച്ചാൽ നമുക്ക് ചിലപ്പോൾ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുമാത്രമല്ല, നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ വളരെ, അതായത് സ്പെർം ടോക്സിക് ആവാൻ പാടില്ല. ഇപ്പം നമ്മൾ സാധാരണ പുറത്ത് കിട്ടുന്ന ഒരു ബോട്ടിലിൽ ബീജം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എല്ലാം മരിച്ച ബീജമായിരിക്കും. അപ്പം എംബ്രിയോ ടോക്സിക് അല്ലാതെ അല്ലെങ്കിൽ സ്പെർം ടോക്സിക് അല്ലാത്ത ഒരു കണ്ടെയ്നറിൽ വേണം. അതൊക്കെ നല്ല ലാബിൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അതുമാത്രമല്ല, പുതിയ 2021 വന്ന WHO ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ ഈ SMN അനാലിസിസ് ചെയ്യേണ്ടത്. അതിൽ ബീജപരിശോധനയിൽ നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്നത് അതിൻ്റെ കൗണ്ടിൻ്റെ എണ്ണം, നമ്മൾ എത്ര ബീജങ്ങൾ ഉണ്ടെന്നുള്ളത്, ലക്ഷക്കണക്കിനാണ്, മിനിമം 15 മില്യൺ വേണം.

0: കൂടാതെ അതിൻ്റെ ചലനശേഷി നോക്കും. ചലനശേഷി ഏകദേശം 40 മുതൽ 45% വരെ നല്ല ചലനശേഷിയുള്ള ബീജങ്ങൾ വേണം. അതുകൂടാതെ അതിൻ്റെ ബീജത്തിൻ്റെ ആകൃതിയിലുള്ള വ്യത്യാസം നോക്കും, മോർഫോളജി എന്ന് പറയും. അതൊരു മിനിമം 4% നല്ല ബീജങ്ങൾ. ഇപ്പം ബീജം എടുത്ത് നോക്കിയാൽ ഒരു തല കാണും, ഒരു നെക്ക് കാണും, ഒരു ടെയിൽ കാണും, ഒരു വാല് കാണും. അപ്പോൾ ഇതിലൊക്കെ അബ്നോർമലായിട്ടുള്ളത് മിനിമം ഒരു എല്ലാം നോർമലായിട്ടുള്ള വെറും 4% മാത്രം മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടും നോക്കുന്നത്.
1: സർ, അതുപോലെ പുരുഷവന്ധ്യത പരിഹരിക്കുന്നതിനായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അങ്ങേക്ക് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: ദമ്പതികൾ നമ്മൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ ജീവിത ശൈലിയിലൊരു മാറ്റമാണ് ഞങ്ങളെപ്പോഴും പറയുന്നത്. ഒന്നൊരു പ്രോപ്പറായിട്ടുള്ള അവരിപ്പം അവരുടെ സ്ട്രെസ്ഡ് ആയിരിക്കും അവരുടെ ലൈഫ് ചിലപ്പോൾ. അപ്പോൾ ആ സ്ട്രെസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറയും. റെഗുലറായിട്ടുള്ള എക്സസൈസ് തീർച്ചയായിട്ടും ഉപകരിക്കും. 3, നമ്മുടെ ടൈറ്റായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുക. പിന്നെ ചൂടുവെള്ളത്തിലുള്ള കുളി ഒരുപാട്. അമിത ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൂട് നമ്മുടെ വൃഷണത്തിന് നല്ലതല്ല, ബീജോത്പാദനത്തിന് നല്ലതല്ല. അപ്പോൾ അമിതമായിട്ടുള്ള ഇപ്പം ഈ സ്റ്റീം ബാത്ത് എന്നൊക്കെ പറയുമല്ലോ, ഇപ്പം പുതിയ പുതിയ ജനറേഷൻസൊക്കെ സ്റ്റീം ബാത്ത് ചെയ്യും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. അടിവസ്ത്രം ടൈറ്റായിട്ടുള്ള ഈ സൈക്ലിങ്ങിനൊക്കെ പോയിരുന്ന ആൾക്കാർ വളരെ ടൈറ്റായിട്ടുള്ള നൈലോൺ വസ്ത്രങ്ങളായിരിക്കും. അത് ശരീരത്തിലോട് ചേർന്ന് കിടക്കുമായിരിക്കും വൃഷണം. അപ്പോൾ അങ്ങനെ ശരീരത്തിലോട് ചേർന്ന് കിടക്കുന്ന വൃഷണത്തിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് കുറയും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറയും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശീലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ ആണെങ്കിലും പുകവലിയാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും അത് നിർത്താൻ പറയും. അതുകൂടാതെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് സഹായകമായിട്ടുള്ളത് ചെറിയ മിനറൽസ്, വൈറ്റമിൻസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അങ്ങനത്തെയൊക്കെയുള്ള ചെറിയ ഇത്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കഴിക്കണം എന്നല്ല, വളരെ പരിമിതമായിട്ട് വളരെ ചെറിയ അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, കഴിയുന്നതും ഫാസ്റ്റ് ഫുഡും എണ്ണയിൽ വറുത്ത ആഹാരങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു ക്രമീകരിച്ച ഒരു ഭക്ഷണക്രമമാണെങ്കിൽ, ഭക്ഷണക്രമം കൊണ്ടുള്ള ഒരു ബീജത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യും. പ്രത്യേകിച്ചും ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ ശരീരത്തിൽ ഈ പലതരത്തിലുള്ള സ്ട്രെസ്സും നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതെല്ലാം ശരീരത്തിൽ പോവുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറഞ്ഞൊരു സാധനം വരികയാണ്. അപ്പോൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഓക്സിഡൻസ്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളിലും പഴങ്ങളിലും ഈ ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയ സാധനങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പുരുഷവന്ധ്യത.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, ആകാശവാണി

0: രാഗാമൃതത്തിൽ ഇന്ന്
1: എം എസ് സുബ്ബലക്ഷ്മി പാടിയ മീര ഭജൻസ് കേൾക്കാം. വയലിൻ വി വി സുബ്രഹ്മണ്യം, മൃദംഗം ടി കെ മൂർത്തി. ആദ്യമായി മേരെ തോ ഗിരിധർ എന്നാരംഭിക്കുന്നു.

അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതിസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ,

0: ജ്യോതി വിജയ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർനാടകം കേൾക്കാം. അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 9-ാം ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർനാടകം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഇന്ന് രാത്രി 7:10 കേൾക്കാം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഇന്ന് രാത്രി 7:10.

0: ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദി. ബാലു ആർ പ്രയാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത കാവ്യവിചാരം, സുമാ രാമചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ നിലാവിനെ തൊടുന്നവർ, കുടിയേല ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത അമ്മക്കനൽ ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദി.
1: സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയാണ് ഗ്രാമപൂർണിമയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി.
2: പത്തനംതിട്ടയിലുള്ള എഴുമറ്റൂർ എന്ന ഗ്രാമമാണ് എൻ്റെ ദേശം. മുൻപ് എഴുമറ്റൂർ എന്ന് പറയുന്നത് ഒരു നാടുവാഴി ദേശമായിരുന്നു. വടക്കും പടിഞ്ഞാറും മണിമലയാറും തെക്ക് പമ്പയാറും കിഴക്ക് പൊന്തൻപുഴ വനമുൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള പ്രദേശം ആയിരുന്നു എഴുമറ്റൂർ പഴയ രേഖകളിൽ. അന്ന് നാടുവാഴി ഭരണമായിരുന്നു. ഗോദവർമ്മയായിരുന്നു 20-ാം ശതകത്തിൻ്റെ ആദ്യകാലത്തെ ഭരണാധികാരി. ആ ദേശം ഭൗതികമായും സാംസ്കാരികമായും വളരെ ഉന്നതി പ്രാപിച്ച ഒരു സ്ഥലമായിരുന്നു. എൻ്റെ ബാല്യത്തിൽ പോലും എല്ലാ വീടുകളിലും അവർക്കാവശ്യമുള്ള പച്ചക്കറി വിഭവങ്ങൾ, കുരുമുളക് തുടങ്ങിയിട്ടുള്ള വിഭവങ്ങൾ എല്ലാ

വിഭവം സ്വന്തമായി ഉണ്ടായിരുന്നു. അത്യാവശ്യം വാങ്ങുന്നത് ഉള്ളിയോ ഉരുളക്കിഴങ്ങോ മാത്രമായിരുന്നു. അതേപോലെ കവലകളിലേക്കോ ചന്തകളിലേക്കോ ചെന്നു കഴിഞ്ഞാൽ ആ കൂട്ടിയിട്ടിരിക്കുന്ന മത്തങ്ങയും വെള്ളരിക്കയും കുമ്പളങ്ങയും പടവലങ്ങയും കുരുമുളകും എല്ലാം ഗ്രാമത്തിൻ്റെ കാർഷിക സമൃദ്ധിയുടെ അടയാളങ്ങളായിരുന്നു. അപ്പോൾ ഭൗതികമായി അത് മാത്രമല്ല, ആ 20-ാം ശതകത്തിൻ്റെ ആദ്യ ദശകത്തിൽ തന്നെ സ്കൂൾ അവിടെ ഉണ്ടായി, ആശുപത്രി ഉണ്ടായി, അതേപോലെ റോഡുകൾ ഉണ്ടായി. അതിനെല്ലാം കാരണം ഈ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭാ അംഗവുമായിരുന്നു ഗോദവർമ്മ. മാത്രമല്ല, ഇനി സാംസ്കാരിക രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗോദവർമ്മയുടെയും അനിയൻ രാമവർമ്മയുടെയും ശ്രമഫലമായി തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെയും നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെയും ഉത്സാഹത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ഷഷ്ട്യബ്ദ പൂർത്തി ആഘോഷിച്ചത് ഈ എഴുമറ്റൂരാണ്. 1913 ഓഗസ്റ്റ് 25-ാം തീയതിയായിരുന്നു ആ ആഘോഷം. ചട്ടമ്പി സ്വാമികൾ അവിടെ വന്ന് ഈ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്ത 2 മന്ദിരങ്ങളുടെ ആശ്രമമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി പ്രശസ്തി പ്രാചീന മലയാളം എന്ന 2 ഗ്രന്ഥങ്ങൾ പ്രകാശിപ്പിക്കുകയും ചെയ്തു 1913 ഓഗസ്റ്റ് 25. സ്വാമികൾ അവിടെ 6 മാസം പൂർണ്ണമായി തന്നെ അവിടെ താമസിച്ചു. അവിടെ മതപാഠശാല തുടങ്ങി. 10-14 ഗോപുലകങ്ങളുള്ള വലിയ ഒരു കുടുംബം, എഴുമറ്റൂർ നൈതല്ലൂർ കോയിക്കൽ എന്നാണ് പറയുന്നത്. അവിടെയുള്ള ഞങ്ങളുടെ അമ്മാവന്മാരും അപ്പൂപ്പന്മാരും എല്ലാം ഈ സ്വാമികളുടെ മതപാഠശാലയിൽ നേരിട്ട് പഠിച്ചിട്ടുള്ളവരാണ്. പിന്നീട് ആ മതപാഠശാലയൊക്കെ നിന്നുപോയി. എന്നാലും ആശ്രമം അവിടെ തുടർന്നു. ഞങ്ങളുടെ ബാല്യത്തിൽ ഈ ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു തരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും അവിടെ അവസാനിച്ചിരുന്നു. വീട്ടിൽ രാമായണ പാരായണമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഇതൊക്കെ അല്ലാതെ പൊതുവായി ഒരു സംവിധാനം ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ കൂടെ പോയി, കുടുംബത്തിലുള്ളവർ പലരും പോയി അന്നുള്ള നാരായണ ചൈതന്യ തീർത്ഥപാദ സ്വാമികളോട് പറഞ്ഞതിൻ്റെ ഫലമായി എഴുമറ്റൂർ പനമറ്റത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് രവിവാര പാഠശാല എന്ന പേരിൽ എല്ലാ ഞായറാഴ്ചയും ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ തുടങ്ങി. അന്നെനിക്ക് 5 വയസ്സാണ്, ഞാൻ അതിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ 40-ലേറെ കുട്ടികൾ ഉണ്ട് അന്ന് ഈ പാഠശാലയിൽ. അങ്ങനെ വേദോപനിഷത്തുകളും പുരാണേതിഹാസങ്ങളും കാവ്യനാടകാദികളും സ്തോത്രകീർത്തനങ്ങളും ഒക്കെ അല്പാൽപ്പം പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ 9 മുതൽ 12 വരെ എല്ലാ ഞായറാഴ്ചയും നടന്നു. 5 വർഷം നടന്നു. ആ 5 വർഷവും പൂർണ്ണമായി അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ആധ്യാത്മികമായ അടിത്തറ ഉറപ്പിക്കാൻ ഇടയായത്. അതുതന്നെയല്ല, ആ പരമഭട്ടാരകാശ്രമം ആണ് തീർത്ഥപാദ പരമ്പരയുടെ മൂലസ്ഥാനം. ചട്ടമ്പി സ്വാമികളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളും ഈ തീർത്ഥപാദ പരമഹംസ സ്വാമികളും എഴുതിയുണ്ടാക്കിയതാണ് തീർത്ഥപാദ സമ്പ്രദായം. ഇതാണ് ആ ആശ്രമത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ആ ആശ്രമം സാംസ്കാരികമായ ഉന്നതിക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളും ഈ ഗോദവർമ്മ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പം 7-ാം ക്ലാസ് വരെ ഉള്ളൂ. പെൺപള്ളിക്കൂടമായിട്ട് തുടങ്ങി, പിന്നീട് 4-ാം ക്ലാസ് വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ളതായി, പിന്നീടത് UPS ആയി 7 വരെയുള്ള. ഞങ്ങൾ പഠിക്കുമ്പോൾ 7-ാം ക്ലാസ് വരെയുള്ളൂ. പിന്നെ 7 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ വായ്പൂർ NSSലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. പിന്നെ ഞങ്ങളുടെ നാടിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പടയണിയുടെ നാടാണ്. 700 വർഷം വരെ പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് നമ്മുടെ പടയണിക്ക്. 7 ദിവസമാണ് ഞങ്ങളുടെ അവിടുത്തെ പടയണി. ആ 7 ദിവസവും ബാല്യത്തിൽ എല്ലാ ദിവസവും തപ്പുമേളം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് തീരുന്നത് വരെ ഇരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പതിവായിരുന്നു. അപ്പോൾ ആ ഒരു സംസ്കാരം ഞങ്ങൾക്ക് ബാല്യത്തിൽ തന്നെ കിട്ടി. എന്നിട്ട് ആ തുള്ളിയ കോലങ്ങൾ എടുത്ത് തുള്ളി തല്ലുമേടിച്ചിട്ടുണ്ട്. കാരണം അതങ്ങനെ ചെയ്യരുതെന്നാണ്, പക്ഷേ അന്ന് ചെയ്യും. പിന്നെ ഞങ്ങൾക്കവിടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്ക് ഒരു നെഹ്റുജി ബാലജനസഖ്യം ഉണ്ടായിരുന്നു. ആ ബാലജനസഖ്യം ഞങ്ങളുടെ വീട്ടിലെ തിണ്ണയ്ക്കായിരുന്നു നടത്തിയിരുന്നു. ഒരു കഥാപ്രസംഗം

കവിത ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ എല്ലാ ഞായറാഴ്ചയും ഇത് കേൾക്കാനുള്ള അവസരമുണ്ടായി. ആന കയറാത്ത വലിയ കുന്നിന്മേലാണ് കോളേജ് ഇരിക്കണേ, കയറിച്ചെന്നപ്പം എൻ്റെ കാല് രണ്ടും ഒടിഞ്ഞുപോയി, പീടികയിൽ നിന്ന് ബീഡിയൊന്നു വലിക്കണു നിന്റെ പൊന്നുമോൻ, എന്നെ കണ്ടപ്പം ബീഡി അങ്ങ് കളഞ്ഞ് നല്ലവനായടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അന്ന് കേട്ട് പഠിച്ചത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബെഴുമറ്റൂർ സെൻട്രൽ ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു സാമൂഹിക സാംസ്കാരിക സംഘടന ഉണ്ടായി. അതിലെ ബാലവിഭാഗമായിട്ട് അന്ന് വയലാറാണ് വന്ന് എഴുമറ്റൂർ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യം ESC പിന്നെ ECSC ആയി. അപ്പോൾ അതിൻ്റെ ബാലവിഭാഗമായിട്ട് കയറി, പിന്നെ അതിനകത്തൂടി വളർന്ന് വളർന്ന് വളർന്ന് നാടകരചനയിലേക്കും നാടകഗാനരചനയിലേക്കും അഭിനയത്തിലേക്കും സംവിധാനത്തിലേക്കും ഒക്കെ പോകാനുള്ള ഒരവസരം ഈ സംഘം ഒരുക്കി. അതേപോലെ എഴുമറ്റൂർ ദേശത്ത് ഞങ്ങൾ വെട്ടാത്ത നന്നാക്കാത്ത ഒറ്റ റോഡും ഇല്ലായിരുന്നു. അതേപോലെ വീട് അന്നൊക്കെ കൂടുതലും ആളുകളുടെ വീട് ഓലയാണ്. ആ ഓല മേയുന്നതിനുള്ള സഹായം ചെയ്യുക, പിന്നെ നിർദ്ധനരായ രോഗികളെ സഹായിക്കുക, അവരെ വീട്ടിൽ നിന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊരു സാമൂഹികമായിട്ടുള്ള അവബോധവും നമ്മൾ ജീവിക്കേണ്ട രീതിയും ഒക്കെ ഈ രവിവാര പാഠശാലയിലൂടെയും ആശ്രമത്തിലെ ബന്ധത്തിലൂടെയും പിന്നെ ഈ എഴുമറ്റൂർ സാംസ്കാരിക സംഘടനയുടെ പങ്കാളിത്തത്തിലൂടെയും ഒക്കെ മനസ്സിലാക്കി. പിന്നെ അന്ന് ഞങ്ങളുടെയൊക്കെ ബാല്യം എത്തുമ്പോഴത്തേക്കും വീടുകളിൽ വലിയ സ്ഥിതിയൊന്നുമില്ല, കാരണം വസ്തുക്കളൊക്കെ പോയിപ്പോയ ഒരു കാലമായിരുന്നു. എനിക്കും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കുമൊക്കെ ഈ മുതിർന്ന ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ പഴയ പുസ്തകങ്ങളാണ് വാങ്ങിത്തരിക. അതേപോലെ കടലാസ് വാങ്ങിച്ച കട്ടി പേപ്പറും വാങ്ങിച്ച് കളറുള്ള പേപ്പറും മേടിച്ച് അച്ഛൻ തന്നെ കുത്തിക്കെട്ടി ആശാരിയുടെ വീട്ടിൽ കൊണ്ടുപോയി ബുക്കുമൊക്കെ പൊതിഞ്ഞൊക്കെയാണ് നമുക്ക് തരിക. എല്ലാ കൊല്ലവും ഈ പഴയ ബുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ പുതിയ പുസ്തകങ്ങളോടുള്ള വലിയൊരു പ്രേമം. അതുകൊണ്ട് കൂട്ടുകാരുടെ പുതിയ പുസ്തകങ്ങൾ ഞാൻ മേടിച്ച് തുറന്ന് മണപ്പിച്ച് നോക്കും. ഇന്നും ഞാൻ പുതിയ പുസ്തകം എടുക്കുമ്പോൾ മണപ്പിക്കുന്നതിന് കാരണം ആ ചെറുപ്പകാലങ്ങളിലുണ്ടായ ഒരു ശീലമാണ്. അതുപോലെ തന്നെ 1933 സ്ഥാപിതമായ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെയൊക്കെ തുടക്കം മുതലേ ഉള്ള എഴുമറ്റൂർ ശ്രീബാലകൃഷ്ണവിലാസം ഗ്രന്ഥശാല, ആ ഗ്രന്ഥശാലയിൽ 5.5 വയസ്സാണ് ഞാൻ ഈ രവിവാര പാഠശാലയിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എന്നെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ആദ്യം ഒരു ഭഗവത്ഗീതയാണ് അച്ഛൻ എനിക്ക് സംഭാവന ചെയ്തത്. ഈ ഗ്രന്ഥശാലയെ കൊണ്ടുപോയി, അവിടെ എൻ്റെ ഒരു അമ്മാവനാണ് സെക്രട്ടറി. അപ്പോൾ പുതിയ പുസ്തകങ്ങളുടെ കെട്ട് വരുമ്പോൾ അത് പൊട്ടിക്കുന്നത് ഞങ്ങൾ 3-4 പേരുകൂടെ. അത് ഞങ്ങളുടെ ഒരു അവകാശം പോലായി. കെട്ടൊക്കെ പൊട്ടിച്ച് പുതിയ പുസ്തകങ്ങളെല്ലാം ഓരോന്നും എടുത്ത് മണപ്പിച്ച് നോക്കി വെച്ച് അമ്മാവൻ്റെ മേശപ്പുറത്ത് വയ്ക്കും. അപ്പോൾ അമ്മാവ് ഈ പുസ്തകം ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും. അതെന്താടാ ഇതിന് നല്ല മണമുണ്ടെന്ന് പറയും. അപ്പോൾ അമ്മാവൻ പറയും, എടാ മണമുള്ളതെല്ലാം ഗുണമുള്ളതാകണമെന്നില്ല, നീ ഇപ്പോൾ വായിക്കേണ്ട ഇതെല്ലാം എന്നും പറഞ്ഞ് അന്ന് ആദ്യം എടുത്ത് തന്നെ ഓർക്കുന്നു ഒരു ബാലകഥാ മാലിക. അങ്ങനെ അന്ന് കുട്ടികൾക്ക് വായിക്കാവുന്ന പുസ്തകങ്ങൾ അമ്മാവൻ തന്നെ തിരഞ്ഞെടുത്ത് തന്ന് അത് മുഴുവൻ അന്ന് വായിച്ചു. സ്കൂൾ ജീവിതം കഴിയുമ്പോഴത്തേക്ക് 3 ലക്ഷ്യങ്ങളാണ് എനിക്കുണ്ടായത്. കാരണം ഒന്ന്, ഞങ്ങളുടെ നാട്ടിൽ ഒറ്റ ബസ്സേ ഉള്ളൂ, മൂക്കുള്ള ഒരു സെൻറ് തോമസ് ബസ്. അതിൽ വേറൊരു അമ്മാവനാണ് ഡ്രൈവർ. അതിലെ കണ്ടക്ടറും കിളിയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ അവിടെ വന്ന് കവലെ വന്ന് നിന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കയറുമ്പോൾ ഞങ്ങൾ 3-5 പേർ ഇതേ കയറി പല വിക്രിയകൾ കാണിക്കും, ചരട് പിടിച്ച് വലിക്കും, മണിയടിക്കും. അപ്പോൾ അമ്മാവൻ വന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് ബ്രേക്ക്, ബെല്ല്, ഗിയർ ഇതൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് പറഞ്ഞ് വേഗം ഇറങ്ങിക്കോ, കണ്ടക്ടർ വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ കണ്ടക്ടറാണ് ഏറ്റവും വലിയ കേമൻ, അതുകൊണ്ട് എനിക്ക് ബസ് കണ്ടക്ടറാകണം എന്നൊരു തീരുമാനം ഞാൻ അന്നേ എടുത്തു. അത് കഴിഞ്ഞ് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങളെ വിനോദയാത്രയ്ക്ക് കൊണ്ടുവന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അമ്പലം, ഗോപുരമൊക്കെ കണ്ട് ഞങ്ങൾ അന്തം വിട്ട് നിന്നുപോയി. തിരുവനന്തപുരം മുഴുവൻ കണ്ടു, കാഴ്ച ബംഗ്ലാവും കണ്ടു. രാത്രി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അമ്മ ചോദിച്ചു, എങ്ങനെയുണ്ടടാ തിരുവനന്തപുരം എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ തോന്നിയത് തിരുവനന്തപുരത്ത് എനിക്ക് താമസിക്കണം എന്നാണ്. പിന്നീട് അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ഒരിടത്തും വിനോദയാത്രയ്ക്ക് വിട്ടില്ല. 3-ാമത്തേത് ഞങ്ങളുടെ അധ്യാപകരും മലയാളം. എന്നെ അക്ഷരം പഠിപ്പിച്ച പടയണി ആശാനായ
ഹോലിക്കമുറിയിൽ രാമൻപിള്ള ആശ

0: ഞാൻ മുതൽ പിന്നീട് മലയാളം പഠിപ്പിച്ചവരെല്ലാം മിടുക്കന്മാരായിരുന്നു. അപ്പം കാർത്തികനായിരുന്നു 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു. അപ്പം ചങ്ങമ്പുഴ, പിന്നെ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, ജി ശങ്കരക്കുറുപ്പ്, ഇങ്ങനെ പഴയ രാമപുരത്ത് ഇവരുടെയൊക്കെ കവിതകൾ ചൊല്ലി ക്ലാസ്സിൽ ഇങ്ങനെ നമ്മളെ ഒരുമാതിരി അങ്ങ് ഇളക്കും കുട്ടികളെ. അപ്പോൾ ഒരു ക്ലാസ്സിൽ അധ്യാപകനില്ലെങ്കിൽ ഞങ്ങൾ പോയി നേരെ വിളിക്കുന്നത് കുട്ടമ്പിള്ള സാറിനെയാണ്. അപ്പം ഈ മലയാളത്തോടുള്ള ഒരു വല്ലാത്ത ആധി കയറിയിട്ട് മലയാളം പഠിക്കണം. അപ്പം മലയാളം പഠിക്കണം, മലയാളത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത. അപ്പം മലയാളം പഠിക്കണം, തിരുവനന്തപുരത്ത് താമസിക്കണം, ബസ് കണ്ടക്ടറാകണം, ഈ മൂന്ന് ലക്ഷ്യങ്ങളോടെയാണ് 10ാം ക്ലാസ് പാസ്സായി ഞാൻ ഗ്രാമം വിടുന്നത്. പിന്നെ ഞാൻ 14ാമത്തെ വയസ്സ് മുതൽ എൻ്റെ ഗ്രാമത്തിൽ ഞാൻ വിരുന്നുകാരൻ മാത്രമാണ്. പക്ഷേ എല്ലാ വർഷവും ഞാൻ പോകുന്നു. എൻ്റെ ഗ്രാമത്തോട് എനിക്ക് ആ ചെറുപ്പത്തിൽ തോന്നിയ ഇഷ്ടമോ പ്രണയമോ എന്താ പറയുന്നത്, എനിക്കൊരു വല്ലാത്ത വികാരമാണ്. അതുകൊണ്ട് ഞാൻ എഴുതി തുടങ്ങിയപ്പം മുതൽ എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് വെച്ചാണ് ഞാൻ എഴുതുന്നത്. പിന്നെ ഈ മൂന്ന് ലക്ഷ്യങ്ങളും സാക്ഷാത്കരിച്ചു എന്നുള്ളത് അതൊരു വിധിനിയോഗമോ ഗുരുത്വമോ നമ്മുടെ പൂർവ്വജന്മ സുഹൃതമോ എന്നൊക്കെ പറയാം. ആദ്യം എനിക്ക് ജോലിയുടെ ഉത്തരവ് വരുന്നു തിരുവനന്തപുരത്താണ്. 75 വന്നു. 76 പകുതിയായി കഴിഞ്ഞപ്പോൾ 2ാമത്തെ ഉത്തരവ് വന്നു KSRTCയിൽ ബസ് കണ്ടക്ടറായിട്ട്. പക്ഷേ ഞാൻ പോയില്ല, വേറൊരു ജോലിയുണ്ടെന്നും പറഞ്ഞ് എഴുതി കൊടുക്കുകയായിരുന്നു. അന്ന് എഴുതി കൊടുക്കണം. 3 മുതൽ ഞാൻ മലയാളം പഠിക്കുന്നു, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഭരണഭാഷാ മാറ്റത്തിൻ്റെ ചുമതല വന്നു. അതുപോലെ എൻസൈക്ലോപ്പീഡിയയിൽ മലയാളത്തിന് വേണ്ടി ചെയ്തു. ഡൽഹിയിലെ മലയാള ഭാഷാ പഠനത്തിൻ്റെ ചുമതല എന്നിൽ വന്നു ചേർന്നു. അത് 5 കഴിഞ്ഞപ്പം ലോകത്തെവിടെല്ലാം മലയാളികളുണ്ടോ അവർക്കെല്ലാം മലയാളം പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചപ്പോൾ എന്നെ കൺവീനറായും ONSRനെ ചെയർമാനായിട്ടുമാണ് നിയമിച്ചത്. അങ്ങനെ മലയാളം മിഷന് രൂപം നൽകി. നമ്മുടെ ഈ ചെറുപ്പത്തിൽ അങ്ങോട്ട് മനസ്സിൽ തറയ്ക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ധ്യാനം കൂടെ പരിശ്രമം കൂടെ ഉണ്ടെങ്കിൽ എത്താൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ജീവിത പാഠം. അത് ഈ കുഞ്ഞുനാളിലെ എൻ്റെ ഗ്രാമം നൽകിയതാണ്. ആ ഗ്രാമം ഇന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഇന്ന് കുന്നുകളൊക്കെ ഇടിച്ചെപ്പോഴും ക്രഷറിൻ്റെ ശബ്ദമാണ് അവിടെ. വായുവിൽ മുഴുവൻ പൊടിയാണ്. ലോറിയിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്ന കാഴ്ച കാണുന്നത്. പിന്നെ തോട്ടിലെയും കുളത്തിലെയും ഓലിയിലെയും എല്ലാ വെള്ളവും നല്ല പനിനീര് പോലെ. കുളിക്കുന്ന വെള്ളം തന്നെ കുടിക്കാനും കൊള്ളാമായിരുന്നു, അത്ര ശുദ്ധമായ ജലം. കാർഷിക സമൃദ്ധി, ഇങ്ങനെയുള്ള കാഴ്ചകൾ, അതുപോലെ കേൾവികൾ. ബംഗാളികളും ബീഹാറികളും ഒക്കെയായി അന്യദേശക്കാർ നമ്മുടെ ഗ്രാമത്തിൽ നിറഞ്ഞു. പരിചയക്കാരൊക്കെ കുറഞ്ഞു. പലരും ഗ്രാമം വിട്ട് നഗരങ്ങളിലേക്ക് ചേക്കേറി. ഇത് കേരളീയ ഗ്രാമങ്ങളുടെ എല്ലാം സ്ഥിതിയാണ്. അതെൻ്റെ ദേശത്തെയും ബാധിച്ചല്ലോ. അതുകൊണ്ട് എപ്പോഴും ഞാൻ പഴമയിൽ അഭിരമിക്കാനാണ് ഈ നഗരത്തിൻ്റെ വറുതിയിലിരിക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ദൈവമേ, ഇതാരാ പണിക്കർ സാറോ? കൂടെ പ്രകാശേട്ടനും ഉണ്ടല്ലോ.
1: കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് അന്നപൂർണ ചേച്ചിയും അഭയും ഗൗണ്ടറും അമ്മയും ഉണ്ടല്ലോ. അയ്യോ, കൂടെ പോലീസ് യൂണിഫോമിൽ ആരും ഉണ്ടല്ലോ. അടുത്തതിന് എന്താണോ ആവോ.
2: അഭിരാമേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ?
3: എന്താനു, നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് എന്ത് പറ്റാൻ? അല്ല, നീ എന്താ ആകെ വിളറി വെളുത്തിരിക്കണേ? ബി കൂൾ.
2: ഞാൻ വിചാരിച്ചു അതൊക്കെ പോട്ടെ.
1: എന്താ പോലീസ്?
2: ബേബി ചേച്ചി പറഞ്ഞത് കേട്ടപ്പോ ഞാൻ വീണ്ടും പേടിച്ചു.
4: അനാമിക, ഇത് ഞാനാണ്, ജയചന്ദ്രൻ.
5: അയ്യോ, ചേട്ടനാണോ?
4: ആ, ഞാനിവിടെ ഒരു പോലീസുകാരനായിട്ടല്ല വന്നത്, പണിക്കർ സാറിന്റെ കുടുംബ സുഹൃത്തായിട്ടാണ്. എന്താ എനിക്കിവിടെ വന്നൂടെ?
5: അയ്യോ, അങ്ങനെ ഒന്നുമില്ല ചേട്ടാ. ഞാൻ അബിയുടെ അടുത്തേക്ക് ഓടിയ സമയം ആളെ നോക്കാൻ വിട്ടു.
6: എവ്വളവ് നാളാച്ചു എല്ലാവരെയും പാത്ത്. ആ, ഇന്ത ഊരെയും ഉങ്ങളെയും.

0: ഓക്കെ.
1: അഭിരാമിക്ക് അപകടമോ? ഫാദർ, എന്തൊക്കെയാ ഇവിടെ നടന്നത്?
2: ഒന്നുമില്ല പ്രകാശ. അഭിരാമിയെ രണ്ടു മൂന്ന് ദിവസമായി കാണാതിരുന്നപ്പോ ചെറിയൊരു ആശങ്ക. അതിൻ്റെ ഇടയ്ക്കാ ടൗണിലൊരു ബസ് അപകടത്തിൻ്റെ വാർത്ത വരുന്നത്. അപ്പൊ പിന്നെ ഊഹിക്കാവല്ലോ ഞങ്ങളുടെ അവസ്ഥ.
3: അല്ല പണിക്കർ സാറേ, ഇതെന്താ ഇപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച്?
4: പറയാം ഗംഗാധര, പക്ഷേ അഭിരാമിയെ കാണാതായെന്നല്ലേ ഫാദർ പറഞ്ഞത്? അഭി, നീ ഞങ്ങളോട് ഇങ്ങനെ ഒന്നുമല്ലല്ലോ പറഞ്ഞത്.
5: അതച്ഛാ, ഈ സംഭവങ്ങളൊന്നും ഞാനും അറിഞ്ഞില്ലല്ലോ.
6: ആ, ഇവിടെ എന്തൊക്കെയോ വലിയ പുകച്ചിലുകൾ നടക്കുന്നുണ്ടല്ലോ. കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത ഇല്ലാത്തത് പോലെ.
7: ഇനി അന്നപൂർണ ചേച്ചി വലിയ ഡിറ്റക്റ്റീവ് ആകാനൊന്നും നിൽക്കണ്ട, എല്ലാം വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾ പറയാം.
8: അല്ല, എല്ലാരും ഇങ്ങനെ പുറത്ത് നിന്നാ മതിയോ? അകത്തോട്ട് കയറി വന്ന് സംസാരിക്കാമല്ലോ.
3: എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ, അല്ലേ പണിക്കർ സാറേ?
4: അതെ
9: ചേച്ചി. ബേബി ചേച്ചി, എന്നാൽ എന്തിനാവും പണിക്കർ സാറൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്?
8: ആ,
9: നമ്മളൊക്കെ ഓഡിറ്റിന്റെ പേരിലേ അഭിരാമി ചേച്ചിയെ സംശയിച്ചതൊക്കെ എവരിനി അറിഞ്ഞിട്ടുണ്ടാവോ?
8: അതെയോ, നടങ്ങ് കുട്ടപ്പായി. അവര് കാര്യം പറയട്ടെ, അതിനു മുമ്പ് നീ ആയിട്ട് ഒന്ന് വിളമ്പി വെക്കാതിരുന്നാ മതി.
3: എന്താണ് ബേബിയും കുട്ടപ്പായും തമ്മിൽ ഒരു സ്വകാര്യം?
9: അതൊന്നുമില്ല സാർ. എല്ലാവർക്കും ഉച്ചക്കത്തേക്ക് എന്ത് കരുതുമെന്ന് ബേബി ചേച്ചിയോട് ചോദിക്കായിരുന്നു, അല്ലേ ബേബി ചേച്ചി?
8: അതെ അതെ അതെ.
4: എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്! അഭിരാമിയെ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അനുവിനൊരു നല്ല മെന്റോർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് സംഭവിച്ചതോ?
2: പക്ഷെ അവസാനം കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ പണിക്കർ സാറേ. അനു എത്ര നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട് അവള് തെളിയിച്ചില്ലേ?
1: ഇങ്ങനെ ചാടിത്തുള്ളി നടക്കാൻ മാത്രമല്ല, അനുവിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള ഒരു സ്പാർക്ക് ഉണ്ടെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു.
6: അതെ അതെ, അനു എത്ര സമർത്ഥമായാണ് ഓണാഘോഷവും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയതെന്ന് ഇങ്ങോട്ട് വരുന്ന വഴി അഭിരാമി ഞങ്ങളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു.
8: എന്തായാലും ഇത്രയും നാള് കേട്ടറിഞ്ഞ പേരുകാരെയെല്ലാം ഇന്ന് നേരിൽ കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം.
1: അപ്പോ നമ്മളെല്ലാം ഇവിടെ ഒന്നിച്ചു ചേർന്ന സ്ഥിതിക്ക് എല്ലാവരും കൂടി അച്ഛന്റെ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കണം.
10: ഏ, പിറന്നാളോ പണിക്കർ സാറിന്റെയോ?
6: ആ അതെ, അച്ഛന്റെ 84-ാം പിറന്നാൾ ഗംഭീരമാക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ എത്തിയ മാത്രമേ അച്ഛന് തന്റെ യഥാർത്ഥ സന്തോഷം കിട്ടൂ എന്ന് അഭിരാമിയാ പറഞ്ഞേ.
10: ആ വിഷയം കേട്ടപ്പോ എനക്കും വണ്ണമെന്ന് തോന്നിയത്. രണ്ടു നാൾക്കുൾ തിരുമ്പി വരുവേൻ എന്ന് ചൊല്ലിതാൻ അങ്ങിരുന്ന് വന്നേൻ.
2: അതെന്തായാലും വളരെ നന്നായി. 1000 പൂർണചന്ദ്രന്മാരുടെ വെളിച്ചം കണ്ട ജീവിതത്തിന്റെ അനുഗ്രഹം ഈ നാടിനും ലഭിക്കട്ടെ.
4: ഫാദർ, ജീവിതാവസാനം വരെ ചേർത്ത് പിടിക്കാൻ കുറച്ച് നല്ല മനുഷ്യരും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിന് സംതൃപ്തി നൽകുന്ന കുറച്ച് ഓർമ്മകളുമുണ്ടെങ്കിൽ അതിലും വലിയൊരു സൗഭാഗ്യം വേറെ എന്താണുള്ളത്? എന്താ ജയചന്ദ്ര, നീ ഒന്നും മിണ്ടാത്തത്?
3: ഒന്നുമില്ല പണിക്കർ സാറേ, ഈ സന്തോഷ നിമിഷങ്ങൾ കണ്ടു നിൽക്കുകയായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുമായിരുന്നു, പണിക്കരുടെ കൂടെയുള്ള ഓരോ നിമിഷവും വലിയൊരു അനുഭവമാണെന്ന്. അതെനിക്കിപ്പോ നേരിട്ട് മനസ്സിലാകുന്നുണ്ട്.
4: നിന്റെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം കേവലം സൗഹൃദമായിരുന്നില്ല ജയചന്ദ്ര, അതൊരു ആത്മബന്ധമായിരുന്നു. നീയിപ്പോൾ ഈ യൂണിഫോമിൽ എന്റെ കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും.
7: എന്തായാലും എന്നോട് പിണങ്ങിയല്ല അഭിരാമി പോയതെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് പാതി സമാധാനായി.
5: എന്റെ അനു, നിന്റെ വാശി കാണാനും കുറുമ്പുകൾ കേൾക്കാനും ഒന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ ഞാൻ. നീ സ്വയം ഒന്ന് മാറി ചിന്തിക്കാൻ, ചെറിയൊരു പിൻവാങ്ങല് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതേതായാലും നല്ലതായില്ലേ, നിനക്ക് നിന്റെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോഴും വാളെടുത്തോണ്ട് വരത്തില്ലായിരുന്നോ?
11: ഓ, എന്നാലും നമ്മളെല്ലാം ഇങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു അഭിരാമി.
5: മനുഷ്യർ വിചാരിക്കും പോലെ തന്നെ എപ്പോഴും കാര്യങ്ങൾ നടക്കില്ലല്ലോ ബേബി.
3: ഈ കുടുംബത്തിന്റെയും നിങ്ങളുടെയും ഒക്കെ സ്നേഹവും കൂട്ടായ്മയും കാണുമ്പോൾ സത്യത്തിൽ കണ്ണു നിറയുന്നു. സർവീസ് ലൈഫിൽ ഒരുപാട് സ്വാർത്ഥതകളും പിണക്കങ്ങളും കണ്ടിട്ടുള്ള എനിക്ക് ഇതൊരു വലിയ അനുഭവമാണ്. വ്യക്തിബന്ധങ്ങൾ തകരുന്ന ഈ കാലത്ത് ഇതുപോലുള്ള ഒരുമിക്കലുകൾ അത്യാവശ്യമാണ്.
1: അതെ, ഇനി ഈ കാര്യങ്ങളൊക്കെ അനാമികയുടെ കയ്യിലാണ്.
6: എന്നുവെച്ചാൽ?

0: എന്താ പ്രകാശേട്ടൻ ഉദ്ദേശിച്ചത്?
1: എന്നുവച്ചാൽ മോളെ, ഞാൻ കഷ്ടപ്പെട്ട് തുടങ്ങി വച്ച ഈ സ്ഥാപനങ്ങളുടെയും ട്രസ്റ്റിൻ്റെയും സകല ഉത്തരവാദിത്വങ്ങളും ഇനി നിനക്കാണ്. നിന്റെ ചുമലിൽ ഈ ഭാരം സുരക്ഷിതമായിരിക്കുമോ എന്ന് എനിക്കാദ്യം വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നീ പ്രാപ്തയാണ് മോളെ, ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും.
0: അച്ഛാ, പാടില്ല.
1: ഏ,
0: അഭിചേച്ചി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അവളുടെ അവകാശങ്ങളൊന്നും പിടിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം അച്ഛാ.
2: അനു, അഭിക്ക് അഭിയുടേതായ ആഗ്രഹങ്ങളുണ്ട്. അവളുടെ സ്വപ്നങ്ങളിലേക്കും യാത്രകളിലേക്കും പോകാൻ അവളെയും അനുവദിക്കണ്ടേ.
3: ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും എത്ര സുന്ദരമാണല്ലേ. മനുഷ്യരിൽ നന്മയും തിന്മയുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരിലെയും നമ്മിലെയും നന്മകളെ കണ്ടെത്തി അതിനെ സ്നേഹിക്കുക മാത്രമാണ്.
4: അതെ ഫാദർ, ആ അപകടവാർത്ത കേട്ട് കണ്ണീരണിഞ്ഞ അനുവിന്റെ കണ്ണുകളിൽ ഇനി സന്തോഷവും പ്രകാശവും മാത്രം നിറയട്ടെ.
5: അങ്ങനെ എല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞു പിരിയാൻ പറ്റുമോ?
6: എന്ത് ബാക്കിയുണ്ടെന്നാ ഗംഗാരേട്ടൻ പറയുന്നത്?
5: അല്ല, അഭിരാമിയുടെയും അനാമികയുടെയും കല്യാണക്കാര്യം കൂടി തീരുമാനത്തിലാകാതെ എന്ത് പൂർണ്ണത?
1: അവിടെ ഗംഗാധരന് തെറ്റി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യം കല്യാണം കഴിക്കൽ മാത്രമാണെന്ന് വിചാരിക്കുന്നത് പഴഞ്ചൻ ചിന്താഗതിയാണ്.
7: ഇങ്ങനെ ആവണം ഓരോ അച്ഛനും. കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് ഗംഗാരേട്ട. സ്വയം പര്യാപ്തരായ, സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ പ്രാപ്തിയുള്ള സ്ത്രീകളാണിവർ. വിവാഹമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ അവസാന വാക്ക്. അവർ പറക്കട്ടെന്നേ.
1: അതെ, എനിക്ക് കല്യാണം കഴിക്കണം എന്നവർ പറയുമ്പോൾ നമുക്കത് ആലോചിക്കാം ഗംഗാധര. നിങ്ങളൊക്കെ ഉണ്ടല്ലോ നടത്താൻ.
8: അതെല്ലാം നമുക്ക് ഗംഭീരമാക്കലാം പണിക്കർ സാറേ. തമിഴ്നാട്ടിലിരുന്ന് പുതു ഐറ്റംസ് ഇറക്കുമതി ചെയ്യലാമേ.
9: അല്ല, തൽക്കാലേ ഇന്ന് ചെയ്യേണ്ടതങ്ങ് ചെയ്താലോ?
0: അതെന്താ കുട്ടപ്പായി?
9: എന്താ അനുചേച്ചി, ഒന്നും അറിയാത്ത പോലെ. പണിക്കര് സാറിന്റെ കേക്ക് മുറിക്കണ്ടേ? പ്രകാശേട്ടൻ ഫുൾ തയ്യാറെടുപ്പിലാണ് വന്നത്.
0: കുട്ടപ്പായിക്ക് പിന്നെ ഭക്ഷണം വിട്ടൊരു കളിയുമില്ല. ഒന്ന് ക്ഷമിക്കണ്ടേ കുട്ടപ്പായി.
1: കേക്ക് മുറിക്കാം, ഭാഗ്യരഥി നീ ഇങ്ങോട്ട് നിൽക്ക്.

0: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
1: ചുമട് താങ്ങി എന്ന പരിപാടി ഈ അധ്യായത്തോടുകൂടി സമാപിക്കുകയാണ്. രചന റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: പണിക്കർ സർ വി ശിവകുമാർ, ഫാദർ പി എ ബിജു, ജയചന്ദ്രൻ ശ്രീകുമാർ മുഖത്തല, കൗണ്ടർ എം ശിവകുമാർ, ഗംഗാധരൻ സന്തോഷ് തിരുമല, അഭിരാമി റൂബി ബാബു, പ്രകാശൻ സന്ദീപ് സുരേഷ്, മാർഗരറ്റ് ഐശ്വര്യ, അനാമിക സെവിൽ ജിഹാൻ, ബേബി സുഷമ അനിൽ, അന്നപൂർണ സജിദേവി, കുട്ടപ്പായി ബിജു കല്ലുവാതുക്കൽ.
2: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്.
1: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി പ്രേക്ഷോതാക്കൾ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മധുസൂദനൻ നായർ വരികളെഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് കെ എസ് ചിത്ര പാടിയത്. ചിത്രം കുലം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് തുടർന്ന് കേൾക്കാം. ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം
1: മാപ്പിളപ്പാട്ടുകൾ. അവതരിപ്പിക്കുന്നത് എസ് ഷംന.

0: മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചത് എസ് ഷംന. പങ്കെടുത്തവർ ഷിജു, പ്രവീൺ.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5 പൂയം നാളിൽ ദീപാരാധന, 6 ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മേപ്പള്ളിയിലെത്ത് 4 ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: ആകാശവാണി പ്രേക്ഷോദക്കൾ ഇപ്പോൾ ലളിതഗാനങ്ങൾ. ഡോക്ടർ ശുഭ, സുധീഷ് കൃഷ്ണ, സുധീഷ്ണ ബി കെ എന്നിവർ വരികൾ എഴുതി മധു അഞ്ചൽ ഈണം പകർന്ന് ദിവ്യശ്രീ എം പി പാടിയത്. ആദ്യഗാനത്തിന്റെ വരികൾ എഴുതിയത് ഡോക്ടർ ശുഭ. നളിനങ്ങൾ നീരാടും പോയുകയിൽ അമ്പിളി നറുനിലാവുമായി വിരുന്നു വന്നു എന്നാരംഭിക്കുന്നു.

ഒരു ഗാനം കൂടി. ഈ ഗാനം എഴുതിയത് സുധീഷ്ണ ബേകെ. മേഘദൂതുമായി വാനം കാത്തുനിന്നു, ലോലലോലമായി ഒരു കാറ്റിങ്ങു വന്നു.

0: ഡോക്ടർ ശുഭ, സുധീഷ്ണ ബി കെ എന്നിവർ വരികളെഴുതി മധു അഞ്ചലി ഈണം പകർന്ന് ദിവ്യശ്രീ എം പി പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ന് സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. രാജ്ഘട്ടിൽ നടന്ന സർവധർമ്മ പ്രാർത്ഥനയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ സത്യത്തിലും അഹിംസയിലുമുള്ള അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയും മാനവരാശിക്ക് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ബാപ്പുവിന്റെ ആദർശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവരാശിക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നുണ്ട്. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് തുടക്കമായി. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് അല്പം മുമ്പ് നിർവഹിച്ചു. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ സംഘടിപ്പിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, സൈനികർ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കും

0: ഒന്ന് സ്വച്ഛത ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഇന്നലെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ യജ്ഞം നടന്നു. മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റി, അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ടൂറിസം പോലീസ്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രദേശവാസികൾ പങ്കാളികളായി. സ്വച്ഛത ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി എ ജി ബൈജു, വാർത്താവിഭാഗം മേധാവി ലെമി ജി നായർ എന്നിവർ നേതൃത്വം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായതിനുശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെയും ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന യുവാക്കളെയും ഉൾപ്പെടുത്തുന്നതിനായി പ്രത്യേക വോട്ടർ ചേർക്കൽ യജ്ഞം നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. നിലവിലുള്ള വോട്ടർ പട്ടികയും SIRന് മുൻപുള്ള വോട്ടർ പട്ടികയും താരതമ്യം ചെയ്ത് നിലവിലെ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ കണ്ടെത്തി പട്ടിക തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപന പരിപാടിയും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വനിതകൾക്കായുള്ള പലിശരഹിത പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പ, മുതിർന്ന പൌരന്മാർക്കുള്ള ജീവൻധാര സീനിയർ സെക്യൂർ വായ്പ എന്നിവയുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. അന്നേ ദിവസം 10,000-ത്തോളം ഗുണഭോക്താക്കൾക്കായി 100 കോടിയോളം രൂപയുടെ വായ്പാ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. പിന്നോക്ക മത ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനുമായി ഡിസംബർ അവസാന വാരം കോട്ടമൈതാനത്ത് 7 ദിവസത്തെ വിപുലമായ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവാ സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതിയെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പാക്കിയത്. GST യിലൂടെ 17 നികുതികളെയും 13 സെസ്സുകളെയും ഒരു പൊതുചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നു ിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി യാഥാർത്ഥ്യമായി മാറി. പെരിയാർ കടുവാ സങ്കേതത്തിൽ നടത്തിയ 4 ദിവസം നീണ്ട ജന്തുജാല സർവേയിൽ 6 ഇനം ജീവജാലങ്ങളെ കൂടി കണ്ടെത്തി. ഒരു പുതിയ ഇനം പക്ഷി, ഒരു പൂമ്പാറ്റ, 4 ഇനം തുമ്പികൾ എന്നിവയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: പെരിയാർ വനമേഖലയിലെ ആകെ പക്ഷിയിനങ്ങൾ 347, പൂമ്പാറ്റകൾ 284, തുമ്പികൾ 111 എന്നിങ്ങനെയായി ഉയർന്നു. വനംവകുപ്പ്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ, ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത്. 75 പ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 ദിവസത്തെ സർവേയിൽ പങ്കാളികളായി. പുതുതായി കണ്ടെത്തിയ തുമ്പിയിനങ്ങൾ പെരിയാറിലെ ശുദ്ധജല അരുവികളുടെയും തണ്ണീർത്തടങ്ങളുടെയും മികച്ച ആവാസ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിലയിരുത്തി അന്തിമ ഡാറ്റാബേസ് വനംവകുപ്പിന്റെ ദീർഘകാല ജൈവ വൈവിധ്യ നിരീക്ഷണത്തിനായി കൈമാറി.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 12 സ്വർണം, 24 വെള്ളി, 34 വെങ്കലം ഉൾപ്പെടെ 70 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്താണ്. ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലീന ബോർഗോഹൈൻ സ്വർണമണിഞ്ഞു. 2014 മേരി കോം സ്വർണം നേടിയതിനുശേഷം ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യ നേടുന്ന 2-ാമത് സ്വർണമെഡലാണിത്. വനിതകളുടെ അംബൈത്ത് റീകർവ് ടീം ഇനത്തിൽ ലോക ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ആദ്യ ഗെയിംസ് സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചു. ഇതേ ഇനത്തിൽ മിക്സഡ് ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡലും നേടി. സെയിലിംഗിൽ വനിതകളുടെ ഡിങ്കി ഇനത്തിൽ നേത്രാകുമാരൻ വെങ്കല മെഡൽ നേടി. 4-ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുന്നത്.

0: ഉദ്ദേശം 16-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
1: കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അഴക് പദ്ധതി ഉൾപ്പെടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിരവധി ശുചിത്വ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പാഴ്വസ്തുക്കളിൽ നിന്ന് പുനരുപയോഗത്തിലൂടെ പാർക്ക് യാഥാർത്ഥ്യമാക്കിയതിലും ഡോക്ടർ മുനവർ റഹ്മാൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ന് സ്വർണം. മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി പ്രകാശധാര.
3: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതിസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു.
4: ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഴിഞ്ഞയാഴ്ച എന്റെ അടുത്ത് ഒരു 52-കാരൻ വന്നിരുന്നു. ആരോഗ്യവാൻ, ദിവസവും ജോലിക്ക് പോകുന്നു, ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇടത് കൈ അനക്കാൻ പറ്റുന്നില്ല, സംസാരം കുഴയുന്നു. ആശുപത്രിയിലെത്തിയപ്പോൾ അറിഞ്ഞു അദ്ദേഹത്തിന്റെ BP വളരെ വർഷങ്ങളായി കൂടുതലായിരുന്നു, ഒരിക്കൽ പോലും പരിശോധിച്ചിരുന്നില്ല. ഇതൊരു ഒറ്റപ്പെട്ട കഥയല്ല. ഇന്നീ പരിപാടി കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതേ അപകടത്തിന്റെ വക്കീലായിരിക്കാം, അറിയാതെ തന്നെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഉയർന്ന BP അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം വേദനിപ്പിക്കാതെയാണ് ശരീരത്തെ തകർക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർമാരിതിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇപ്പോൾ ഈ പരിപാടി കേൾക്കുന്ന 3 പേരാണെങ്കിൽ അതിൽ ഒരാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഉയർന്ന BP ഉണ്ടെന്നാണ് കണക്ക്. അതിൽ പകുതിയിലധികം പേർക്കും അത് അറിയില്ല എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഹൃദയത്തെ ഒന്ന് സങ്കല്പിക്കൂ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പമ്പ് ഒരിക്കലും നിർത്തുന്നില്ല, ദിവസവും 100,000 തവണ അത് പ്രവർത്തിക്കുന്നു. ഈ പമ്പ് ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ അത് രക്തക്കോയിലിൻ്റെ ഭിത്തിയിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, അഥവാ BP. ഉയർന്ന സമ്മർദ്ദം കുറച്ചധികം നാളുകളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നോർമൽ BP എന്ന് പറയുന്നത് 2 അക്കങ്ങളാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. മുകളിലത്തെ വാല്യൂ 120, താഴത്തെ വാല്യൂ 80. മുകളിലത്തെ വാല്യൂ നമ്മൾ സിസ്റ്റോളിക് BP എന്ന് പറയുന്നു, താഴത്തതിനെ ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നു. എന്താണ് നോർമൽ BP? 120, 80 അതിൽ താഴെ. മുകളിലത്തെ വാല്യൂ 120, താഴത്തേത് 80, അതിൽ താഴെ. ഇതാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. Stage 1 ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന സമ്മർദ്ദം. BP ഉയർന്ന വാല്യൂ 130 മുതൽ 139 വരെ, താഴത്തേത് 80 മുതൽ 89 വരെ. ഇവിടെ ഡോക്ടറെ കണ്ട് വിലയിരുത്തണം. Stage 2 BP 140, 90 മുകളിൽ, അതായത് ഉയർന്ന വാല്യൂ 140 മേലെ, താഴത്തെ വാല്യൂ 90 മേലെ. ഇവിടെ മിക്കവാറും മരുന്ന് വേണ്ടി വരും. എന്താണ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് അഥവാ അടിയന്തരമായി ചികിത്സ വേണ്ടി വരുന്ന BP? ഉയർന്ന വാല്യൂ 180 താഴത്തേത് 120 മേലെ. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണയായി തലവേദന, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ എന്നിവയോടൊപ്പം ഇത്രയും ഉയർന്ന BP കണ്ടാൽ ഉടനടി ഡോക്ടറെ കാണേണ്ടതാണ്. ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഡിസീസ് അഥവാ രക്തസമ്മർദ്ദം ഉയരുന്നതും കൂടെയുള്ള ഹൃദ്രോഗം. ഇത് എങ്ങനെ ഉണ്ടാകുന്നു ലളിതമായി പറയാം. ഹൃദയത്തിന് 4 അറകളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഹൃദയത്തിന്റെ പ്രധാന അറയായ ഇടത് വെൻട്രിക്കിൾ, അതായത് ശരീരം മുഴുവൻ ബ്ലഡ് പമ്പ് ചെയ്യുന്ന അറയാണ് ഇടത് വെൻട്രിക്കിൾ അഥവാ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത് ഉയർന്ന മർദ്ദത്തിനെതിരെ തുടർച്ചയായി പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ പേശിക്ക് കട്ടി കൂടുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം പേശി കട്ടിയാകുന്നത് നല്ലതല്ലേ എന്ന്. ഒരു ജിമ്മിൽ പോയി നമ്മൾ വളർത്തുന്ന ഒരു പേശി പോലെ അല്ല ഇത്. കട്ടിയായി ഇങ്ങനെ ഉയർന്ന സമ്മർദ്ദത്തിനെതിരെ പണിയെടുക്കുന്ന പേശി യൂഷ്വലി നമുക്ക് നന്നായിട്ട് ചുരുങ്ങാനും റിലാക്സ് ചെയ്യാനും സാധാരണ പോലെ സംഭവിക്കണമെന്നില്ല. ഇതിനെ ഡയസ്ട്രോളിക് ഡിസ്ഫങ്ഷൻ എന്നാണ് പറയാറുള്ളത്, അതായത് ഹൃദയം റിലാക്സ് റിലാക്സ് ചെയ്ത് രക്തം സ്വീകരിക്കുന്ന പ്രക്രിയയിലെ തകരാറ്. ഇത് തുടർന്നാൽ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം പേശിയെ ബാധിച്ച് കുറച്ചു കാലമാകുമ്പോൾ ഹാർട്ട്

ഫെയിലിയർ എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? ഒന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുകയും ശ്വാസമുട്ടൽ വരികയും ചെയ്യും. രണ്ട്, നമുക്ക് നെഞ്ചിടിപ്പ് രോഗങ്ങൾ വരും. ഏട്രൽ ഫിബ്രിലേഷൻ എന്ന താളമില്ലാത്ത നെഞ്ചിടിപ്പ് രോഗം. മൂന്നാമത്, നമുക്ക് ഹൃദയത്തിനുള്ളിൽ ക്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യും, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കൂടുന്നു. ഇങ്ങനെയാണ് അപകടത്തിലേക്ക് ചെന്നെത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം. ഇതിനായി ഡോക്ടർമാർ എന്താണ് സാധാരണയായി ചെയ്യുന്നത്? നമുക്കിതുണ്ടെന്ന് എങ്ങനെ അറിയാം? ഒന്ന്, ബി പി പരിശോധന തന്നെ. ക്ലിനിക്കിൽ മാത്രമല്ല, വീട്ടിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ് ബി പി. രണ്ട്, ഇ സി ജി, വളരെ ലളിതമായ ടെസ്റ്റാണ്, വേദനയില്ലാത്ത ടെസ്റ്റാണ്. ഇതിലൂടെ നമുക്ക് ഹൃദയത്തിലെ പേശികൾക്ക് കട്ടി കൂടിയിട്ടുണ്ടോയെന്ന് അറിയാൻ സാധിക്കും. താളം തെറ്റുകളിലുണ്ടോ, അതായത് ഏട്രൽ ഫിബ്രിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. മൂന്ന്, എക്കോ കാർഡിയോഗ്രാം പരിശോധന. ഇത് ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് പരിശോധനയാണ്. ഹൃദയപേശിയുടെ കട്ടി, വാൽവുകളുടെ പ്രവർത്തനം, ഹൃദയത്തിലെ അറകളുടെ വലിപ്പം, ഈ ഹൃദയത്തെ ബി പി കൂടിയത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം എക്കോ പരിശോധനയിൽ അറിയാൻ സാധിക്കും. നാല്, രക്തപരിശോധനകൾ. കിഡ്നിയുടെ പ്രവർത്തനം, യൂറിയ, ക്രിയാറ്റിനിൻ, കൊളസ്ട്രോൾ, ഷുഗർ, തൈറോയ്ഡ് ടെസ്റ്റുകൾ എന്നിവയെല്ലാം ഹൃദയാരോഗ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ച്, മൂത്രപരിശോധന. മൂത്രത്തിലുള്ള ചെറിയ അളവിലുള്ള പ്രോട്ടീൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന മൈക്രോ ആൽബുമിൻ പരിശോധന വളരെ നേരത്തെ തന്നെ കിഡ്നിയെ ഉയർന്ന ബി പി ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആറ്, നെഞ്ചിൻ്റെ എക്സ്റേ, ഹൃദയത്തിൻ്റെ വലിപ്പവും ശ്വാസകോശത്തിലെ ജലാംശവും പരിശോധിക്കാനായിട്ട്. ഏഴ്, ബി എൻ പി പരിശോധന. അത് ഹൃദയത്തിന് സ്ട്രെയിൻ ഉണ്ടോ, ഈ ബി പി കൂടുന്നത് കൊണ്ട് സ്ട്രെയിൻ ഉണ്ടോ എന്നുള്ള കാര്യവും ശ്വാസമുട്ടലിലെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കൂടുതൽ സഹായകരമായിട്ട് നമുക്കത് ഡയഗ്നോസിലെത്താനും ഈ ടെസ്റ്റ് സഹായിക്കും. ഇവയെല്ലാം ഒരേ സമയം എല്ലാവർക്കും വേണമെന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങളുടെ പ്രായവും അപകട സാധ്യത അനുസരിച്ചിട്ടാണ് ഇതിലേതൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. എന്നാലും 40 വയസ്സ് കഴിഞ്ഞവരും ദീർഘകാലമായി ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും ചുരുങ്ങിയത് ഒരു ഇ സി ജിയും എക്കോ ടെസ്റ്റും ചെയ്തിരിക്കുന്നത് ഹൃദയത്തിൻ്റെ അടിസ്ഥാന അവസ്ഥ അറിഞ്ഞിരിക്കുന്നതിന് നല്ലതാണ്. ഒരു ചെറിയ പ്രായോഗികമായ കാര്യം കൂടി പറയട്ടെ. പലരും വീട്ടിൽ ബി പി തെറ്റായ രീതിയിലാണ് പരിശോധിക്കുന്നത്. ശരിയായ രീതി ഇതാണ്: പരിശോധനയ്ക്ക് 5 മിനിറ്റ് മുമ്പെങ്കിലും വിശ്രമിക്കുക. കാപ്പിയോ ചായയോ കുടിച്ച ഉടനെ പരിശോധിക്കരുത്. സംസാരിക്കാതെ കാൽ നിര തുറപ്പിച്ച് വെച്ച് കൈ ഹൃദയത്തിൻ്റെ അതേ ഉയരത്തിൽ വെച്ച് വേണം അളക്കാൻ. മെഷീനും അതേ ഉയരത്തിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം പരിശോധിക്കാനായിട്ട്. ഒരു തവണ മാത്രമല്ല, മൾട്ടിപ്പിൾ വാല്യൂസ്, 2-3 തവണ ചെക്ക് ചെയ്ത് അതിൻ്റെ ശരാശരി എടുക്കുന്നതാണ് നല്ലത്. ഇനി ആർക്കൊക്കെയാണ് അപകട സാധ്യതയുള്ളത്? ഒന്ന്, 40 വയസ്സ് കഴിഞ്ഞവർ, കുടുംബത്തിൽ ഹൃദ്രോഗ ചരിത്രമുള്ളവർ, അമിതവണ്ണം, ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർ, വ്യായാമമില്ലാത്തവർ, പുകവലി, മദ്യപാനം തുടങ്ങിയവ ശീലമാക്കിയവർ, സ്ട്രെസ്, മാനസിക സമ്മർദ്ദം കൂടുതലുള്ളവർ, പ്രമേഹമുള്ളവർ, ഉറക്കത്തിലെ ശ്വാസ തടസ്സം, അതായത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും, കൂർക്കമ്പലി കൂടുതലായിട്ടുള്ളവർ, ഇവർക്കെല്ലാം ബി പി കൂടുതലായിട്ട് ഉണ്ടാകാനും അത് ഹൃദയത്തെ ബാധിക്കാനും സാധ്യത കൂടുതലുള്ളവരാണ്. നമ്മുടെ കേരളീയ ജീവിതശൈലി തന്നെ നോക്കൂ, കൂടുതലായിട്ട് അരിയാഹാരം, ഉപ്പിലിട്ടതും വറുത്തതും കൂടുതലായി, മാനസിക സമ്മർദ്ദം കൂടുതൽ, നടത്തം കുറവ്. സോ നമുക്ക് ഇതിനകത്ത് സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആളുകൾ, അതായത് റിസ്ക് കൂടുതലുള്ള ആളുകൾ, അറ്റ്ലീസ്റ്റ് 1 പ്രാവശ്യമെങ്കിലും ഇ സി ജിയും എക്കോയും പരിശോധിക്കേണ്ടതാണ്. നമുക്ക് എന്തൊക്കെയാണ് തടയാനായിട്ട്, അതായത് സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ്, 7 സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്ന്, ഉപ്പ് കുറയ്ക്കുക. ദിവസത്തിൽ 5 ഗ്രാമിൽ താഴെ അച്ചാർ, പപ്പടം, ഉണക്കമീന്, ബേക്കറി പലഹാരങ്ങൾ, ഇതിലൊക്കെ ഉപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. രണ്ട്, ഭക്ഷണം നന്നാക്കുക. പച്ചക്കറി, പഴങ്ങൾ കൂടുതലായിട്ട് ചേർക്കുക. പൊട്ടാസ്യം കൂടുതലുള്ള വാഴപ്പഴം, ഇലക്കറികൾ എന്നിവ വളരെ നല്ലതാണ്. മൂന്ന്, നടക്കുക. ദിവസം 1 30 മിനിറ്റ്, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുക. 4, ഭാരം നിയന്ത്രിക്കുക. 5, പുകവലി മദ്യപാനവും നിർത്തുക. 6, സമ്മർദ്ദം കുറയ്ക്കുക. ശരിയായ ഉറക്കം, കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക, ഉറക്കത്തിൽ കൂർക്കം വലിയുണ്ടെങ്കിൽ ഡോക്ടർ അത് പ്രത്യേകം പറയണം. 7, ബി പി വർഷത്തിലെ 1 പ്രാവശ്യമെങ്കിലും എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. റിസ്ക് കൂടിയ ആൾക്കാർ അറ്റ്ലീസ്റ്റ് മാസത്തിലൊരിക്കെങ്കിലും പരിശോധിക്കേണ്ടതാണ്. ഇനി ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നമുക്ക് ലഭിക്കുന്ന മരുന്നുകളെക്കുറിച്ച്. ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിച്ചാൽ ഭയപ്പെടേണ്ട. ഉയർന്ന ബി പിക്ക് പലതരം മരുന്നുകളുണ്ട്. ചിലത് ശരീരത്തിലെ ജലാംശം കുറയ്ക്കുന്നവ, ചിലത് രക്തക്കുഴലുകളെ അയവുള്ളതാക്കുന്നത്, ചിലത് ഹൃദയമിടിപ്പിനെ കൂടെ നിയന്ത്രിക്കുന്നത്. ഏത് മരുന്നാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്നത് ഡോക്ടർ നിങ്ങളുടെ പ്രായവും മറ്റസുഖങ്ങളും അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം, ബി പി നോർമലായി എന്ന് കണ്ടാൽ സ്വയം മരുന്ന് നിർത്തരുത്. അത് ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ടായിരിക്കാൻ നോർമലായിട്ടുണ്ടാവുക, അസുഖം മാറിയതുകൊണ്ടാകണമെന്നില്ല. പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഉയർന്ന ബി പി നമ്മുടെ ഹൃദയത്തെ മാത്രമല്ല, നമ്മുടെ മറ്റ് അവയവങ്ങളും അതേസമയം ബാധിച്ചിട്ടുണ്ടാകാം. ഒന്ന്, കിഡ്നി. കിഡ്നി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെന്നെങ്കിൽ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് നമുക്ക് യൂറിൻ മൈക്രോ ആൽബുമിൻ, അതായത് നമ്മൾ ചെറിയ അളവിൽ പ്രോട്ടീൻ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ, കൂടുതലായിട്ട് ഇത്തരം സന്ദർഭത്തിൽ മൂത്രം പതഞ്ഞ് കാണപ്പെടാം, പക്ഷേ അത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ. ഇപ്പോൾ യൂറിൻ മൈക്രോ ആൽബുമിൻ കുറച്ച് വർഷങ്ങളായിട്ട് പ്രമേഹമുള്ളവരോ ഉയർന്ന ബി പി ഉള്ളവരോ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ടെസ്റ്റാണ്. രണ്ട്, കണ്ണുകളെ ബാധിക്കുന്നത്. ഉയർന്ന ബി പി ഹൃദയത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ രക്തക്കുഴലുകൾ കണ്ണിലുമുണ്ട്. അപ്പോൾ കണ്ണിനെയും ബി പി ബാധിക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് കാഴ്ചയുടെ പ്രശ്നം വളരെ ലേറ്റായിട്ടുള്ള അവസ്ഥയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നമുക്ക് തിരിച്ചു പോകുക സാധ്യമല്ല. ബി പി കണ്ണിനെ ബാധിക്കുന്ന അവസ്ഥ, അതിനെ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്നാണ് പറയുക. അത് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ബി പി കുറച്ച് വർഷങ്ങളുണ്ടെങ്കിൽ കണ്ണിൻ്റെ റെറ്റിന, അതായത് കണ്ണിനെ പിൻഭാഗത്തെ

0: താളി. അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശോധിച്ചിരിക്കേണ്ടതാണ്. പിന്നെ പലർക്കും ബി പിയും ഷുഗറും ഒരുമിച്ച് കാണപ്പെടാറുണ്ട്. അപ്പൊ ഷുഗർ ഉയർന്ന ബി പിയോട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഡബിൾ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബി പിയും ഷുഗറും രണ്ടും ഒരുമിച്ചുള്ളവർ തീർച്ചയായും വർഷത്തിൽ ഒരിക്കൽ ഒരു ഇ സി ജി, ഒരു എക്കോ ടെസ്റ്റ്, കണ്ണ് പരിശോധന, യൂറിൻ മൈക്രോ ആൽബുമിൻ തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ്. ശ്രോതാക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ 52-കാരന്റെ കഥ ഓർമ്മയുണ്ടോ? ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതം പഴയതുപോലെയല്ല. ഒരു ബി പി പരിശോധനയോ ഒരു ഇ സി ജിയോ മതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ദിവസം മാറ്റാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഉയർന്ന ബി പി മൂലമുള്ള ഹൃദ്രോഗമാണോ അതോ ആരോഗ്യമുള്ള ഒരു ജീവിതശൈലിയാണോ? ഇന്ന് തന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക, അല്പം നേരം നടക്കാൻ പോകൂ, ബി പി ഒന്ന് പരിശോധിക്കൂ. ഹൃദ്രോഗത്തിന് ഫാമിലിയിൽ ഹിസ്റ്ററി കൂടുതലായിട്ടുണ്ടെങ്കിലോ, നമുക്ക് 40 വയസ്സിന് മേലാണെന്നുണ്ടെങ്കിലോ, ബി പി കുറച്ചു കാലമായി ഉണ്ടെങ്കിലോ, ഒരു ഇ സി ജിയും ഒരു എക്കോ ടെസ്റ്റും ഡോക്ടറെ കണ്ട് ചെയ്യിക്കാവുന്നതാണ്. കൂടുതൽ സംശയങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തെയോ ഹൃദ്രോഗ വിദഗ്ധനെയോ സമീപിക്കാവുന്നതാണ്.
1: രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ലൈ ദുബായ് വിമാനത്തിൽ ആക്രമണ ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സർവധർമ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും രാഷ്ട്രപിതാവിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകമെമ്പാടും യുദ്ധവും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചു. സത്യത്തിലും അഹിംസയിലുമുള്ള ഗാന്ധിജിയുടെ അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള പ്രതിബദ്ധതയും മാനവികതയ്ക്ക് എന്നും പ്രചോദനമായി തുടരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം സത്യത്തിന്റെയും അഹിംസയുടെയും കരുണയുടെയും സേവനത്തിന്റെയും വെളിച്ചമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാപ്പുവിന്റെ ആശയങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവികതയ്ക്ക് വഴികാട്ടിയായി തുടരുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2 ഒക്ടോബർ കുറഞ്ഞത് 1 ഖാദി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും സ്വദേശി ഉൽപ്പന്നമെന്ന നിലയിൽ അതിനെ അഭിമാനത്തോടെ കാണണമെന്നും ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനമായ ഇന്ന് ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നു. ഭരണപരിഷ്കാരം, പഞ്ചായത്തുകളുടെ ശാക്തീകരണം, ഗ്രാമീണ മേഖലയിലെ പൊതുസേവനം മെച്ചപ്പെടുത്തൽ എന്നിവ ചർച്ച ചെയ്യും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ

0: സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റ് നടത്തിയ ആക്രമണ ശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. സംഭവത്തെക്കുറിച്ച് ക്യാപ്റ്റൻ മച്ചാർ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. പൈലറ്റിന്റെ ധീരമായ നടപടിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു.
1: देखिए पूरा देश आपके लिए प्रार्थना कर रहा है.
2: महामृत्युंजय का जाप सब दूर चल रहे हैं.
3: yes,
2: आपकी हिम्मत ने, आपके धैर्य ने और आपकी सूझबूझ ने यानी फ्रिक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने. yes, और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी जान लेने वाले लोग नहीं है, जान बचाने वाले लोग.
0: അതേസമയം ഫ്ളൈ ദുബായ് വിമാനത്തിലെ ഇരു പൈലറ്റുമാരെയും അബുദാബിയിലേക്ക് എത്തിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE സുരക്ഷാ സംഘവുമായി സഹകരിച്ച് സൗദി അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സഹ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ചതായി കണ്ടെത്തിയിരുന്നു. ക്യാപ്റ്റൻ മച്ചാറിനെയും കുടുംബത്തെയും നേരിൽ കണ്ടതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും UAEയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ പ്രസാർ ഭാരതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 March 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി K. മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയ മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ദ്വീപുകളിലുമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച മാർച്ചിൽ 100 ആളുകൾ പങ്കെടുത്തു. ശുചീകരണ പരിപാടികളും ആരോഗ്യ അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർ പട്ടിക മുൻപത്തെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോക്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യത്തിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡ് റോഡ്സ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 October 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്.
2: अटल टनल हिमाचल प्रदेश के एक बड़े हिस्से के साथ साथ नए केंद्र शासित प्रदेश लेह लद्दाख की भी लाइफलाइन बनने वाला है. अब सही मायनों में हिमाचल प्रदेश का ये बड़ा क्षेत्र और लेह लद्दाख देश के बाकी हिस्सों से हमेशा जुड़े रहेंगे, प्रगति पथ पर तेजी से आगे बढ़ेंगे.
0: ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ

0: ഇംഫാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ എം ഗാംപാം, പ്രതിരോധ വകുപ്പ് PRO-യും ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംപിബോ മാർമൈ, മറ്റൊരു ഉദ്യോഗസ്ഥനായ എച്ച് ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ. വനിതകളുടെ 75 കിലോഗ്രാം ബോക്സിംഗിൽ ചൈനീസ് താരത്തെ ഏകപക്ഷീയമായ 5-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ലവ്ലിന ബോർഗോഹെയ്ൻ സ്വർണം നേടി. വനിതാ റിക്കർവ് ആർച്ചറിയിൽ അങ്കിത ഭഗത്, കീർത്തി ശർമ്മ, കുങ്കും മോഹോദ് എന്നിവരടങ്ങുന്ന ടീം കന്നി ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടി ചരിത്രം കുറിച്ചു. 12 സ്വർണവും 24 വെള്ളിയും 34 വെങ്കലവും ഉൾപ്പെടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ലൈ ദുബായ് വിമാനത്തിൽ ആക്രമണ ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്ര പാടിയതാണ് ചിത്രം ഈ പുഴയും കടന്ന്. ഗിരീഷ് പുത്തഞ്ചിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

കസ്തൂരി കുറി തൊട്ട് കസവ് മുണ്ടൊടുത്തിട്ട് കണിദീപം കൊളുത്തുന്ന പൊൻപുലരി സല്ലാപ കിളികൾക്ക്.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ, തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: എസ് രമേശൻ നായരുടെ തൂലികയിൽ പിറന്ന ഗാനത്തിന് സംഗീതം പാർന്നത് മോഹൻ സിത്താര. എം ജി ശ്രീകുമാറാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ചിത്രം മന്ത്രി കൊച്ചമ്മ.

കൈതപ്പുറം സുരേഷ് പീറ്റേഴ്സ് കൂട്ടുകെട്ടിൽ ഇതിൽപ്പെടുന്നൊരു ഗാനം കേൾക്കാം. ചിത്രം വൺ മാൻ ഷോ. സ്വർണലതയും പി ഉണ്ണികൃഷ്ണനുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് മിൻമിനിയുടെ സ്വരത്തിൽ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനമാണ് ഈ ചുരുക്കിയത് ചുനക്കര രാമൻകുട്ടിയും SP വെങ്കടേഷും. ചിത്രം ക്യാബിനറ്റ്.

ആകാശവാണി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 33 സെക്കൻഡ്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ ശില്പികൾ എസ് രമേശൻ നായരും മോഹൻ സിതാരയും. ചിത്രം മന്ത്രികുമാരൻ.

ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് മോഹൻസിത്താർ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ, ചിത്ര, ശ്രീവിദ്യ, ആന്റോ എന്നിവർ പാടിയത്. ചിത്രം നക്ഷത്ര താരാട്ട്.

ഒരു ഗാനം കൂടി കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി ഇളയരാജ ഈണം പകർന്ന് മധു ബാലകൃഷ്ണൻ പാടിയത്. ചിത്രം ശ്രീരാമരാജ്യം.

0: അനീഷ് പി നായർ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഓളെ വണ്ടി മാറ്റിയിട്ടോളൂ, ഞാനിപ്പോൾ വരാം. ഡോക്ടറുണ്ടെന്ന് തോന്നുന്നു, കണ്ടില്ലേ ആൾക്കൂട്ടം? ചികിത്സ തേടി വന്നവരാ. ഏതായാലും ഡോക്ടർ ഭാഗ്യവാനാ. അല്ല, ഭാനുമതി അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ഭാനുമതി അമ്മേ, മോനിപ്പോൾ കൈപ്പുണ്യമുള്ള ഡോക്ടറായില്ലേ. നിങ്ങളെ ഒന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ മോനോട് പറയരുതോ? ഏ,
1: ഓ, ഇനി ഈ വയസ്സുകാലത്ത് എന്തോന്നി ചെക്കപ്പ് മുതലാളി. ഈ ഭാനുമതിക്ക് ഒരു സൂക്കേടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടായാൽ കൂടി വന്നാൽ ചത്തുപോകും. പോകട്ടെന്ന്, ഇനി എന്തോ നോക്കാനാ. അല്ല, മുതലാളി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് പരിശോധനയ്ക്കോ മറ്റോ ആണോ? മുതലാളി ഇങ്ങോട്ട് ഇരുന്നാട്ടെ, ദാ ബെഞ്ചിലോട്ട്.
0: ഇത്തിരി തിടുക്കമുണ്ട് ഭാനുമതി അമ്മേ, ഇരിക്കാൻ സമയമില്ല, പെട്ടെന്നങ്ങ് പോകണം. അതിനുമുമ്പ് ഡോക്ടറെ ഒന്ന് കാണണം.
1: ആ മുതലാളി, അകത്തുള്ള ആ ചെറുക്കൻ പുറത്തേക്ക് വരുന്നുണ്ട്, വേഗം ചെല്ല്. അടുത്തയാളെ വിളിക്കുന്നതിന് മുൻപ് വേഗം ചെല്ലു മുതലാളി.
0: ഈ ഭാനുമതി അമ്മയുടെ ഒരു കാര്യം. എന്നാൽ ഞാൻ അകത്തേക്ക് കയറുന്നു. നമസ്കാരം ഡോക്ടറെ.
2: നമസ്കാരം, ഇരിക്കൂ. ഇനി പറയണം.
0: എന്റെ പേര് വേലായുധൻ, എല്ലാവരും വേലായുധൻ മുതലാളി എന്ന് വിളിക്കും.
2: ഓ, മനസ്സിലായി. അമ്മ പറഞ്ഞിരുന്നു, ഇന്നെന്താ വിശേഷിച്ച്? വല്ല ചെക്കപ്പിനും മറ്റു വന്നതാണോ മുതലാളി?
0: ഏയ്, എന്നാലും വന്ന സ്ഥിതിക്ക് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം. എപ്പോഴും ഒരു ടെൻഷനാ. അതെങ്ങനാ ബിസിനസിന്റെ തിരക്ക്? ബംഗ്ലാവിൽ ഇരിക്കാൻ നേരമില്ലെന്നേ.
2: ഓ, അത് ശരി. പക്ഷേ പണമുണ്ടാക്കാനുള്ള നെറ്റോട്ടം ഓടുമ്പോഴും ശരീരം നോക്കണം, പ്രായമേറി വരികയല്ലേ.
0: നോക്കണം നോക്കണം. ഇനി ഡോക്ടർ വേണം എന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാൻ.
2: ഏ, അതെന്താ മുതലാളി അങ്ങനെ പറഞ്ഞത്?
0: നിങ്ങളൊരു ഡോക്ടറല്ലേ, ഇനി എന്തെങ്കിലും അസുഖം വന്നാൽ ഈ വേലായുധൻ ഇവിടേക്ക് തന്നെ വരാമെന്ന് പറയുകയായിരുന്നു.
2: ആ, ഓക്കെ ഓക്കെ, ഞാൻ നേഴ്സിനെ വിളിക്കാം. ആ ഫിലോമന.
3: യെസ് ഡോക്ടർ.
2: ഇത് വേലായുധൻ മുതലാളി, ഒന്ന് ബി പി ചെക്ക് ചെയ്തേക്ക്.
3: വരൂ മുതലാളി.
2: അടുത്ത പേഷ്യന്റ് നമ്പർ 10. ആ വരൂ, ഇരിക്കൂ. നെഞ്ചുവേദനയും ശ്വാസമുട്ടലും ഒക്കെ ഇപ്പൊ കുറവുണ്ടെന്ന് ചെല്ലപ്പൻ ചേട്ടനെ കാണുമ്പോ തന്നെ അറിയാം, ശരിയല്ലേ? ആ, ഇന്നും തലയാട്ടൽ മാത്രം, മുഖത്ത് ചിരിയും. അന്ന് വന്നപ്പോ ചെല്ലപ്പൻ ചേട്ടന്റെ മുഖത്ത് ചിരിക്ക് പകരം വേദനയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ, ഉണ്ടെന്ന് വീണ്ടും തലയാട്ടൽ. ആ, മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. നമുക്ക് ECG ഒന്നുകൂടെ എടുക്കാം, ഒരാഴ്ച കൂടി മരുന്ന് കഴിക്കണം. പിന്നെ മദ്യപാനവും പുകവലിയും ഇനി പാടില്ല, കേട്ടല്ലോ. ദാ വീണ്ടും തലയാട്ടൽ. ആ,

0: എവിടെയാണ് ഡോക്ടറെ സമയം?
1: സമയം കണ്ടെത്തണം.
0: ശ്രമിക്കാം. ഇനി ഡോക്ടർ പറഞ്ഞിട്ട് വേലായുധൻ കേട്ടില്ലെന്ന് വേണ്ട.
1: വെരി ഗുഡ്.
0: അതെ, ഈ ഞാനിങ്ങോട്ട് വന്നത് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല ഡോക്ടറെ.
1: പിന്നെ
0: നമ്മുടെ ഈ മലനാട്ടിൽ ആദ്യമായി ഡോക്ടറായതാ നിങ്ങൾ. അതും പഠിക്കാനായി കൂലിപ്പണി ചെയ്യേണ്ടി വന്നയാൾ. എന്റെ കരിങ്കൽ മടയിലും നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുപോട്ടെ, ഇന്നിപ്പോ ഡോക്ടറാണ് നിങ്ങൾ. പണക്കാരനായ എന്റെ മക്കൾക്ക് പോലും ഡോക്ടറാകാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം ഒരു യോഗം. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അടുത്ത ദിവസം ഡോക്ടർ എന്റെ ബംഗ്ലാവിലേക്കൊന്ന് വരണം. അതിന് ക്ഷണിക്കാൻ കൂടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. പോളെ, ഇങ്ങോട്ട് അയക്കാം വണ്ടിയുമായി. ഒരു ട്രീറ്റ് കൊടുക്കണമെന്ന് വാസന്തിക്കും വലിയ നിർബന്ധം. എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് ഞാനും തീരുമാനിച്ചു.
1: ഇതൊന്നും വേണ്ടായിരുന്നു.
0: വേണം വേണം, ഡോക്ടർ വന്നേ വെക്കൂ. പോള് വണ്ടിയുമായി വരും, ഈ മുറ്റത്തെത്തും. അപ്പോ ഈ വേലായുധൻ മുതലാളി ഇറങ്ങുന്നു.
1: ശരി
0: ഭാനുമതി അമ്മേ, അപ്പൊ ഞാൻ ഇറങ്ങുന്നു.
2: ശരി മുതലാളി.
1: ആരാ അത്? സുധാകരനാണോ?
3: അതെ ഡോക്ടറെ. ഓ, വാതിലൊന്ന് തുറക്കൂ.
1: അതാ വരുന്നു വരുന്നു.
3: അയ്യോ എന്റെ ഡോക്ടറെ, ഈ സുധാകരൻ ഒന്നിരിക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഇത്രയും നടന്നിട്ടില്ല. ദേ നടന്ന് നടന്ന് മടുത്തപ്പോ ആദ്യം കണ്ട കൊക്കയെ ചാടിച്ചാകാൻ തോന്നി ഈ സുധാകരന്. ഡോക്ടറെ, ഇത്തിരി വെള്ളം, ഇത്തിരി വെള്ളം ആദ്യം വേണം. ഇല്ലെങ്കിലേ ഞാനിപ്പോ ചാകും.
1: ഇതാ ഈ ഇരിക്കുന്ന കൂജ നിറയെ തണുത്ത വെള്ളമാ, മുഴുവൻ കുടിച്ചോളൂ.
3: ഓ, ഇങ്ങതാ ഇങ്ങതാ. ഇതാ ഡോക്ടറെ കൂജ.
1: ഇതാ അവിടെ വെച്ചോളൂ ചേട്ടാ. ആ ഇനി പോയ കാര്യം സക്സസ് ആയോ അത് പറ.
3: അത് പറയുന്നതിന് മുമ്പ് ഡോക്ടറിന്റെ ഇടത്തെ അണപ്പല്ലിന് ഇളക്കൊണ്ടൊന്ന് നോക്കിക്കേ.
1: അതെന്തിനാ ഏട്ടാ, അണപ്പല്ലിന് വല്ല കേടുണ്ടോ?
3: ആ ഇനി കേടുവരും, ഇനി കേടുവരും ഡോക്ടറേ. അത്രയ്ക്ക് ശക്തിയുള്ള അടിയായിരുന്നു ആ പിശാചിന്റേത്.
1: പിശാചോ? ആരുടെ കാര്യമാണ് ചേട്ടന് പറയുന്നത്?
3: എന്തോന്നാ ആ ദ്രോഹിയുടെ പേര്? ആ പിടികിട്ടി പിടികിട്ടി, വിക്രമൻ. അയാള് സുധാകരേട്ടന്റെ ഈ കവളത്ത് ഒരു എറ്റ ആടി തന്നു ഡോക്ടറെ.
1: ഓ മൈ ഗോഡ്, ഇവിടെ നോക്കട്ടെ.
3: ഓ, ഇനിയിപ്പോ എന്തോന്ന് നോക്കാനാ ഡോക്ടറെ? കിട്ടേണ്ടത് കിട്ടി. ദേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, കിട്ടേണ്ടത് കിട്ടും, അല്ലെങ്കിൽ ചെന്ന് മേടിക്കും.
1: സോറി സുധാകരേട്ട.
3: അതുകൊട്ടെ. അല്ല ഡോക്ടറെ, ഈ എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. അമ്മോ, എന്തൊക്കെയാണ് പൗരസമിതിക്കാർ എഴുതി ഒട്ടിച്ചു വച്ചിരിക്കുന്നത്? വ്യാജ ഡോക്ടറെന്നോ? പിന്നെന്താണ്? പിടികിട്ടി. നഴ്സ് ഫിലോമിനയുടെ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക, കൊലയാളിയായ വ്യാജ ഡോക്ടറെ ഉടനെ അറസ്റ്റ് ചെയ്യുക. എന്റെ ഭഗവതി, മഹാഭാവികൾ, ദുഷ്ട കൂട്ടങ്ങൾ, ഇതൊക്കെ എഴുതിയവന്മാര് പുഴുതി ചാകത്തേ ഉള്ളൂ. വ്യാജ ഡോക്ടർ പോലും കൊലയാളിയാണ് പോലും.
4: നോ നോ, ഞാൻ വ്യാജ ഡോക്ടറല്ല, ഞാൻ വ്യാജ ഡോക്ടറല്ല. എല്ലാവരും അത് വിശ്വസിക്കണം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ കൊലയാളിയല്ല, ഞാൻ കൊലയാളിയല്ല
3: ഡോക്ടറെ.
4: ഞാൻ കൊലയാളിയല്ല
3: ഡോക്ടറെ. ഡോക്ടർക്ക് ഇതെന്ത് പറ്റി? അയ്യോ ഡോക്ടറെ,
4: ഞാൻ കൊലയാളിയല്ല. നോ നോ, ഞാൻ വ്യാജ ഡോക്ടറല്ല. അല്ല അല്ല
3: ഡോക്ടറെ,
4: അല്ല
3: ഡോക്ടറെ, ഡോക്ടറെ.

0: മാഡം ഇന്നിത്തിരി നേരത്തെയാണല്ലോ.
1: അതെ, ഇങ്ങ് നേരിട്ട് വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഫോണിൽ കൂടി എല്ലാം പറ്റില്ലല്ലോ. വാ, ഇരിക്ക്.
2: അലക്സാണ്ടർ അച്ചായൻ പാറ, പുതിയതായി മെയിൽ വന്നോ?
1: വന്നു. അലക്സാണ്ടർ അച്ചായി, വാതിലൊന്ന് അടയ്ക്കട്ടെ. ആ, ഇനി പറയാം. റിസോർട്ട് ഈ അലക്സാണ്ടർ അച്ചായൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ചുറ്റിലും കണ്ണും ചെവിയും ഇല്ലയോ? പോരാത്തതിന് നശിച്ച ചാനൽകാരുടെ ഒളി ക്യാമറയും. പോരേ പൂരം.
2: അലക്സാണ്ടർ അച്ചായൻ പറയുന്നത് നേരാ, സൂക്ഷിക്കണം. ബി കെയർഫുൾ.
3: മാഡം, അതാ ആരോ നിൽക്കും പോലെ, ഒരു നിഴൽ അനങ്ങുന്നത് പോലെ.
2: എവിടെ?

0: എവിടെ? ഓ ജീസസ്,
1: ആ ചില്ല് ജനാലയ്ക്ക് അപ്പുറത്ത്
0: നോക്കട്ടെ. അച്ഛന് തോന്നിയതാവും.
1: മാഡം, ആരോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്.
0: അങ്ങനെ വരാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഇത് അച്ഛന്റെ റിസോർട്ട് അല്ലേ?
1: ഓ, അതൊക്കെ ശരി തന്നെ, എന്നാലും ഉള്ളിലൊരു ഭയം.
0: അച്ഛായ, വേഗം പോയെന്ന് നോക്ക്. ഇനി ഒരു പക്ഷേ ആരെങ്കിലും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലോ?
1: എങ്കിൽ ഈ അലക്സാണ്ടർ അച്ഛായൻ അവനെ കൊല്ലും. ദേ മാഡം, ഇത് കണ്ടോ, ദേ ഈ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരട്ടക്കുഴൽ തോക്ക്. കാട്ടുമൃഗങ്ങളെ മാത്രമല്ല മനുഷ്യന്മാരെയും വെടിവെക്കാൻ കഴിയും.
0: വേഗം അച്ഛായും പോയെന്ന് നോക്ക്, എന്നിട്ട് മതി ഇനിയുള്ള ചർച്ചകള്.
1: ഓക്കെ മാഡം. ഒരു ധൈര്യത്തിന് ഈ ഇരട്ടക്കുഴൽ തോക്കുകൂടി അലക്സാണ്ടർ അച്ചായന്റെ കയ്യിൽ ഇരിക്കട്ടെ. ആരെയും കാണുന്നില്ലല്ലോ. ഇനി ആ വളർന്നു നിൽക്കുന്ന ചെടികൾക്ക് പിന്നിൽ പോയി നോക്കാം. ഇവിടെയും ഇല്ല. പക്ഷെ വ്യക്തമായി ഞാൻ കണ്ടതാണല്ലോ, ഒരു നിഴൽ രൂപം. അത് അനങ്ങുന്നു, ചില്ല് ജനാലയിലൂടെ അകത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് പോലെ. ആരാണ് അയാൾ? അയാളുടെ ലക്ഷ്യം എന്താണ്? ഞാനും മാഡവും ഇവിടെ ഈ ഹൈറേഞ്ചിലെ റിസോർട്ടിൽ, അതും എന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രീൻ വാലി റിസോർട്ടിലെ രണ്ടാം നമ്പർ മുറിയിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഇനി ഒരു പക്ഷേ ആ ഡോക്ടർ ജയരാജായിരിക്കുമോ, അതോ ആ കമ്പൗണ്ടർ സുധാകരനോ? ആരായിരിക്കും? ഇനി ഒരു പക്ഷേ ഒരു മൂന്നാമൻ ഉദയം ചെയ്തോ? കരുതിയിരിക്കണം, ഇതൊരു മുന്നറിയിപ്പാണ്, നിഴൽ രൂപത്തിലുള്ള മുന്നറിയിപ്പ്. ആരായാലും വേണ്ടില്ല, കൊല്ലുവി അലക്സാണ്ടർ കൊന്നു കൊക്കയിലേക്ക് എറിയും.
0: ഒരാൾ നമ്മളെ, അല്ല ഈ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മിന്നായം പോലെ.
1: എവിടെ മാഡം, എങ്ങോട്ട് പോയ? ഇവിടെ ഒന്നും ഇല്ലല്ലോ.
0: ആ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ആളെ വ്യക്തമായി മനസ്സിലാക്കാതിരിക്കാനായി അയാൾ മുഖം മറച്ചിരുന്നു. ഇനി ഒരു പക്ഷേ ഇവിടുത്തെ ജീവനക്കാർ ആരെങ്കിലും ആയിരിക്കും. അച്ചയ്യ,
1: നോ, നെവർ. ഇനി സൂക്ഷിക്കണം മാഡം, ഇന്നിനി ഒന്നും വേണ്ട. ഇതാ മെഡിസിൻ സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഇതാണ് വന്ന ഇമെയിൽ. എല്ലാ വിവരങ്ങളും നിർദ്ദേശങ്ങളും മെയിലിലുണ്ട്. ആ പിന്നെ നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
0: ഇതുവരെ ആ വിദേശ കമ്പനി അതിന് മുടക്കം വരുത്തിയിട്ടില്ലല്ലോ. അതൊരു ഭാഗ്യ അച്ചായ.
1: അതെ മാഡം, ഇനി ഇറങ്ങാം മാഡം.
0: യെസ്, ആ മെഡിസിൻ ഇങ്ങ് തരൂ അച്ചായ.
1: ഞാൻ തന്നെ കാറിൽ കൊണ്ടുപോയിക്കാം മാഡം.
0: ഓ യെസ്.
1: ഞാൻ കൂടി വരണോ മാഡം?
0: വേണ്ട, ഞാൻ തനിച്ചു പൊയ്ക്കോളാം.
1: ഗൺ വേണോ മാഡം? പിസ്റ്റൾ ഉണ്ട്.
0: അതെപ്പോഴും എവിടെ പോകുമ്പോഴും ഈ ധനിയുടെ കയ്യിലുണ്ടെന്ന് അച്ചായ മറന്നുപോയോ?
1: അതെ അതെ, ഈ അലക്സാണ്ടർ അച്ചായൻ അതങ്ങ് മറന്നു.
0: ഇത് കണ്ടോ അച്ചായ, പിസ്റ്റൾ മേഡ് ഇൻ ജർമ്മനിയാ. എങ്ങനുണ്ട്, കൊള്ളാമോ?
1: കൊള്ളാമെന്നോ, നല്ല കളിയായി. അല്ല, സൈലൻസറും ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, വെടിവെച്ചാ ശബ്ദവും കേൾക്കൂല.
0: അതെ, ബട്ട് സൈലൻസർ മാറ്റിയാ ശബ്ദം കേൾക്കും.
1: പിന്നെ ഇതിന് ലൈസൻസ് ഉണ്ടോ മാഡം?
0: ലൈസൻസോ ഇതിനോ, എന്തിന്?
1: എന്റെ തോക്കിനും തൽക്കാലം ഒന്നുമില്ല. ഇനി വൈകിക്കണ്ട മാഡം.
0: അച്ചായന് പേടി തോന്നുന്നുണ്ടോ?
1: പേടിയോ എനിക്കോ? ആരെ പേടിക്കാൻ, ആ നിഴൽ രൂപത്തെയോ? അവനാരാണെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഈ അലക്സാണ്ടർ അച്ചായന്റെ നേരെ വരട്ടെ, ചുട്ടുകളയും ഈ അലക്സാണ്ടർ.
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 9-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ. വേലായുധൻ മുതലാളി പരമേശ്വരൻ കുര്യാത്തി. ഭാനുമതി പന്തളം രാധാമണി. സുധാകരൻ തമലം ശ്രീകുമാർ. അലക്സാണ്ടർ സുൾഫി ഓയൂർ. ധന്യ മേരി. ശ്രീലേഖ കുമാരി വി എസ്. ഫിലോമിന ചന്ദ്രു നിർമ്മൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.

0: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 10-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ്, CIT സ്പോൺസർ പരിപാടി.

ആകാശവാണി സമയം 3 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, കേൾക്കാൻ കൊതിക്കുന്ന ഒരുപിടി മധുര ഗാനങ്ങളുമായി ഇതാ ഗാനോപഹാരം.

ഗാനഭാരത്തിലെ ആദ്യ ഗാനത്തിന്റെ വരികൾ എഴുതിയത് എസ് രമേശ് നായർ, സംഗീതം ബെന്നി കണ്ണൻ, സന്തോഷ് കേശവും ജ്യോതിയും പാടിയത്. ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി.

ചിത്രയും അജിത് ബി എമ്മും പാടിയ ഗാനം. ചിത്രം മയിലാട്ടം. വരികൾ എഴുതിയത് ഗിരീഷ് പത്തഞ്ചേരിയും സംഗീതം പകർന്നത് എം ജയചന്ദ്രനും.

പ്രിയ ശ്രോതാക്കളെ, ചിത്രപാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാവുന്നു. ഗാനോപഹാരത്തിൽ ഇന്ന് ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശ് നായർ വരികൾ എഴുതി എ വി മുരളി ഈണം പകർന്ന് സന്തോഷ് കേശവ്, ഗോപിക, പൂർണിമ എന്നിവർ പാടിയത് ചിത്രം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും.

എസ് രമേശൻ നായർ വരികൾ എഴുതിയ ഔസേപ്പച്ചനീണം പേർന്ന് സുജാതയും ഫഹദും ബിജു ഫ്രാങ്കോ എന്നിവരും കൂട്ടരും പാടിയ ഗാനമാണ് ചിത്രം കയ്യെത്തും ദൂരത്ത്.

കൈതപ്പുറം വരികളെഴുതി ജോൺസൺ ഈണം പകർന്ന് ചിത്രം പാടിയത്. ചിത്രം പാവം പാവം രാജകുമാരൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നമുക്ക് മഴവില്ലിൽ കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളുമായി ഇതാ മഴവില്ല. കേൾക്കാം ആദ്യ ഗാനം. മിൻമിനി സുനന്ദ, എ ആർ റഹ്മാൻ, സുരേഷ് പീറ്റേഴ്സ്, ഷാഹുൽ ഹമീദ് എന്നിവർ പാടിയത്. ചിത്രം കാതലൻ.

പ്രിയ ശ്രോതാക്കളെ, ഉണ്ണികൃഷ്ണനും സുജാതയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ മഴവില് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് മഴവില്ലിൽ ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഏവർക്കും ശുഭസായാഹ്നം.

0: ആകാശവാണി സമയം 5 മണി. ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇപ്പോൾ ഹിന്ദി പാഠം. ഇനി പരിപാടിയിൽ ക്ലാസ് നയിക്കുന്നത് ദീപകുമാരി എൽ, വിദ്യാർത്ഥിനികളായി അൽനയും ശ്രീനന്ദയും.
1: നമസ്തേ അധ്യാപികാജി.
2: നമസ്തേ ബച്ചോ. ഹം മംഗലേഷ് ഡബറാൽ ദ്വാരാ ലേക്ക് കർ പേഡ് അവർ താരേ കെ ലിയ പാഠ് കി കുച്ച് ബാ പിച്ചിലെ ക്ലാസ് മേ പഠിയെത്തി. ബാക്കി ഭാഗം നമുക്കിന്ന് പഠിക്കാം. അൽന പഠിയേ.
1: വെ ഏക് ദൂസരേ സേ ലിപട് ഗയെ ബായി നേ കഹ യഹ് വഹ് കലിഹാൻ ഹേ ജഹാം പിതാ കെ ഘോടേ ഖടേ രഹതേ ദേ ഓർ യഹ് വഹ് കൗവാ ഹേ ജഹാം സേ മവേഷ്യാം കെ ലിയെ പാനി ലാത്തീതി. ബഹൻ നേ കഹ ബായി നേ കഹ ചലോ കർക്കെ അന്തർ ചൽത്തേ ഹൈ പഹലേ തും ജാവോ. ബഹൻ നേ കഹ മുഝേ ഡർ ലഗ്താ ഹേ പതാ നഹീ മാം പിതാ

0: ജീവിത് ബി ഹെ യ നഹി അന്തർ കമരെ മേം ഏക് ബൂഡ ആദ്മി അപ്നി പത്നി കെ സാത് ബൈട്ടാ ദാ ഓർ കഹ രഹാ ദാ വസന്ത് ഫിർ സെ ആ ഗയാ ഹെ പക്ഷി ഗാ രഹേ ഹൈ ഫൂൽ ജഗ ചഹ ജാങ്ക് രഹേ ഹൈ ലേക്കിൻ ഹമാരെ ദിൽ മേം ഖുഷി കി കോയി ഉമ്മീദ് നഹി ഹെ
1: അച്ഛാ മേ പട്ടി ഹൂ വേ ഏക് ദൂസരെ സെ ലിബട് ഗയേ ഭായി നേ കഹ യഹ് ബഹ കലിഹാൻ ഹെ ജഹാ പിതാ കെ ഘോഡെ ഖഡേ രഹേ തേ അവർ യഹ കുവാ ഹെ ജഹാം സെ മാം മവേശിയോ കേ ലിയെ പാനി ലാത്തി തി ബഹനെ കഹ ഭായി നെ കഹ ചലോ കർക്കെ അന്തർ ചലത്തേ ഹെ പഹലെ തും ജാവോ ബഹനെ കഹ മുച്ചെ ഡർ ലഗ്താ ഹെ പദാ നഹി മാം പിതാ ജീവിത ഭി ഹേ യാ നഹി അന്തർ കമരെ മേം ഏക് ബൂഢാ ആദ്മി അപ്നി പത്നി കെ സാത് ബൈഠാ താ അവർ കഹ രഹാ താ വസന്ത് ഫിർ സെ ആ ഗയാ ഹെ പക്ഷി ഗാ രഹേ ഹെ ഫൂൽ ജഹക് ജഹക് ചാങ് രഹേ ഹെ ലേക്കിന് ഹമാരെ ദിൽ മേ ഖുഷി കി കോയി ഉമ്മീദ് നഹി ഹെ ദേഖോ ബച്ചോ മേ ഏക് ദൂസരെ സെ ലിബട് ഗയേ കുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിച്ചു ഭായിനെ കഹ ഏഹ് വഹ് കലിഹാൻ ഹേ ജഹാം പിതാക്കെ കോടെ കടേ രഹത്തേതേ നമ്മുടെ അച്ഛൻ കുതിരകളെ കെട്ടിയിരിക്കുന്ന കളപ്പുരയാണിത് സഹോദരൻ പറഞ്ഞു അവർ ഏഹ് കുവാ ഹേ ജഹാം സെ മാം മവേശിയോ കേലിയെ പാനി ലാത്തി തി ബഹന്നെ കഹ ഈ കിണറ്റിൽ നിന്നാണ് അമ്മ കന്നുകാലികൾക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത് സഹോദരി പറഞ്ഞു ഭായിനെ കഹ ചലോ കർക്കെ അന്തർ ചലത്തെ ഹേ സഹോദരൻ പറഞ്ഞു നടക്കൂ വീടിനുള്ളിലേക്ക് നമുക്ക് നടക്കാം പഹലെ തും ജാവോ ബഹന്നെ കഹ ആദ്യം നീ പോകൂ സഹോദരി പറഞ്ഞു മുച്ച ഡർ ലഗ്താ ഹെ പദാ നഹി മാം പിത ജീവിത ഫിയ നഹി ആദ്യം നീ പോകൂ എനിക്ക് പേടിയാകുന്നു അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ അന്തർ കമരേമേ ഏക് ബൂഡ ആത്മി അപ്പനെ പത്നി കെ സാത്ത് ബൈട്ടാത്ത അവർ കഹരഹാത്ത വസന്ത് ഫിർസെ ആകയാ ഹെ അകത്തെ മുറിയിൽ ഒരു വൃത്തൻ തന്റെ ഭാര്യയോടൊപ്പം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വസന്തം വീണ്ടും വന്നു പക്ഷികൾ പാടിക്കൊണ്ടിരിക്കുന്നു ഫൂൾ ജഗ ജഗ ചാങ് രഹേ ഹെ പൂക്കൾ എല്ലായിടത്തും എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു ലേക്കിൻ ഹമാരെ ദിൽമേ ഖുഷി കി കോയി ഉമ്മീദ് നഹി ഹെ പക്ഷേ നമ്മുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരു പ്രതീക്ഷയുമില്ല എന്ന് വൃദ്ധം പറയുകയാണ്. അപ്പൊ ആ വീട്ടിനകത്ത് കുട്ടികള് അച്ഛനെ അമ്മയും കണ്ടുപിടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കുട്ടികൾ അവിടെ കളപ്പുര കാണുന്നുണ്ട്, കന്നുകാലികൾക്ക് വെള്ളം എടുക്കുന്ന കിണർ കാണുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി മുറിക്കകത്തോട്ട് കയറാൻ പോവുകയാണ്. വെച്ചോ യഹോ ഏക്ക് സവാലാത്ത ഹേ ലേക്കിൻ ഹമാരെ ദിൽമേ ഖുഷി കി കോയി ഉമ്മീദ് നഹി ഹേ ഉൻകി സിന്ദഗി സേ ഇസ് കഥൻ കാ ക്യാ സംബന്ധ ഹേ ശ്രീനന്ദ ബദായിയെ ഇസ്കാ ഉത്തർ
0: ഉൻകെ ദോനോ ബച്ചോ വർഷോം കെ പെഹലെ അലഗ് ഹോ ഗയേ ഥേ ഉൻകെ ജീവൻ കാ വസന്ത് ബച്ചോ കി വാപസി ഹേ ഇസ്ലിയെ ഏസാ കഹാ ഹേ
1: അച്ഛാ ലേക്കിൻ ഹമാരെ ദിൽമേ ഖുഷി കി കോയി ഉമ്മീദ് നഹി ഹേ ഉൻകി സിന്ദഗി സേ ഇസ് കഥൻ കാ ക്യാ സംബന്ധ ഹേ പക്ഷേ നമ്മുടെ മനസ്സിൽ സന്തോഷിക്കാനുള്ള യാതൊരു പ്രതീക്ഷയുമില്ല ഇങ്ങനെ പറഞ്ഞതും അവരുടെ ജീവിതവുമായി എന്ത് ബന്ധമാണുള്ളത്. ഉൻകെ ദോനോം വെച്ച് വർഷവും പഹലെ അലഹോഗയേത്തെ ഉൻകെ ജീവൻ കാ വസന്ത് ബെച്ചോങ്കി വാപ്പസി ഹെ ഇസലിയെ ഐസേ കഹാ ഹെ അവരുടെ കുട്ടികള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരിൽ നിന്ന് അകന്ന് വേർപെട്ടു പോയിരുന്നു. ഉൻകെ ജീവൻ കാ വസന്ത് ബെച്ചോങ്കി വാപ്പസി ഹെ അവരുടെ ജീവിതത്തിന്റെ വസന്തകാലം എന്ന് പറയുന്നത് കുട്ടികളുടെ തിരിച്ചുവരവാണ്. ഇസലിയെ ഐസേ കഹാ ഹെ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അഖലാഫാഖ് ശ്രീനന്ദ പടിയെ
0: തഭി ദർവാസ ഖുല ഏക് ലട്ക്കാ ഓർ ഏക് ലട്ക്കി അന്തർ ആയേ ഓർ ഉനോനെ ഖാനേ കേ ലിയേ കുച്ച് മാംഗ ബച്ചോ പാസ് ആവോ ഉസ് ബൂഡെ ആദ്മിനെ കഹ ആജ് രാത് ഹമാരെ സാത് രഹോ ഹമാരെ ബച്ചെ അഗർ ഹമാരെ പാസ് ഹോത്തേ തോ ബിൽക്കുൽ തുമാരെ ജേസേ സുന്ദർ ഹോത്തേ കഹത്തേ കഹത്തേ ഉസ്കെ ആസു ആയേ ബച്ചോ സെ നഹി രഹാ ഗയാ ഉനോനെ അപ്നെ പിതാ ഓർ മാം കോ ഗലേ ലഗാ ലിയാ ഓർ റോത്തേ ഹുയേ കഹ ഹം ഹി ആപ്കെ ബച്ചെ ഹെ ഹം വാപസ് ലൗട്ട് ആയേ ഹെ ഹം സരോവർ കെ പേട് സെ ഹി അപ്നെ ഘർ കോ പഹചൻ ഗയേ ഥേ
1: അച്ഛാ മേ പഠ്തി ഹൂ തഫി ദർവാസാ കുലാ ഏക് ലട്ക്കാ ഔർ ഏക് ലട്ക്കി അന്തർ ആയേ അവർ ഉൻഹോനെ ഖാനേ കേ ലിയേ കുച്ച് മാംഗാ ബച്ചോ പാസ് ആവോ ഉസ് ബൂഡേ ആദ്മീനെ കഹ ആജ് രാത് ഹമാരേ സാത്ത് രഹോ ഹമാരെ ബച്ചെ അഗർ ഹമാരെ പാസ് ഹോത്തേ തോ ബിൽക്കുൽ തുമാരെ ജൈസേ സുന്ദർ ഹോത്തേ കഹത്തേ കഹത്തേ ഉസ്കെ ആസു ആ ഗൈ ബച്ചോം സെ നഹി രഹാ ഗയാ ഉൻഹോനെ അപ്നെ പിതാ അവർ മാം കോ ഗലേ ലഗാ ലിയാ അവർ റോത്തേ ഹുയേ കഹ ഹം ഹി ആപ്കെ ബച്ചെ ഹെ ഹം വാപസ് ലൗട്ട് ആയേ ഹെ ഹം സനോബർ കെ പേട് സെ ഹി അപ്നെ കർ കോ പഹചാൻ ഗയേ ഥേ തഫി ദർവാസ കുല അപ്പോൾ വാതിൽ തുറന്നു ഏക് ലട്ക അവർ ഏക് ലട്ക്കി അന്തർ ആയ അവർ ഉൻഹോനെ ഖാനേ കേ ലിയേ കുച്ച് മാംഗ ഒരാൺകുട്ടിയും പെൺകുട്ടിയും അകത്തേക്ക് വന്നു അവർ കുറച്ച് ഭക്ഷണം ആവശ്യപ്പെട്ടു ബച്ചോ പാസ് ആവോ ഉസ് ബൂഡേ ആത്മീനെ കഹ ആജ് രാത് ഹമാരെ സാത്ത് രഹോ കുട്ടികളെ അടുത്തു വരൂ, വൃദ്ധൻ

0: പറഞ്ഞു, ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം കഴിയൂ. ആ വൃദ്ധൻ ആ കുട്ടികളോട് പറയുകയാണ്, ഹമാരെ ബച്ചേ അഗർ ഹമാരെ പാസ് ഹോത്തേ തോ ബിൽക്കുൽ തുമാരെ ജൈസേ സുന്ദർ ഹോത്തേ കഹത്തെ കഹത്തെ ഉസ്കേ ആസു ആകയെ. ഞങ്ങളുടെ കുട്ടികള് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ ശരിക്കും നിങ്ങളെപ്പോലെ സൗന്ദര്യമുള്ളവരാകുമായിരുന്നു. ഇത് പറഞ്ഞു പറഞ്ഞ് ആ വൃദ്ധന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ടിരുന്നു. ബെച്ചോം സേ നഹി രഹാ ഗയ, കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഉൻഹോനെ അപ്പനെ പിത അവർ മാം കോ ഗലേ ലഗാലിയ അവർ രോത്തെ ഹുയേ കഹ ഹം ഹി ആപ്കെ ബെച്ചേ ഹേ, കുട്ടികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും തന്റെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ. ഹം വാപ്പസ് ലൗട്ട് ആയേ ഹേ, ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഹം സനോബർ കെ പേഡ് സേഹി അപ്പനെ കർ കോ പകച്ചാൻ ഗയേ ഹേ, പൈൻ മരത്തിനടുത്ത് തന്നെയുള്ള ഞങ്ങളുടെ വീട് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ കുട്ടികൾ ഇവിടെ പറഞ്ഞത്. അച്ഛ, ഈ കഹാനിയുടെ അവസാന ഭാഗം അൽന വായിക്കൂ.
1: ഖുഷി കെ മാരെ മാതാപിതാ കി ആങ്കോൻ ചലക് പടി ഉനോനെ ദോനോ കെ ഗാലോ കോ ചൂമ മാം നെ കഹ മുച്ചേ പത്താതാ കി ആജ് കോയി അച്ഛി ബാത്ത് ഹോനേ വാലി ഹേ ആജ് സുബക് സുബക് ഹമാരെ പേട് കെ ശാഖാവോ മേം ദോ പക്ഷി ബഹുത് മീട്ടാസ് കെ സാത്ത് ഗാ രഹേദ ബായി നെ കഹ ഹ ആജ് താരാ ബി പത്തിയോ കെ ബീച്ച് പഹലേ സെ കഹി സ്യാദാ ചമക് രഹാ ഹെ അബ് ഹമേം അപ്നാ കർ മിൽ ഗയാ ഹെ ഹമാരി ബട്കൺ ഖതം ഹോ ഗയി ഹേ.
0: അച്ഛാ, അബുമേം പഠത്തി ഹും. ഖുഷി കെ മാരെ മാതാപിതാ കി ആങ്കേ ചലക് പടി ഉൻഹോനെ ദോനോ കെ ഗാലോ കോ ചൂമ മാം നെ കഹ മുച്ചേ പതാ താ കി ആജ് കോയി അച്ഛി ബാത്ത് ഹോനേ വാലി ഹെ ആജ് സുബക് സുബക് ഹമാരെ പേട് കി ശാഖാവോ മേ ദോ പക്ഷി ബഹുത് മിഠാസ് കെ സാത്ത് ഗാ രഹേ തേ ഭായി നെ കഹ ഹാം ആജ് താരാ ഭി പത്യോ കെ ബീച്ച് പഹലേ സേ കഹിൻ സ്യാദാ ചമക് രഹാ ഹെ അബ് ഹമേ അപ്ന കർ മിൽ ഗയാ ഹെ ഹമാരി ഫട്കൻ ഖതം ഹോ ഗയി. ബച്ചോ, ഖുഷി കെ മാരെ മാതാപിതാ കി ആങ്കേ ചലക് പടി, സന്തോഷം കൊണ്ട് മാതാപിതാക്കളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഉൻഹോനെ ദോനോ കെ ഗാലോ കെ ചൂമ, രണ്ടുപേരും അവരുടെ കവിളുകളിൽ ചുംബിച്ചു. മാംനെ കഹ മുച്ചേ പതാ ധാ കി ആജ് കോയി അച്ഛി ബാത്ത് ഹോനേ വാലി ഹേ, ഇപ്പോൾ അമ്മ പറയുകയാണ് ഇന്ന് എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുമെന്ന് എനിക്കറിയാം. ആജ് സുബക് സുബക് ഹമാരെ പേട് കി ശാഖാവോ മേ ദോ പക്ഷി ബഹുത് ബിഡാസ് കെ സാത്ത് ഗാ രഹേ ദേ. അപ്പൊ അമ്മ പറയാണ് ഇന്ന് എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുമെന്ന് അമ്മയ്ക്കറിയാം. കാരണം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മരത്തിന്റെ ചില്ലകളിൽ രണ്ട് പക്ഷികൾ ഇരുന്ന് വളരെ മനോഹരമായി പാടിക്കൊണ്ടിരുന്നു. ഇന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നി. ഭായിനെ കഹ, അപ്പൊ സഹോദരൻ പറഞ്ഞു, ഹാം ആജ് താരാഫി പത്യോ കെ ബീച്ച് പഹലേസേ കഹീൻ സ്യാദ ചമക് രഹായ അബ് ഹമേ അപ്ന കർ മിൽ ഗയാ ഹമാരി ഫട്കൻ കഥം ഹോഗയി. അപ്പൊ സഹോദരൻ പറഞ്ഞു, അതെ ഇന്ന് നക്ഷത്രവും ഇലകൾക്കിടയിലൂടെ മുമ്പത്തേക്കാൾ കൂടുതലായി തിളങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് കിട്ടിയിരിക്കുന്നു. ഞങ്ങളുടെ അലച്ചിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബച്ചോ എഹാം ദോ സവാൽ ആത്താ ഹെ പഹലാ സവാൽ ഹെ ഭായി ബഹൻ അവർ മാംബാ കെ മിലൻ കെ വക് പ്രകൃതി ഫി ഖുഷ് ഹെ കഹാനി സെ കുച്ച് ഉദാഹരൺ പേഷ് കരേ അൽന ബതായിയേ.
1: ആജ് സുബക് സുബക് ഹമാരെ പേട് കി ശാഖാവോ മേം ദോ പക്ഷി ബഹുത് മിഠാസ് കെ സാത്ത് ഗാ രഹേ ദേ ഓർ ആജ് താരാ ബി പത്തിയോ കെ ബീച്ച് പഹലേ സേ കഹി സ്യാദ ചമക് രഹാ ഹെ
0: ഭായി ബഹൻ അവർ മാംബാവ് കെ മിലൻ കെ വക്ത് പ്രകൃതി ഫി ഖുഷിയെ കഹാനി സെ കുച്ച് ഉദാഹരണം പേഷ് കരേ. സഹോദരി സഹോദരന്മാരും അച്ഛനമ്മമാരും ഒന്നിക്കുന്ന സമയത്ത് പ്രകൃതിയും സന്തോഷത്തിലാണ്. കഥയിൽ നിന്ന് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തെഴുതാം. ആജ് സുബക് സുബക് ഹമാരെ പേട് കി ശാഖാവോ മേ ദോ പക്ഷി ബഹുത് മിഡാസ് കെ സാത് ഗാ രഹേ ദേ, ഇന്ന് രാവിലെ തന്നെ നമ്മുടെ മരശാഖകളിൽ ഇരുന്ന് രണ്ട് പക്ഷികൾ വളരെ മനോഹരമായി പാടിക്കൊണ്ടിരുന്നു. അടുത്തത് ആജ് താരാഫി പത്യോ കെ ബീച്ച് പഹലേസേ കഹീൻ സ്യാദ ചമക് രഹാഹെ, ഇന്ന് നക്ഷത്രങ്ങൾ നേരത്തേക്കാൾ കൂടുതലായി ഇലകൾക്കിടയിലിരുന്ന് തിളങ്ങുകയായിരുന്നു. ഇത് രണ്ടുമാണ് നമുക്ക് സഹോദരി സഹോദരന്മാരും അച്ഛനമ്മമാരും ഒന്നിക്കുന്ന സമയത്ത് പ്രകൃതിയും സന്തോഷത്തിലാണ് എന്ന് പറയുന്ന രണ്ട് ഉദാഹരണങ്ങൾ. അഗല സവാൽ ഹെ ഹമാരി ഫട്കൻ ഖതം ഹോ ഗയി ക്യാ സൻസാർ കെ സാരേ ശരണാർത്ഥി ഈസ് തരക് അപ്നെ കർ പഹുഞ്ച് പാത്തേ ഹെ അപ്നി റായ് ബതായിയേ ശ്രീനന്ദ.
2: സഭി ശരണാർത്ഥിയോം കോ അപ്നെ ഘർ വാപ്പസ് നഹി പഹുഞ്ച് പാത്താ ഹെ ശായദ് കുച്ച് ലോക് വാപ്പസ് ആ ജായേഗേ സഭി ശരണാർത്ഥിയോം കെ മൻ മേ അപ്നെ ഘർ പഹുഞ്ച്നേ കി ഇച്ഛാ ഹോഗി വേ ഉസ്കെ ലിയേ കോശിഷ് ഭി കരേഗേ ലേക്കിൻ സബ് സഫൽ ന ഹോഗേ.
0: അച്ഛാ, ഹമാരി ഫട്കൻ ഖതം ഹോ ഗയി ക്യാ സൻസാർ കെ സാരേ ശരണാർത്ഥി ഈസ് തരക് അപ്നെ കർ പഹുഞ്ച് പാത്തേ ഹെ അപ്നി റായ് ബതായിയേ, നമ്മുടെ അലഞ്ഞു തിരിയൽ അവസാനിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ അഭയാർത്ഥികൾക്കും ഇതുപോലെ അവരുടെ വീടുകളിൽ എത്താൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം പറയുക. നമ്മുടെ അഭിപ്രായമാണ് പറയേണ്ടത് അവിടെ. സഫി ശരണാർത്ഥിയോ കോ അപ്നെ കർ വാപ്പസ് നഹി പഹുഞ്ച് പാത്ത ഹെ, എല്ലാ അഭയാർത്ഥികൾക്കും തങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുകയില്ല. ശായദ് കുച്ച് ലോക് വാപസ് ആ ജായെങ്കിൽ ഒരു പക്ഷേ കുറച്ചുപേർ തിരിച്ചു വരുമായിരിക്കും. സഫി ശരണാർത്ഥിയോ കെ മൻമേ അപ്പനെ ഖർ പൗഞ്ചിനേക്ക് ഇച്ഛാ ഹോഗി. എല്ലാ അഭയാർത്ഥികളുടെ മനസ്സിൽ തന്റെ വീട്ടിലെത്താനുള്ള ആഗ്രഹം ഉണ്ടാകും. വേ ഉസ്കേലിയെ കോശിഷ് ഫി കരേങ്കെ, അവർ അതിനായി ശ്രമിക്കുകയും ചെയ്യും. ലേക്കിൻ സബ് സഫൽ ന ഹോങ്കെ, പക്ഷേ എല്ലാവരും വിജയിക്കാറില്ല. അച്ഛാ ആജ് കി കക്ഷ ഹം ഇതർ സമാപ്ത കർത്തി ഹേ, ധന്യവാദ് ബച്ചോ.
1: ധന്യവാദ് അധ്യാപിക ജീ.
3: ഹിന്ദി പാഠമാണ് കേട്ടത്. ക്ലാസ് നയിച്ചത് ദീപകുമാരി എൽ, പഠിച്ചത് അൽന ശ്രീനന്ദ എന്നിവർ.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 6,234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ ക്ഷീരമേഖലയുടെ സുസ്ഥിരതയ്ക്ക് കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ് ഡോക്ടർ പി കമലാസനൻ പിള്ളയുമായി അഭിമുഖം കേൾക്കാം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ ബാലു ആർ പ്രയാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത കാവ്യവിചാരം, സുമ രാമചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ നിലാവിനെ തൊടുന്നവർ, കുടിയേല ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത അമ്മക്കനൽ ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ചങ്ങാതി.
1: ചങ്ങാതി പരിപാടി കേൾക്കാൻ തയ്യാറായതിന് നന്ദി. മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന അവധി ദിവസമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന സ്ഥാനം മഹാത്മാഗാന്ധിജിക്കാണ്. അദ്ദേഹത്തെപ്പോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറയോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല എന്ന് പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് ഇപ്പോൾ നമുക്ക് തോന്നുന്നുമുണ്ട്. ഒരു അഭിഭാഷകനായി സൌത്ത് ആഫ്രിക്കയിൽ പ്രവർത്തിച്ചിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാഗാന്ധിയാക്കി മാറ്റിയതിൽ വലിയ സ്വാധീനം ചെലുത്തിയ ചില കാര്യങ്ങളെക്കുറിച്ച് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്.

0: അതിലൊന്ന് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളാണ്. മഹാത്മാഗാന്ധി വളരെ നല്ല അഭിപ്രായം പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ ആരും തന്നെ ഇന്ന് തയ്യാറാകുന്നില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് നമുക്ക് ചിന്തിക്കാം.
1: ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. പ്രത്യേക അറിയിപ്പ്: ചങ്ങാതി റേഡിയോ ശ്രോതാക്കളുടെ ഒരു സമ്മേളനം കോട്ടയം YMCA ഹാളിൽ വെച്ച് ഒക്ടോബർ മാസം 10 രാവിലെ 10:30 മുതൽ നടത്തപ്പെടുന്നു. കോട്ടയത്തുള്ള ഞങ്ങളുടെ എല്ലാ റേഡിയോ ശ്രോതാക്കളെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചങ്ങാതി റേഡിയോ പരിപാടി നടത്തുന്ന ടീം അംഗങ്ങളെ കാണുവാനും പരിചയപ്പെടുവാനും ഇതൊരു അവസരമാണ്. ചങ്ങാതി റേഡിയോ ശ്രോതാക്കളുടെ ഈ സമ്മേളനം വരുന്ന ഒക്ടോബർ മാസം 10 രാവിലെ 10 കോട്ടയം YMCA ഹാളിൽ വെച്ച്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ശ്രദ്ധിക്കുക: 9880221957.

0: യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഗിരിപ്രഭാഷണം എന്താണെന്ന് അധികം ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് വായിക്കുമ്പോൾ വളരെ കുഴപ്പം പിടിച്ച ചില കാര്യങ്ങൾ ആ പ്രഭാഷണത്തിലുണ്ട് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവും. കുഴപ്പം പിടിച്ചത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രാവർത്തികമാക്കാൻ അതീവ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. എങ്കിലും അത് മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ചുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്.
1: ഗിരിപ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. യേശു ആ ഗിരിപ്രഭാഷണം നടത്തിയ സാഹചര്യം ഒന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. യേശുവിന്റെ ജീവചരിത്രം ബൈബിളിലെ പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ഈ 4 സുവിശേഷങ്ങളും എഴുതിയത് 4 പേരാണ്. അതിൽ ആദ്യത്തെ സുവിശേഷം എഴുതിയ മത്തായി യഹൂദന്മാരായ വായനക്കാർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ആ മത്തായിയുടെ സുവിശേഷത്തിലാണ് ഗിരിപ്രഭാഷണം മുഴുവനായും എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരായ ആളുകളോട് യേശു നടത്തിയ ആ പ്രഭാഷണത്തിൽ യഹൂദന്മാരുടെ തന്നെ തിരുവെഴുത്തായ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശു പരാമർശിക്കുന്നുണ്ട്. അവരുടെ മതഗ്രന്ഥമായ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളെയും അന്നുണ്ടായിരുന്ന ആളുകൾ വ്യാഖ്യാനിച്ച് ആണ് പഠിപ്പിച്ചിരുന്നത്. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ കൊല ചെയ്യരുത് എന്നെഴുതിയിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പന നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്.
0: കൊലപാതകം ചെയ്യണ്ട, കോപിച്ചാൽ കൊലപാതകം ചെയ്തതിന് തുല്യമാണ് എന്നല്ലേ അതിന്റെ അർത്ഥം?
1: ഒരാളുടെ പ്രവൃത്തികൾ മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കൂ, എന്നാൽ ദൈവത്തിന് ആളുകളുടെ ഉദ്ദേശവും മനോഭാവവും കൂടി മനസ്സിലാക്കാൻ സാധിക്കും.

0: ഒരു വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ ആളുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. എന്നാൽ വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരൻ നിനക്കെതിരെ എന്തെങ്കിലും ഒരു പരാതിയോ വിഷമമോ ഉണ്ട് എന്ന് ഓർമ്മ വന്നാൽ ആ വഴിപാട് കഴിക്കുന്നതിന് മുമ്പ് ആദ്യം പോയി ആ സഹോദരനുമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വളരെ ഉത്സാഹം കാണിക്കുന്ന ആളുകൾ അവരുടെ സഹോദരന്മാരെ മുറിപ്പെടുത്താനോ അവരുമായി പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുവാനോ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളെ കൊല്ലുന്നത് തെറ്റാണ്. സഹോദരനോട് കോപിക്കുന്നതും മോശം പേരുകൾ വിളിക്കുന്നതും ദൈവമുമ്പാകെ തെറ്റാണ്. ഇന്നത്തെ കാലത്ത് ജനിക്കാത്ത കുട്ടികളെ ഇല്ലായ്മ ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമാണ്. അതും കൊലപാതകം തന്നെയാണ്. യാതൊരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുന്നത് കൊലപാതകമായേ കണക്കാക്കാനാകൂ.
1: കൊലപാതകവും കോപവും മാത്രമല്ലല്ലോ ഗിരിപ്രഭാഷണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്.
0: കൊലപാതകം പോലെ തന്നെ സമൂഹത്തിൽ വളരെയധികം വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണല്ലോ വ്യഭിചാരം. അതിനെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നു. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇവിടെയും ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് യേശു പറയുന്നത്. തെറ്റായ കാര്യം ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ളവർ അത് കാണുകയുള്ളൂ. ഹൃദയത്തിൻ്റെ അവസ്ഥ ദൈവം മനസ്സിലാക്കുന്നു. ഒരിക്കലും കൊലപാതകം ചെയ്തിട്ടില്ല എന്നും ഒരിക്കലും വ്യഭിചാരം ചെയ്തിട്ടില്ല എന്നും അഭിമാനത്തോടെ പറയുന്നവരുണ്ടല്ലോ. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയം അറിയുന്ന, ചിന്തകൾ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആർക്കും വീമ്പിളക്കാൻ സാധിക്കില്ല എന്ന് ഗിരിപ്രഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അധാർമിക ജീവിതം ഒരു തെറ്റായ കാര്യമാണ് എന്ന് ഇന്ന് പലരും കരുതുന്നില്ല. പൊതുസമൂഹം അത് ഏതാണ്ടൊക്കെ അംഗീകരിച്ച മട്ടാണ്. അധാർമികമായി ജീവിക്കുന്നവർ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവിശ്വസ്തത കാണിക്കുന്നവർ ഒക്കെ സമൂഹത്തിൽ വലിയ ആളുകളായി തന്നെ തുടരുന്നു. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, അതിനെക്കുറിച്ചൊന്നും നമ്മളൊന്നും പറയണ്ട എന്ന ഒരു നിലപാടാണ് പലരും എടുക്കുന്നത്. എന്നാൽ അത് ദൈവം മുമ്പാകെ അധാർമികമായ തെറ്റായ കാര്യമാണ്. സ്വന്തം ജീവിത പങ്കാളിയെ വഞ്ചിക്കുകയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് തന്നെയാണ് ദൈവകൽപ്പന.
1: വിവാഹമോചനത്തെക്കുറിച്ചും ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
0: അതെ, കാരണം വിവാഹമോചനത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് വളരെ വികലമായി വ്യാഖ്യാനിച്ച് അന്നത്തെ മത നേതാക്കൾ യഹൂദന്മാരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കാൻ അനുവദിച്ചിരുന്ന മതപണ്ഡിതന്മാർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അക്കൂട്ടർ പറയുന്നത്, ഭാര്യ പാകം ചെയ്ത ഭക്ഷണം മോശമാണെങ്കിൽ, ഭാര്യ ഉറക്കെ ചിരിച്ചെങ്കിൽ, ഭർത്താവിന് വേറൊരു സ്ത്രീയിൽ കമ്പമുണ്ടായാൽ, ഇതൊക്കെ വിവാഹമോചനത്തിന് ന്യായമായ കാരണങ്ങളാണ് എന്നാണ്. എന്നാൽ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഇത്തരം പ്രവണതകൾക്ക് എതിരെ വ്യക്തമായ നിലപാടെടുത്തു. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളിച്ചതിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. പുരുഷ മേധാവിത്വം കൊടികുത്തി വാണിരുന്ന ഒരു സമൂഹമായിരുന്നു യഹൂദന്മാരുടേത്. അവിടെ വിവാഹം കഴിച്ച സ്ത്രീയെ ഒഴിവാക്കുവാൻ പുരുഷന്മാർ കാരണമന്വേഷിച്ചിരിക്കുകയാണ്. അത്തരം സമൂഹത്തോടാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു ന്യായമായ കാരണമില്ലാത്ത വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു സ്ത്രീയെ ഭർത്താവ് ഉപേക്ഷിച്ചാൽ അവൾക്ക് തനിയെ അക്കാലത്ത് സമൂഹത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. വേറെ ഏതെങ്കിലും ഒരു പുരുഷന്റെ സഹായത്തോടുകൂടി മാത്രമേ അവൾക്ക് ജീവിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീ വേറെ കല്യാണം കഴിക്കുന്നത് സാധാരണമായിരുന്നു. യേശു പറയുന്നത്, അങ്ങനെ വിവാഹമോചനം നേടിക്കഴിഞ്ഞ ഒരു സ്ത്രീയെ വേറൊരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ അത് വ്യഭിചാരമാണ് എന്നാണ്. അതിന് കാരണം അവളുടെ ആദ്യത്തെ ഭർത്താവ് ന്യായമായ കാരണമില്ലാതെ അവളെ ഉപേക്ഷിച്ചതാണ്. യേശു പറഞ്ഞു വരുന്നത്, ആ സ്ത്രീയെ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അത്തരമൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത് അവളുടെ ആദ്യത്തെ ഭർത്താവാണ്. ഇതിലൂടെ യേശു വ്യക്തമാക്കിയത്, ഒരാളെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഞാൻ ഭാര്യയ്ക്ക് ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിച്ചു, ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ മാന്യനാണ് നീതിമാനാണ് എന്ന് കരുതുന്ന ആദ്യത്തെ

0: ഭർത്താവാണ് ആ സ്ത്രീയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം. മറ്റുള്ളവരെ തെറ്റിലേക്ക് തള്ളിവിടുന്നത് ഒരു വലിയ തെറ്റാണ്. പലരും മറ്റുള്ളവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവർ തെറ്റിൽ വീഴുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിനു ശേഷം തെറ്റ് ചെയ്തവരെ ഒറ്റപ്പെടുത്തുവാനും കുറ്റം ആരോപിക്കുവാനും ശ്രമിക്കും. അത് വലിയ തെറ്റാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞിരിക്കില്ല എന്ന് യേശു പറഞ്ഞു. വലിയ ധാർമ്മികർ എന്ന് സ്വയം കരുതിയിരുന്ന ആളുകളുടെ ധാർമ്മിക നിലവാരം ദൈവത്തിൻ്റെ ധാർമ്മിക നിലവാരത്തിൽ നിന്നും എത്രയോ കുറവാണ് എന്ന് ഗിരിപ്രഭാഷണത്തിലൂടെ യേശു തെളിയിച്ചു. മനുഷ്യരുടെ മുമ്പാകെ ഒരു നല്ല പ്രകടനം നടത്തുന്നതല്ല യഥാർത്ഥ ആത്മീയ ജീവിതമെന്ന് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും.
1: ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25. ഒരറിയിപ്പ്. ചങ്ങാതി റേഡിയോ പരിപാടി നടത്തുന്നവരെ പരിചയപ്പെടുവാൻ ഒരവസരം. 2026 ഒക്ടോബർ 10 രാവിലെ 10:30 കോട്ടയം YMCA ഹാളിൽ വെച്ച് ചങ്ങാതി ശ്രോതാക്കളുടെ ഒരു സമ്മേളനം നടത്തുന്നു. അടുത്തയാഴ്ച നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് ശ്രോതാക്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ശ്രദ്ധിക്കുക. 9880221957.

0: Spice, the voice of hope. You can connect with us at 951522709.
1: You can also email us at feedbackamc1@gmail.com.
0: That's 951522709.
1: You can also catch us on our Instagram handle, spice.lame.vanilla.
2: സ്പൈസ് ഇന്നത്തെ അധ്യായം സമാപിച്ചു.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: കിസാൻ വാണി
5: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50.
4: കിസാൻ വാണി മറക്കാതെ കേൾക്കുക. കിസാൻ വാണി.
2: ആകാശവാണി
5: നഗരപുരാണം. കൊല്ലവർഷം 1202 കടന്നിരിക്കുകയാണ് നാം. കൊല്ലവർഷത്തിലെ കൊല്ലത്തിൽ തന്നെയുണ്ട് നഗരത്തിന്റെ അത്ര തന്നെ പഴക്കമുള്ള ഒരു ചരിത്രം. കൊല്ലം പട്ടണത്തിലെ രാമേശ്വരം ക്ഷേത്രത്തിലെ ശിലാലിഖിതത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ 1200 ചരിത്രമേ ഈ നഗരത്തിനുള്ളോ എന്ന് ചോദിച്ചാൽ അതല്ല, അത് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് മാത്രം. 1825 ഉദയമാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നാണ് ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിനു മുമ്പ് ഇവിടെ എത്തിയ വിദേശ

സഞ്ചാരികൾ കൊല്ലത്തെക്കുറിച്ചും അതിന്റെ പ്രൗഢിയെക്കുറിച്ചും കുറിച്ചിട്ടുണ്ട്. AD 1 ഇവിടം സന്ദർശിച്ച പ്ലിനി, 2 ടോളമി തുടങ്ങിയവരെല്ലാം ഇവിടുത്തെ തുറമുഖത്തെക്കുറിച്ചും കുരുമുളകിന്റെ മേന്മയെക്കുറിച്ചുമെല്ലാം പരാമർശിക്കുന്നുണ്ട്. ആതിഥ്യമര്യാദയുള്ള ജനതയും അധ്വാനശീലരായ ജനതയുമാണ് ഇവിടെയെന്നാണ് അവർ രേഖപ്പെടുത്തിയത്. കൊല്ലം വ്യാവസായികമായും സാംസ്കാരികമായും പണ്ട് മുതലേ പ്രത്യേക സ്ഥാനം നേടിയെടുത്ത ചരിത്ര ഭൂമികയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപകീർത്തിപ്പെടുത്താനും അപവാദ പ്രചരണങ്ങളാൽ അപമാനിക്കാനും ആളുകൾ ഏറെ ഉണ്ടാകാറുണ്ടെങ്കിലും അവരാരും ഈ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നതാണ് നേര്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും അരങ്ങേറാറുണ്ടെന്ന സത്യം മറച്ചുവെക്കുന്നില്ല. തെന്മല പോലെയുള്ള പശ്ചിമഘട്ട കാനനദേശം, താഴ്വരയിലോട്ട് ഇറങ്ങിയാൽ കൊട്ടാരക്കര പോലുള്ള ഇടനാട്, പിന്നെ തങ്കശ്ശേരിയും നീണ്ടകരയും എല്ലാം ഉൾക്കൊള്ളുന്ന തീരദേശം, ഇങ്ങനെ ഭൂപ്രകൃതിയുടെ 3 ഭാവങ്ങളുമുള്ള ജില്ലയുടെ വിഭവസമൃദ്ധിയുടെ സംഗമ വ്യാപാര കേന്ദ്രമായി വികസിച്ച ചരിത്രമാണ് കൊല്ലം നഗരത്തിന് പറയാനുണ്ടാവുക. പശ്ചിമഘട്ടത്തിന്റെ അപ്പുറം തെങ്കാശിക്കാറ്റിൽ വിളയുന്ന കാർഷിക വിഭവങ്ങളുടെ ചൂരും ഗന്ധവും അതിൽ കലർന്നിട്ടുണ്ട്. ടോളമിയുടെ ഭൂമിശാസ്ത്രത്തിൽ നെൽക്കിണ്ട എന്ന നീണ്ടകര, കൊട്ടനാറ എന്ന കൊട്ടാരക്കര എന്നിവയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. താങ് രാജവംശക്കാരുടെ കാലത്ത് ചൈനയിലെ കപ്പലോട്ടക്കാർക്ക് കൊല്ലം പരിചിതമായിരുന്നു എന്നതും ചരിത്ര വസ്തുതയാണ്. എന്തിന് നമുക്കേറെയൊന്നും പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതില്ലാത്ത ഒരു സാഹിത്യകൃതിയിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ചരിത്രത്തിലും കൊല്ലത്തിന്റെ പ്രതാപധ്വനികൾ മുഴങ്ങുന്നുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിൽ രത്നശ്രേണി കന കനികരം കാഴ്ചവെക്കാനെത്തുന്ന നാവികരും, തട്ടം കട്ടിൽ കയറുവല, കൈക്കട്ടിൽ മഞ്ചട്ടി കൊട്ട തുടങ്ങിയ വീട്ടുപകരണങ്ങൾ, കോലാമുങ്ങൻ, ചുറക്, കൊഴുമീൻ, കൊഞ്ച്, പച്ചാടപ്പൂമീൻ തുടങ്ങിയ മത്സ്യങ്ങളും അടങ്ങുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ മുച്ചന്തിക്കൽ അങ്ങാടിയിൽ വിൽപ്പനയ്ക്കെത്തിയതായി പറയുന്നത് ആ കാലത്തെ സമ്പദ് സമൃദ്ധിയെ വരച്ചിടും വണ്ണമാണ്. ആതിഥ്യവർമ്മ രാജാവിന് മുമ്പിൽ പാണ്ഡിത്യ പ്രകടനം നടത്തി അംഗീകാരം നേടാനെത്തുന്ന പണ്ഡിതന്മാരെക്കുറിച്ചും പരാമർശമുണ്ട്. അന്നത്തെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് ഇവയെല്ലാം. AD 16 പോർച്ചുഗീസുകാർ വ്യാപാര ബന്ധം സ്ഥാപിച്ചു. 1658 ഡച്ചുകാർക്ക് കീഴടങ്ങുന്നത് വരെ അവരുമായുള്ള ബന്ധം ഇണങ്ങിയും പിണങ്ങിയും നീങ്ങി. പറങ്കികൾ എന്ന പോർച്ചുഗീസുകാർക്ക് ശേഷം ലന്തക്കാരെന്ന് ഡച്ചുകാർ വാണിജ്യ ആധിപത്യം സ്ഥാപിച്ചു. 1741 കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഇവരെ തോൽപ്പിക്കും വരെ ആ ആധിപത്യം നിലനിന്നു. ആദ്യകാല വിദേശ അധികാരത്തിന്റെ ആരംഭം കൊല്ലത്തായിരുന്നതുപോലെ വിദേശ ആധിപത്യത്തിനും ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കുമെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ആരംഭവും ഇവിടെ തന്നെയായിരുന്നു. രചന ജി ജ്യോതിലാൽ, ആഖ്യാനം കവിത അജിത്.

0: ആകാശവാണി
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് എസ് താഹിർ.
2: പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീൻ ആണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത്. 83 സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. വളരെ പ്രസിദ്ധമായതും എല്ലാവർക്കും അറിയാവുന്നതുമായ ഒരു അധ്യായമാണ് സൂറത്ത് യാസീൻ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ; 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 വാർത്താ വീക്ഷണം; 6:50 വയലും വീടും, ക്ഷീരമേഖലയുടെ സുസ്ഥിരതയ്ക്ക് കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ്; ഡോക്ടർ പി കമലാസനൻ പിള്ളയുമായി അഭിമുഖം; 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര; 7:45 വാർത്തകൾ; 7:55 ചലച്ചിത്രഗാനം; 8 മണിക്ക് സാഹിത്യവേദിയിൽ ബാലുവാർ പ്രയാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത കാവ്യവിചാരം; സുമ രാമചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ നിലാവിനെ തൊടുന്നവർ; കുടിയേല ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത അമ്മക്കനൽ; 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം; 8:35 വാർത്താ ബുള്ളറ്റിൻ; 9:15 വിദ്യാഭ്യാസ രംഗം; എന്റെ ഗുരുനാഥൻ സുനിൽകുമാർ സംസാരിക്കുന്നു; 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാം റിമെമ്പറിംഗ് ഗാന്ധി റീകോളിംഗ് ഹിസ് വാല്യൂസ്; പ്രൊഫസർ ഇ കുമാർ നടത്തുന്ന പ്രഭാഷണം; 9:45 മൊഴിയാം ഒരു കഥയിൽ ഉറൂവെഴുതിയ കഥ ഗ്ലാസ് വിത്ത് കെയർ; 10:00 സംഗീത സ്മൃതി ശ്യമാങ്കുടി ആർ ശ്രീനിവാസ അയ്യർ പാടിയ കൃതികൾ; 10:30 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം; 10:50 ചലച്ചിത്രഗാനങ്ങൾ; 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം; 11:10 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിക്കുന്നു; 6:00 ഉഷ മലരി, അക്കിത്തമെഴുതിയ മഹിഷാസുരമർദ്ദിനിയിൽ നിന്നൊരു ഭാഗം, ആലാപനം രഞ്ജിനി സുധീരൻ; 6:15 ഉദയഗീതം, ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയത് കേൾക്കാം; 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ; 7:00 മുതൽ 8:00 വരെ പുലർവെട്ടമാണ്. ഇതിൽ കാർഷിക മേഖല വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 159-ാം ഭാഗം; 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി, കർണാടക സംഗീത പാഠം, പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം, പഠിക്കുന്നത് അരുമാനൂർ പ്രശാന്ത്; 9:00 ചലച്ചിത്രഗാനങ്ങൾ; 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ; 9:45 ചലച്ചിത്രഗാനങ്ങൾ; 10:00 നേർവഴി, അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കേറ്റിയുമായി അഭിമുഖം; 10:15 തമിഴ് ചൊൽമാലെ, കേരളാവിൻ സ്വതന്ത്ര പോരാട്ട വീരർകൾ, ഡോക്ടർ സൂര്യകുമാരി നടത്തുന്ന പ്രഭാഷണം, കെ കൽപ്പന അവതരിപ്പിക്കുന്ന കവിതകൾ ഭാരതം, നിഴൽപ്പടവും നിനൈവുകളും നീർ; തുടർന്ന് തിരയിപ്പൂക്കൾ; 11:00 ഗാന കൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, നീലകണ്ഠ ശിവൻ കൃതികൾ ഭാഗം 1; 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ഏകതാരയാണ് ലളിത സംഗീത പരിപാടി, വീണാർ മുട്ടറ പാടിയത് കേൾക്കാം; 12:30 പ്രാദേശിക വാർത്തകൾ; 12:40 പ്രകാശധാര; 12:50 വാർത്തകൾ; 1:00 രഞ്ജിനി; 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 10-ാം ഭാഗം, രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്; 2:30 ചലച്ചിത്ര ഗാനങ്ങൾ; 3:00 കൂട്ടുകാരി, സ്ത്രീകളുടെ സ്വത്തവകാശങ്ങൾ, കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായി അഭിമുഖം; 3:30 ചലച്ചിത്ര ഗാനങ്ങൾ; 4:00 വെള്ളി വെളിച്ചം; 4:45 ചലച്ചിത്ര ഗാനങ്ങൾ; 5:00 സംസ്കൃതം പരിപാടി; 5:15 പാട്ടുകളം, നന്ദിയോട് രാജേന്ദ്രനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്; 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി; 5:40 ചലച്ചിത്ര ഗാനം; 5:45 ജി വേണുഗോപാൽ പാടിയ ഭക്തിഗാനങ്ങൾ; 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ; 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 നല്ല വാർത്ത; 6:50 കിസാൻ വാണി; 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ; തുടർന്ന് കമ്പോള വില നിലവാരം; 7:25 വാർത്തകൾ; 7:35 ഇംഗ്ലീഷ് യുവവാണി; 8:00 നാടകം ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ, രചന ദീപ്തി PS, സംവിധാനം VS ഉണ്ണികൃഷ്ണൻ; 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ; 9:15 കായിക ലോകം; 9:30 സാറ്റർഡേ നൈറ്റ് ഫിവർ; 10:00 ദേശീയ സംഗീത പരിപാടി; 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര; 11:35 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം; 11:55 മുതൽ മറ്റന്നാൾ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ ഒന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സ്വച്ഛ് ഭാരത് മിഷൻ.
2: ഇന്ത്യയെ ശുചിത്വവും ആരോഗ്യവും നിറഞ്ഞ രാജ്യമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ദേശീയ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. മഹാത്മാഗാന്ധിയുടെ ശുചിത്വ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകി 2014 ഒക്ടോബർ 2 ഈ പദ്ധതി ആരംഭിച്ചത്. ശുചിത്വം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന ബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ഈ ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. സ്വച്ഛ് ഭാരത് മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രാജ്യത്തെ തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഇല്ലാതാക്കുക, വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശൌചാലയ സൗകര്യം വർദ്ധിപ്പിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക, അതോടൊപ്പം ശുചിത്വത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ശുചിത്വമില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. മലിനമായ വെള്ളവും പരിസരവും രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും വയറിളക്കം, വിവിധ അണുബാധകൾ

0: തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വീടുകളും വിദ്യാലയങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ജീവിതത്തിന് സാധ്യമാകും. അതിനാൽ ശുചിത്വം ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന ഭാഗവുമാണ്. സ്വച്ഛഭാരത് മിഷന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമായി വേർതിരിച്ച് ശേഖരിക്കുന്നത് വളരെ പ്രധാനമാണ്. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ് പോലുള്ളവ നിർമ്മിക്കാനും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യാനും കഴിയും. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകരമാണ്. ശുചിത്വ ശീലങ്ങൾ കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ സ്വന്തം ക്ലാസ് മുറികളും വിദ്യാലയ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം ശുചിത്വത്തിന്റെ സന്ദേശം കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാനും ശ്രമിക്കണം. കൈകൾ വൃത്തിയായി കഴുകുക, മാലിന്യം കുപ്പത്തൊട്ടിയിൽ ഇടുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ നല്ല ശീലങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരു സർക്കാർ പദ്ധതിക്ക് മാത്രമായി ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വമുള്ളതാക്കാൻ കഴിയില്ല. ഓരോ പൗരന്റെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, മാലിന്യം വേർതിരിച്ചു നൽകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വമുള്ള ഇന്ത്യ, ആരോഗ്യകരമായ ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ വീടും വിദ്യാലയവും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്കും സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമാകാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ അനുജ കുമാർ. The gold rush continued for India at the Asian Games in Aichi, Nagoya, Japan, as Indian athletes delivered a stellar performance on day 13, clinching 6 gold medals in hockey, boxing, wrestling and archery in a spectacular display of skill, determination and sporting excellence. Indian women's hockey team clinched the gold medal, defeating China 1-0 in the closely fought final. Lal Siryamani Yermanzote scored the decisive lone goal for India, while goalkeeper Savita Punya produced a crucial save from a penalty stroke to preserve the lead and secure the gold medal. The victory marks India's first women hockey gold at the Asian Games in 44 years, ending a long wait for the title. Earlier, Indian wrestler Sujit Kalkal scripted a remarkable comeback to win the gold medal in the men's 65 kg freestyle event. The 23-year-old Indian produced a stunning fight back in the final, recovering from a 4-9 deficit to defeat Tajikistan's Abdulmazid Gudiev 10-9 and clinch the Asian Games title. With this victory, Sujit has joined the elite company of Yogeshwar Dutt and Bajrang Punia, becoming a third Indian wrestler to win Asian Games gold in the men's 65 kg category. In boxing, Parveen Huda won the gold medal in the women's 65 kg category, defeating Chinese Taipei's Nian Chin Chen 3-2 in a split decision in the final. Ankush Panghal clinched the gold medal in the men's 80 kg category, defeating South Korea's Kim Min-seung by a split decision 4-0 in the final. India's star woman boxer Lovlina Borgohain also clinched a gold medal in the 75 kg category, defeating China's Bao Jie by a unanimous 5-0 decision in the final. It is India's only second gold medal in women's boxing at the Asian Games, following Mary Kom's gold in 2014. In archery, women's recurve team created history by clinching its maiden Asian Games gold medal. The trio of Ankita Bhakat, Kirti Sharma and Kumkum Mohor defeated world champion South Korea 5-3 in a thrilling final. India also bagged silver in the mixed recurve team event. Kumkum Mohor and Dheeraj Boma Devra finished runners-up after going down 3-5 to China in a closely contested final. With these impressive performances, India has climbed to 5th position in the overall medal standings. The country's medal tally has risen to 76, including 16 gold, 25 silver and 35 bronze medals. Prime Minister Narendra Modi today spoke to the brave Indian pilot Captain Smith Machar, whose heroics in thwarting off an attack by his co-pilot saved 180 lives on the Fly Dubai flight from Dubai to Tel Aviv. Captain Machar gave details of his experience to the Prime Minister and spoke of what gave him courage during the incident. The Prime Minister applauded his bravery and wished him a quick recovery. Mr. Modi said the whole country is praying for him. He said Captain Smith's courage, presence of mind and composure saved many lives. The nation pays homage to the father of the nation, Mahatma Gandhi, on his 157th birth anniversary today. A Sarv Dharm Prarthana Sabha was held at Bapu Samadhi at Rajghat in the national capital. President Draupadi Murmu attended the Sarv Dharm Prarthana this morning and paid floral tributes to the father of the nation. Vice President C.P. Radhakrishnan, Prime Minister Narendra Modi, Lok Sabha Speaker Om Birla, Union Housing and Urban Affairs Minister Manohar Lal and Delhi Chief Minister Rekha Gupta also paid tributes to Mahatma Gandhi at Rajghat. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi paid tributes to Mahatma Gandhi at Gandhi Smriti in New Delhi this evening. Several other dignitaries also paid tributes to Bapu. Eminent singers as well as school students sung devotional songs during the program. United Nations has welcomed India's approval of the 1.86 lakh crore rupees Green Energy Corridor Phase 3, describing the grid strengthening and battery storage scheme as a major step that will deliver big dividends for the country's people and economy. In a statement to a news agency, UN Climate Change Executive Secretary Simon Steele said the initiative would help India harness its growing renewable energy capacity, meet rising electricity needs, and further strengthen its position as a global leader. And that is the end of this news bulletin.
0: ആകാശവാണി കോഴിക്കോട്. ജില്ലാ വൃത്താന്തം. കണ്ണൂർ ജില്ല.
2: ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളെ വർഷങ്ങളായി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ KM-1 എന്ന മോഴയാനയെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ മയക്കുവെടിവെച്ച് പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികളും ജില്ലാ ഭരണകൂടവും. ഓപ്പറേഷൻ കണ്ണൂർ മഖന എന്ന പേരിൽ നടത്തിയ ദൗത്യത്തിനൊടുവിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ആനയെ ആറളം പുനരധിവാസ മേഖലയിൽ കണ്ടെത്തിയിരുന്നുവെങ്കിലും മയക്കുവെടിവെക്കാൻ സൗകര്യപ്രദമായ സ്ഥലത്തല്ലാത്തതിനാൽ ദൗത്യം നീണ്ടുപോവുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 11 മണിയോടെയാണ് 100-ലേറെ പേരടങ്ങുന്ന ദൗത്യ സംഘം മോഴയാനയ്ക്ക് നേരെ ആദ്യ മയക്കുവെടി നൽകിയത്. ആദ്യ ശ്രമം പരാജയപ്പെട്ടതോടെ പിന്നീട് 2 തവണ കൂടി മയക്കുവെടി നൽകി. പൂർണ്ണമായും മയങ്ങാതെ നിന്ന ആനയെ അധിക മരുന്ന് നൽകിയാണ് നിയന്ത്രണ വിധേയമാക്കിയത്. ഉച്ചയ്ക്ക് 3 മണിയോടെ കുങ്കിയാനകളുടെ സഹായത്തോടെ മയക്കുവെടിയേറ്റ മോഴയെ താങ്ങി നിർത്തുകയും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയോടെയാണ് ആനയെ വാഹനത്തിൽ കയറ്റി വയനാട് മുത്തങ്ങയിലെ ആനക്കുട്ടിലേക്ക് മാറ്റിയത്. കണ്ണൂർ ജില്ലയിൽ വയോജന ദിനം സമുചിതമായി ആഘോഷിച്ചു. വയോജനങ്ങൾ ഒറ്റപ്പെട്ടവരല്ലെന്നും അവരെ ചേർത്തുപിടിക്കാൻ ആളുകളുണ്ടെന്നുമുള്ള സന്ദേശം നൽകിയാണ് പരിപാടികൾ നടന്നത്. നൂതന വയോജന പദ്ധതിയായ ഓണർ എ ഹോമിന്റെയും വയോജന അയൽപ്പക്ക സഹായ ശൃംഖലയുടെയും സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകളോട് ചേർന്നായിരുന്നു ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും നടന്നത്. വയോജനങ്ങൾക്കായുള്ള സൗകര്യങ്ങൾ അവരുടെ അവകാശമാണ്.

0: ണെന്നും പൊതു ഇടങ്ങളെല്ലാം വയോജന സൗഹൃദമാക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയോജനങ്ങളുടെ എണ്ണം കൂടി വരുന്നത് സാമൂഹിക പുരോഗതിയുടെയും അടയാളമാണ്. ഇതിനാനുപാതികമായി ഈ സമൂഹത്തോടുള്ള സൗകര്യങ്ങളും വിപുലീകൃതമാക്കണം. അപ്പോഴാണ് നാടും ജനതയും വികസിതമാവുന്നത് എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രതിബദ്ധതയോടെ വയോജനങ്ങളെ സംരക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. വയോജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്ന കാലം കൂടിയാണിതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജുമായ എം ശ്രുതി പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ചെയർമാനായി സുരേഷ് ബാബു എളയാവൂരും വൈസ് ചെയർമാനായി ശ്രീരാമൻ കൊയ്യോനും സെക്രട്ടറിയായി എം പ്രദീപ് കുമാറുമാണ് അക്കാദമിയുടെ സാരഥ്യം ഏറ്റെടുത്തത്. കണ്ണൂർ ചിറക്കലിലെ അക്കാദമി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച സ്ഥാനാരോഹണ ചടങ്ങ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷനായി. ചടങ്ങിൽ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. നാടൻ കലകൾക്കും കലാകാരന്മാർക്കും അർഹമായ പരിഗണന ഉറപ്പാക്കുമെന്നും പാരമ്പര്യ പൈതൃകങ്ങളെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും അക്കാദമി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ പറഞ്ഞു. കോർപ്പറേഷൻ മേയർ പി ഇന്ദിര, കെ വി സുമേഷ് എം എൽ എ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് കായിക യുവജനക്ഷേമ മ്യൂസിയം വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ആലോചനാ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വലിയ സമയനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും അവ വേഗത്തിലാക്കുന്നതിനും വിവിധ വകുപ്പുകൾക്കിടയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി തളിപ്പറമ്പ് എം എൽ എ ചെയർമാനും മൃഗശാലാ വകുപ്പ് സൂപ്രണ്ട് കൺവീനറായും ഒരു പ്രാദേശിക സമിതിക്ക് രൂപം നൽകിയതായും മന്ത്രി അറിയിച്ചു. ടി കെ ഗോവിന്ദൻ എം എൽ എ, ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് എന്നിവർ സംബന്ധിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മിച്ച എയർ കാർഗോ കോംപ്ലക്സിന്റെയും സോളാർ പവർ പ്രോജക്ടിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ജി ഡി പിക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളെയും ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഗവൺമെന്റ് കൈക്കൊണ്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലാത്തതുകൊണ്ട് അന്താരാഷ്ട്ര സർവീസ് ഉൾപ്പെടെ നടത്താൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഇതിനൊരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള എയർലൈനുകൾ പുതുതായി 2000 വിമാനങ്ങളാണ് നിലവിൽ ഓർഡർ ചെയ്തിരിക്കുന്നത്. അവ വരുന്നതോടെ പൈലറ്റുമാരുടെ വലിയ കുറവ് രാജ്യത്തുണ്ടാകും. ഇത് മുന്നിൽ കണ്ട് ഒരു പൈലറ്റ് പരിശീലന കേന്ദ്രം കണ്ണൂരിൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം ഹെലികോപ്റ്റർ പൈലറ്റ് ട്രെയിനിംഗ് സെന്റർ, എയർക്രാഫ്റ്റ് മെയിന്റനൻസ് സംവിധാനം, സിമുലേറ്റർ ട്രെയിനിംഗ് കേന്ദ്രം തുടങ്ങി ഏവിയേഷനുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളിലൂടെ വിമാനത്താവളത്തെ ഒരു ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ എന്റെ ഗുരുനാഥൻ സുനിൽകുമാർ സംസാരിക്കുന്നത് കേൾക്കാം. ഇന്ന് രാത്രി 9:45 മൊഴിയാമൊരു കഥയിൽ ഉറൂബ് എഴുതിയ കഥ ഗ്ലാസ് വിത്ത് കെയർ. ഇന്ന് രാത്രി 10 സംഗീത സ്മൃതിയിൽ ശെമ്മാങ്കുടി ആർ ശ്രീനിവാസ അയ്യർ പാടിയ കൃതികൾ കേൾക്കാം. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും ബേബി റിൻസിയും കെസ്റ്ററും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നാദിർഷ. ചിത്രം ഗാന്ധിയൻ.

0: ഗാന്ധിയൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സമ്പ്രതി വാർത്താ ശൂയന്താം.

0: ഫ്രാൻസ്, കനഡ, സൗദി അറബ്, ദക്ഷിണ കൊറിയ ദേശാനാം സ്വസമകക്ഷൈ സഹ ദ്വിപക്ഷീയ വാർത്താ അകരോത്. ചർച്ചയാ മുഖ്യവിഷയ സംബന്ധിതൈ ദേശൈ സഹ ദ്വിപക്ഷീയ വ്യാപാര സംബന്ധാനാം സുദൃഢീകരണം ആസീത്. ഫ്രാൻസ് ദേശസ്യ വിദേശ വ്യാപാര വിഷയക പ്രതിനിധിമന്ത്രിണാ നിക്കോലസ് ഫോറിസിയസ് ഇത്യനേന സഹ ഗോയല വ്യാപാര നിവേശ സംബന്ധാനാം വിസ്താരസ്യ ഉപായാൻ ഭാരത് യൂറോപീയ സംഘസ്യ മുക്ത വ്യാപാര സന്ധേഹി ശീഘ്ര സമ്പാദനസ്യ ഉപായാൻ വിനിർമ്മാണം യുപിഐ ഏകീകരണം സംയുക്ത നവാചാര ഉപക്രമാഹ ച ഇത്യാദിഷു ക്ഷേത്രേഷു സഹയോഗസ്യ ഘനതാം ചർച്ചിതവാൻ. ശ്രീ ഗോയലഃ കനാഡാദേശസ്യ അന്താരാഷ്ട്രീയ വ്യാപാര മന്ത്രിണാ മനിന്ദർ സിന്ധു ഇത്യനേന സഹ അപി സഫലം സംവാദം കൃതവാൻ. ഉഭൌ മന്ത്രിണോ ഭാരത് കനഡാ വ്യാപക ആർത്ഥിക സന്ധേഹി ശീഘ്ര സമ്പാദനായ സ്വപ്രതിബദ്ധതാം പുനഃ ദൃഢീകൃതവന്തൌ. മാർച്ച് മാസെ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന കനഡാദേശസ്യ പ്രധാനമന്ത്രിണ മാർക്കെ കാനി ഇത്യനേന ച ആരബ്ധ അയം പ്രകൽപ ത്രിംശദുത്തര ദ്വിസഹസ്രതമ വർഷപര്യന്തം ദ്വയോ ദേശയോ ദ്വിപക്ഷീയ വ്യാപാരം പഞ്ചശത അർബുദ് അമേരിക്കീ ഡോളർ പര്യന്തം നേതും ഉദ്ദിശ്യത്തെ. സംയുക്തരാഷ്ട്രസംഘേന ഭാരതസ്യ ഷഡാശീതി ദശാംശോത്തര ഏകലക്ഷകോടി രൂപ്യകാണാം ഹരിതോർജസ തൃതീയചരണസ്യ അനുമോദനസ്യ സ്വാഗതം കൃതം. വിദ്യുജ്ജാല സുദൃഢീകരണം ഊർജസഞ്ചയൻ യോജന ച ദേശസ്യ അർത്ഥവ്യവസ്ഥയൈ മഹത്വപൂർണം ലാഭം പ്രദാസ്യതഃ. സംയുക്തരാഷ്ട്രസംഘസ്യ ജലവായു പരിവർത്തന വിഷയകാര്യകാരി സചിവ സൈമൻ സ്റ്റീൽ ഇത്യസൌ അവദത് യത് ഏഷ ഉപക്രമ ഭാരതം വർധമാനസ്യ നവീകരണീയോർജ സാമർഥ്യസ്യ ഉപയോഗേ വർധമാനം വിദ്യുത് ആവശ്യകതാനാം പൂർത്തൌ ച സൌരോർജസ ക്ഷേത്രേ വൈശ്വിക നേതൃത്വസ്യ സ്ഥിതേഃ അധികം സുദൃഢീകരണേ സഹ. പ്രചണ്ഡ വൃഷ്ടേഃ പൂർവാനുമാനം കൃതം. ഉക്തം യത് ആഗാമിഷു ചതുർവിംശതി ഹോരാസു പഞ്ചാബ്, ഹരിയാണ, രാജസ്ഥാൻ, ഉത്തരപ്രദേശ രാജ്യാനാം കേഷുചിത് ഭാഗേഷു, ഗുജറാത്തസ്യ മധ്യപ്രദേശസ്യ ച അധികാംശ ഭാഗേഷു ദക്ഷിണപശ്ചിമ പ്രാവിഡ് നിവൃത്യർത്ഥം സ്ഥിതേഃ അനുകൂല അസ്തി. ഏഷ്യൻ ഗെയിംസ് ഇതി ക്രീഡാ മഹാകുംഭേ അദ്യ ഭാരതീയ മുഷ്ടാമുഷ്ടി ക്രീഡകൈഃ മല്ലസ്പർധിഭിഃ ധനുർധരൈഃ ച ഷട് സ്വർണപതകാനി വിജിതാനി. ഷോഡശസ്വർണപതകാനി സമേത്യ ഷഡ്സപ്തതിഃ പതകൈഃ ഭാരതം പഞ്ചതാലികായാം പതകതാലികായാം പഞ്ചമേ സ്ഥാനേ വിദ്യതേ.
1: സമയം ഇപ്പോൾ 6:30. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ അല്പം മുൻപ് നടന്ന പ്രാർത്ഥനായോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഗാന്ധിജിയോട്

0: ുള്ള ആദരസൂചകമായി ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. എല്ലാ ജില്ലകളിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരു സീറോ വേസ്റ്റ് ഇതിലേക്ക് പോകണം. ഒരു സ്ഥലത്തും നോക്കിയാൽ ഒന്നും കാണരുത്. അപ്പൊ നമ്മൾ ഇതൊരു കൾച്ചർ കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ അതിന് ഇന്നത്തെ കാലത്തെ വേസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ വേസ്റ്റുകൾ വരികയാണ്, ഇ വേസ്റ്റ് ഉണ്ടാവുകയാണ്, ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുകയാണ്. ആ വേസ്റ്റുകളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം.
0: 2031 മാർച്ച് 30-ഓടെ കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കേന്ദ്രമാക്കി ഗോത്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ ഭക്ഷണ സംസ്കാരവും അനാരോഗ്യകരമായ ജീവിതരീതിയുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും എല്ലാവരും ശീലമാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശ്ശേരിയിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിച്ചു. അരിമംഗലം, താനൂർ കാളംതുരുത്തി, വണ്ടൂർ അരിമണൽ, മഞ്ചേരി തരികുളം എന്നിങ്ങനെ 5 ബദൽ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലെ ആലൂർ, ഇടുക്കി കുറത്തിക്കുടി, കണ്ണൂർ കോലങ്കി എന്നിവയെയാണ് LP സ്കൂളുകളാക്കി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോഹ്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ യജ്ഞവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷൻ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കത്തോലിക്കേറ്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ എ നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ലധികം വോളണ്ടിയർമാർ പങ്കെടുത്തതായി DRM അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയിൽ ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നെൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: പകൽ സമയത്തെ അതീവ ചൂടും രാത്രിയിലെ തണുപ്പും മുഞ്ഞയുടെ വ്യാപനത്തിന് വഴിതെളിക്കുന്നു. മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട്ട് ചാഴികളുടെ സാന്നിധ്യം മിക്ക പാടശേഖരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഞ്ഞ കൂടുതലായി കാണുന്ന പാടങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയ ശേഷം നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകളെ മാത്രം നശിപ്പിക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മിത്രകീടങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായി കീടനാശിനി പ്രയോഗിക്കുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്നും സ്വർണ്ണത്തിളക്കം. ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഹോക്കി മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 6 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതാ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ആകാശവാണി വാർത്താ വീക്ഷണം. സത്യവും അഹിംസയും ശുചിത്വവും ഗാന്ധിജിയുടെ കാലാതീത പാഠങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം ഉദയൻ കിളിയന്നൂർ. കൃതജ്ഞതാ നിർഭരമായ ആദരവോടെ രാഷ്ട്രം ഇന്ന് ഗാന്ധിജയന്തി ആഘോഷിക്കുകയാണ്. അഹിംസയുടെയും സത്യത്തിന്റെയും മഹത്തായ സന്ദേശം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് October 2. കേവലമൊരു രാഷ്ട്രീയ നേതാവ് എന്ന അതിർവരമ്പുകൾക്കപ്പുറം ലളിത ജീവിതം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ജനകോടികളുടെ മനസ്സിൽ സ്വാതന്ത്ര്യജ്വാല പടർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗാന്ധിജിയുടെ ജീവിതവും സന്ദേശങ്ങളും ഇന്നും ലോകമെമ്പാടുമുള്ള തലമുറകൾക്ക് മുന്നോട്ടുള്ള വഴിയിൽ നിത്യവെളിച്ചമായി പ്രകാശിക്കുന്നു. വർദ്ധിച്ചുവരുന്ന അശാന്തിയുടെ ലോകത്ത് മഹാത്മാവിൻ്റെ ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. സത്യം, അഹിംസ, സമാധാനം, സ്വയം പര്യാപ്തത എന്നീ സാർവലൗകിക മൂല്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ നേതാവാണ് മഹാത്മാഗാന്ധി. ആഗോളതലത്തിൽ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കപ്പെടുന്ന ഈ ദിനം ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രസക്തി ഓർമ്മിപ്പിക്കുന്നു. 2007 June 15 ഐക്യരാഷ്ട്ര പൊതുസഭ October 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചത്. അഹിംസയുടെ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 2047 വികസിത ഭാരതമെന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ വികസനത്തിന്റെ നേട്ടം ഓരോ പൗരനിലും എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് നമ്മുടെ പ്രാഥമിക കർത്തവ്യം. കരുണയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവവും കൈമത്തിലാക്കി ക്ഷേമവും ഉന്നമനവും ഉറപ്പാക്കുന്ന ഈ കാഴ്ചപ്പാട് മഹാത്മാഗാന്ധിയുടെ സർവോദയം

എന്ന ഭാവനമായ ആശയത്തിൻ്റെ സാക്ഷാത്കാരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിനകത്തും പുറത്തും വൈവിധ്യമാർന്ന പരിപാടികളോടെ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലായിരുന്നു പ്രധാന അനുസ്മരണ ചടങ്ങുകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാവിലെ സർവധർമ്മ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്ഘട്ടിലെ സ്മാരകത്തിലെത്തി മഹാത്മാഗാന്ധിക്ക് പ്രണാമമർപ്പിച്ചു. സർവധർമ്മ പ്രാർത്ഥനായോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ബാപ്പുവിൻ്റെ ആദർശങ്ങൾ എന്നും മാനവരാശിക്ക് വഴികാട്ടിയായിരിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മെച്ചപ്പെട്ട സമൂഹത്തിൻ്റെ നിർമ്മിതിക്കും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാനും മഹാത്മാഗാന്ധിയുടെ കാലാതീതമായ സന്ദേശങ്ങൾക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സ്വദേശിക്കും ഖാദിക്കും ഗാന്ധിജി നൽകിയ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒക്ടോബർ 2 ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും പ്രവാസി സമൂഹങ്ങൾക്കിടയിലും മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നു. പഞ്ചായത്തുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലും പൊതുസേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിലും ഗ്രാമീണ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി നടപ്പാക്കേണ്ട ഭരണപരിഷ്കാരങ്ങളും വിവിധ വികസന പദ്ധതികളും ഗ്രാമസഭകളിൽ ചർച്ച ചെയ്തു. കേരളത്തിലുടനീളം വിപുലമായി ഗാന്ധി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കാനുള്ള 5 നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പരിപാടിക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായി. മഹാത്മാഗാന്ധിയുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. അഹിംസയിലും സമത്വത്തിലും അധിഷ്ഠിതമായ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആഗോള സമൂഹത്തെ വൻതോതിൽ സ്വാധീനിച്ചു. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ, നെൽസൺ മണ്ടേല, ആങ് സാൻ സൂചി തുടങ്ങിയ ലോകമെമ്പാടുമുള്ള നിരവധി നേതാക്കൾക്ക് ഗാന്ധിജിയുടെ അഹിംസാധിഷ്ഠിത പോരാട്ടമാർഗം വലിയ പ്രചോദനമായിരുന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നതിനു മുൻപ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയാണ് ഗാന്ധിജി തൻ്റെ സത്യാഗ്രഹം എന്ന സമാധാന സമരമാർഗം വികസിപ്പിച്ചെടുത്തത്. ഇത് അദ്ദേഹത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തു. ലളിത ജീവിതം, പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇന്നത്തെ ആഗോള സമൂഹത്തിലും ഏറെ പ്രസക്തമാണ്. ഗാന്ധിജി രാഷ്ട്രീയത്തെയും ധർമ്മത്തെയും വേർപിരിക്കാനാവാത്ത ഒന്നായാണ് കണ്ടത്. അധികാരം നേടാനുള്ള വഴിയായി മാത്രമായിരുന്നില്ല, മറിച്ച് സമൂഹത്തെ സേവിക്കാനുള്ള മാധ്യമമായാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ നിർവചിച്ചത്. ലക്ഷ്യം പോലെ തന്നെ അത് നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗവും പരിശുദ്ധമായിരിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും നിർബന്ധം പിടിച്ചു. വലിയ ശക്തികളെപ്പോലും ആയുധമില്ലാതെ ശാന്തവും എന്നാൽ ശക്തവുമായ രീതിയിൽ നേരിടാമെന്ന് തെളിയിച്ച ആത്മബലമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാത്രമല്ല, മനുഷ്യൻ സ്വയം തീർത്ത ഒട്ടനവധി ചങ്ങലകളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച യുഗപുരുഷനാണ് മഹാത്മാഗാന്ധി. ശുചിത്വം ദൈവികതയ്ക്ക് തുല്യമായി കരുതിയ ഗാന്ധിയുടെ ജന്മദിനത്തിൽ മഹാത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത ദിവസമായി ആചരിക്കുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും ഗാന്ധിജി മുൻഗണന നൽകിയിരുന്നു. വൃത്തിയുള്ള ചുറ്റുപാടുകളിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെയും രാജ്യത്തെയും കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗാന്ധിജി മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ജീവിത തത്വങ്ങളിലൊന്നാണ് ശുചിത്വമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ശുചിത്വം പാലിക്കുന്നതാണ് ഗാന്ധിജിക്ക് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ആദരവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗാന്ധിജിയുടെ ആശയങ്ങളുടെ പ്രേരണയാൽ ഇന്ത്യൻ ജനത സ്വച്ഛ് ഭാരത ദൗത്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുമായി രാജ്യമെമ്പാടും നഗര തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക കൗൺസിൽ യോഗങ്ങളും ശുചീകരണ യജ്ഞങ്ങളും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ ശുചിത്വ ശീലങ്ങൾ വളർത്തുന്നതിൻ്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ 31 ശുചീകരണ യജ്ഞം നടപ്പിലാക്കുന്നു. ഈ മാലിന്യങ്ങളും മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കളും തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനാണ് ഇതിലൂടെ പ്രധാനമായും മുൻഗണന നൽകുന്നത്. ശുചിത്വത്തിൽ പങ്കാളിത്തം, ശുചിത്വ ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ രാജ്യവ്യാപക സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ പ്രധാന പ്രമേയം.
ശുചിത്വപൂർണവും വികസിതവുമായ ഒരു ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ കൂട്ടായ പങ്കാളിത്തത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ സന്ദേശം അടിവരയിടുന്നത്. പൊതുസ്ഥലങ്ങളുടെ സമഗ്ര ശുചീകരണം, യുവജന പങ്കാളിത്തം, ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് സൃഷ്ടിക്കുന്ന സംരംഭങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് സ്വച്ഛതാ ഹി സേവ മുന്നേറുന്നത്. ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക, മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക. വിവിധ പങ്കാളികളുടെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും വ്യക്തമാക്കുക എന്നിവയ്ക്കാണ് ഇതിൽ പ്രധാന ഊന്നൽ നൽകുന്നത്. രാജ്യത്തെമ്പാടും നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കാളികളാകുന്നു. ഒരു പ്രദേശം വൃത്തിയായി സൂക്ഷിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയമായി മാറുമ്പോൾ അത്തരം മാറ്റങ്ങൾ കേവലം ശുചിത്വത്തിൽ ഒതുങ്ങി നിൽക്കാതെ ആ പ്രദേശത്തിൻ്റെ പ്രതിച്ഛായയെ തന്നെ മാറ്റിയെഴുതും. ശൗചാലയ നിർമ്മാണത്തിനപ്പുറം ശുചിത്വ ശീലങ്ങൾ നിലനിർത്തൽ, മാലിന്യ സംസ്കരണം എന്നിവ ഉറപ്പാക്കുന്ന വിശാലമായ ലക്ഷ്യങ്ങളിലേക്കാണ് ഇന്ത്യയുടെ ഗ്രാമീണ ശുചിത്വ പദ്ധതി ഇന്ന് ചുവടുവയ്ക്കുന്നത്. ജാതി വ്യവസ്ഥയുടെ അതിരുകൾ തകർത്തെറിയാനും സാമൂഹിക സമത്വം ഉറപ്പുവരുത്താനും ഗാന്ധിജി കണ്ടെത്തിയ ഏറ്റവും ശക്തമായ മാർഗമായിരുന്നു ശുചിത്വപാലനം. മാലിന്യ സംസ്കരണ ശുചീകരണവും ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ മാത്രം ചുമതലയല്ല, മറിച്ച് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ സ്വയം സംസ്കരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇന്നത്തെ സ്വച്ഛഭാരത് അഭിയാൻ പോലുള്ള പദ്ധതികൾക്കും ഗാന്ധിജിയുടെ ഈ ശുചിത്വ ദർശനങ്ങളാണ് അടിത്തറയായത്. ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലും അതീവ പ്രസക്തിയുണ്ട്. സത്യവും അഹിംസയും സ്വന്തം ജീവിതചര്യയാക്കി മാറ്റിയ ആ മഹത് വ്യക്തിത്വത്തിൻ്റെ സന്ദേശങ്ങൾ ഓർമ്മ ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് ദിനം പ്രതി പിന്തുടരേണ്ടവയാണ്. ഗാന്ധിജി സ്വപ്നം കണ്ട സ്വച്ഛവും സ്വയം പര്യാപ്തവുമായ ഭാരതം കെട്ടിപ്പടുക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. യുവാക്കളെ ശാക്തീകരിക്കുന്ന മേരാ യുവഭാരത് വഴി ഈ വർഷത്തെ അനുസ്മരണ ദിനത്തിന് പുതിയൊരു ദിശാബോധം ലഭിച്ചിട്ടുണ്ട്. സമാധാനവും സാഹോദര്യവും ശുചിത്വവും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഗാന്ധിജിയുടെ മഹത്തായ ആശയങ്ങൾക്ക് നമുക്ക് പുതുജീവൻ നൽകാം. അതാണ് രാഷ്ട്രപിതാവിന് നാം നൽകുന്ന ഏറ്റവും വലിയ ആദരം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.

ആകാശവാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
1: ക്ഷമ ഒരിക്കലും ഒരു ബലഹീനതയല്ല, വിജയികളുടെ ഏറ്റവും വലിയ ആയുധമാണത്. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, മിക്ക റാബി വിളകളുടെയും വിതയ്ക്കുന്ന സമയം പൊതുവെ എപ്പോഴാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ് ആണ്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മേൽക്കടക്കാവൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ ഒരു യൂണിറ്റാണ് മിൽക്കോ ഡയറി. മിൽക്കോ എന്ന മുദ്രയിലൂടെയാണ് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം പ്രശസ്തമായത്. അരനൂറ്റാണ്ടിലേറെയായി പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുന്ന മിൽക്കോയുടെ ഒരു പുതിയ സംരംഭമാണ് കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ്. അസോള പായലിന്റെ കണ്ടെത്തലിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ പി കമലാസനൻ പിള്ളയാണ് ഈ ആശയം നടപ്പിലാക്കുന്നത്. കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ടെക്നോളജി സയന്റിസ്റ്റ് കൂടിയായ ഡോക്ടർ പി കമലാസനൻ പിള്ളയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ജി സന്തോഷ് കുമാറാണ് ഡോക്ടർ കമലാസനൻ പിള്ളയുമായി സംസാരിക്കുന്നത്.
2: കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ക്ഷീരമേഖല.

0: നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു പശുവെങ്കിലും വളർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ നിരവധി ആൾക്കാർ ക്ഷീരമേഖലയിൽ നിന്ന് പിന്മാറുകയാണ്. അതിന് പലവിധത്തിലുള്ള കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ക്ഷീരമേഖലയിൽ പുതിയൊരാശയമായിട്ട് ഈ കമ്മ്യൂണിറ്റി ഡയറിങ് എന്നുള്ള ഒരു ആശയം ഡോക്ടർ പി കമലാസനൻ പിള്ളയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും അടുത്തുള്ള ഒരു ഉദാഹരണമാണ് കീഴാറ്റിങ്ങിലുള്ള മിൽക്കോയുടെ കമ്മ്യൂണിറ്റി ഡയറി ഫാം. ഈ ഒരു കമ്മ്യൂണിറ്റി ഡയറിങ്ങിൻ്റെ അതിൻ്റെ ഒരു ആവശ്യകത, അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പ്രത്യേകത?
1: ഞാൻ കമ്മ്യൂണിറ്റി ഡയറി എന്ന ഒരു ആശയം ഒരു 15 വർഷത്തിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ്. ഞാൻ ചെയ്തതുമാണ്. അത് ചെയ്യാൻ കാരണം ഞാൻ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രയിലെ ടെക്നോളജി റിസോഴ്സ് സെൻ്ററിൻ്റെ സയൻറ്റിസ്റ്റായിരിക്കുമ്പോൾ ആവിൻ ഡയറി, അതായത് തമിഴ്നാടിൻ്റെ നമ്മളെ മിൽമ പോലെ തമിഴ്നാട്ടിലുള്ള ആവിൻ, അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയും അവിടെ ഒരു കമ്മ്യൂണിറ്റി ഡയറി ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അന്ന് ബാങ്കുകൾ 15 വർഷത്തിന് മുമ്പാണ് ബാങ്കുകൾ ഈ കർഷകർക്ക് ലോൺ കൊടുക്കാൻ വൈമുഖ്യം കാണിച്ചിരുന്നു. പാലിന് ഇത്ര നല്ല വിലയില്ലായിരുന്നു. പിന്നെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടിയായിരുന്നു, നാസോളെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ്. അപ്പോൾ അതിലൊരു എക്സ്പെരിമെൻ്റൽ ഡയറി, ഞാൻ പ്രോജക്റ്റ് കൊടുത്തപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഡയറി ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. അങ്ങനെ അവർ അത് അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ ക്ഷീര കർഷകർക്കും അതിൽ കമ്മ്യൂണിറ്റി ഡയറിയും ഉണ്ടായിരുന്നു, പോൾട്രി ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റി ഡയറിയിൽ ആൾക്കാർ പശുവിനെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വളർത്തുന്ന ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യുകയും, അന്ന് ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു, ഇന്ത്യൻ ബാങ്ക് ഈ കർഷകർക്കെല്ലാം ലോൺ കൊടുക്കുകയും പശുവിനെ ഒരു സ്ഥലത്ത് വളർത്തുകയും അങ്ങനെ ഞാൻ ചെയ്യുകയും ചെയ്തു.
0: തമിഴ്നാട്ടിലാണ്
1: അത്? ഇത് കേരളത്തിൽ, രണ്ടാമത് കേരളത്തിൽ കല്ലുവാതുക്കലാണ്, എൻ്റെ സ്ഥലത്താണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡയറി ചെയ്യുകയും അത് വളരെ സക്സസ് ആയിട്ട് വന്നു. പൂർണ്ണമായൊരു കമ്മ്യൂണിറ്റി ഡയറി ആയിരുന്നില്ല, എങ്കിലും അത് കംപ്ലീറ്റ് എൻ്റെ ഒരു കൺട്രോളിലായിരുന്നു. അപ്പോഴതും ഒരു സക്സസ് ആയി. അപ്പോൾ അന്ന് നമുക്കുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ, ഒന്ന്, കർഷകർക്ക് ബാങ്ക് ലോൺ കിട്ടാൻ വലിയ പാടായിരുന്നു, ഇന്നത്തെ പോലെ വളരെ ഈസി അല്ലായിരുന്നു. രണ്ടാമത്, അതിനൊരു 5 വർഷത്തേക്ക് അവർ ലോൺ തരും. ലോൺ കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ പശുവിനെയും കഴിച്ചുണ്ടെങ്കിൽ പോകും, പിന്നെ അത് ഡിസ്മാൻഡിൽ ചെയ്യണം. അങ്ങനെ പിന്നെ കണ്ടിന്യൂറ്റി ഇല്ലാതെ. എനിക്ക് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഈ ആശയം വന്നത്, ഒന്ന്, നമ്മളെ ഇവിടുത്തെ കൃഷിക്കാർക്കൊരു 35-40 രൂപയെ പാലിന് കിട്ടുന്നുള്ളു, അതേസമയം വെളിയിൽ ഇതേ നല്ല പാലിന് 60-50 രൂപയുണ്ട്. ഇപ്പോഴത്തെ ഒരു നിലയെന്ന് വെച്ചാൽ, ഗ്രാമത്തിൽ നമുക്ക് പാലിന് 70-80 രൂപ വെച്ച് വാങ്ങാൻ ആളുണ്ട് നല്ല പാലിന്. സിറ്റിയിലാണെങ്കിൽ 90 രൂപ വെച്ച് 100-120 രൂപയ്ക്ക് വാങ്ങാൻ ആളുണ്ട്. അപ്പോൾ ഒരു സമയത്ത് പാല് വാങ്ങാൻ ആൾക്കാണ്. രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ, ബാങ്ക് ലിബറലായിട്ട് ലോൺ കൊടുക്കാൻ, ഒരു കൊളാറ്ററും ഇല്ലാതെ ലോൺ കൊടുക്കാൻ തയ്യാറാണ്. മൂന്നാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ, 5 വർഷം അല്ലെങ്കിൽ 7 വർഷത്തേക്ക് ഒരു ഡയറി നടത്തിക്കഴിഞ്ഞാൽ, 7 വർഷം ആവുന്നതിന് മുമ്പ് ഒരു നന്നായിട്ട് പോവുകയാണെങ്കിൽ അതിനൊരു നമുക്ക് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആക്കി മാറ്റാം. വളരെ ലിബറൽ ടേംസ്, അതിന് വേണ്ടി ഗ്രാൻഡ് സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും ഒരു കമ്മ്യൂണിറ്റി ഡയറിക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. ഒന്ന്, പാലിന് നല്ല വില കിട്ടുന്നു, ലോൺ കിട്ടുന്നു. ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു സഹകരണ സംഘത്തിന് നല്ലൊരു വളർക്കൂടുള്ള മണ്ണാണ് കേരളം. ഇതിലാണെങ്കിൽ സഹകരണ സംഘത്തിൻ്റെ നൂലാമാലകളൊന്നുമില്ല. സഹകരണ സംഘത്തിൻ്റെ ഒരു എന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ കോപ്പറേറ്റീവ് രജിസ്ട്രാറിൻ്റെ രജിസ്ട്രേഷൻ വാങ്ങണം, അതിന് ഒരുപാട് നൂലാമാലകളും ബൈലുകളുമുണ്ട്. ഇത് ഒരു 10 പേര് അല്ലെങ്കിൽ 12 പേര്, ഈവൻ 10 പേര് വെച്ച് തുടങ്ങിയാൽ തന്നെ, ഈവൻ ഒരു സ്ഥലത്ത് 6 പേര് വെച്ചാൽ ചെറിയ കമ്മ്യൂണിറ്റി ഡയറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് സക്സസ് ആയി വരുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ആൾക്കാരെ ചേർത്ത് അത് വിപുലപ്പെടുത്തിക്കൊണ്ട് പോകാവുന്നതാണ്. ഒന്ന്, ലോൺ കിട്ടുന്നു, പാലിന് നല്ല വിലയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡയറി പാല് മാത്രമല്ല, പാല്, കോഴിമുട്ട, ജൈവവളം, ജൈവ കൃഷി, അങ്ങനെയുള്ള ഒരുപാട് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് കേരളത്തിൽ ഈ കമ്മ്യൂണിറ്റി ഡയറി നന്നായിട്ട് വിജയിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം.
0: കേരളത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡയറി എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഒരു ആവശ്യകത എന്താണ്? ശരിക്കും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടോ?
1: അതായത്, പലർക്കും പശുവിനെ വളർത്തണമെന്നുണ്ട്. പക്ഷേ പശുവിനെ വളർത്തുക എന്നുള്ള വളരെ പ്രയാസപ്പെട്ടുള്ളൊരു കാര്യമാണ്. കാരണം, ഒന്ന്, ഒരു കൃഷിക്കാരൻ രാവിലെ 4 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ അതിൻ്റെ പുറകെ നിൽക്കണം. രണ്ടാമത്, അതിന് ആവശ്യമുള്ള ടെക്നിക്കൽ ലേബർ കിട്ടില്ല. മൂന്നാമത്, നമ്മളൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ, നമ്മളെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആളൊരു സോഷ്യൽ ബീയിങ് ആണ്. അവരൊക്കെ ഈ ഒരു കല്യാണത്തിനോ മരണത്തിനോ അങ്ങനെയൊന്നും പോകാം. അതാണ് ഈ പശുവിനെ വളർത്തുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ദിവസവും വീട്ടിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല. പുതിയ കുട്ടികൾക്കെന്ന് വെച്ചാൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ പശു വളർത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ താല്പര്യമുണ്ട്, പശുവിന് വാങ്ങാൻ ലോൺ കൊടുക്കാൻ ബാങ്കുണ്ട്. പക്ഷേ 365 ദിവസം ഇതിൻ്റെ പുറകെ നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും ഇതിൽ നിന്ന് പിന്മാറുന്നത്. രണ്ടാമത്, പാല് സൊസൈറ്റി കൊണ്ട് കൊടുത്താൽ ശരിക്കുള്ള വിലയും കിട്ടുന്നില്ല. ഈ തീറ്റയുടെ വില ചിലവനുസരിച്ചുള്ള വിലയും കിട്ടുന്നില്ല. അതിനൊരു പരിഹാരമാണ് കമ്മ്യൂണിറ്റി ഡയറി. അതായത്, നമ്മളെല്ലാവരും എന്നും ഇതിൻ്റെ പുറകെ നിൽക്കേണ്ട, നമുക്ക്

0: ഒരു മെക്കാനിക്കൽ മിൽക്കിംഗ് ബാറിലൊക്കെ വെച്ചിട്ട് പിന്നെ ജോലിക്കാർ നിർത്താം. ആൾക്കാർക്ക് സമയമുള്ള സമയങ്ങൾ സമയമുള്ളവർക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് ഇതിൻ്റെ മാനേജ്മെൻ്റ് എടുക്കാം. അപ്പോൾ ഒരിക്കലും 365 ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും ഒരാൾ ഇതിൻ്റെ പുറകെ നിൽക്കേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു മെച്ചം.
1: എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ഡയറി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, പ്രൊസീജിയർ എന്താണ്?
0: കമ്മ്യൂണിറ്റി ഡയറി, ഞങ്ങൾ ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റി ഡയറി നമ്മൾ മുൻപ് ചെയ്തത് ഇതുപോലെ 15 പേരുള്ളവരാണ്. ഞാൻ തമിഴ്നാട്ടിൽ ചെയ്തത്, അത് കഴിഞ്ഞ് ഞാൻ കല്ലുവാതുക്കൽ ചെയ്തത് 24 പേരുള്ളൊരു ഡയറി ആയിരുന്നു. ഇപ്പോഴും നമ്മൾ മിൽക്കോയ് ചെയ്യുന്നത് 20 പേരടങ്ങിയ ഒരു ഗ്രൂപ്പ്. അപ്പോൾ 20 പേര് ഓരോരുത്തരും 100,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ചിലർക്ക് ലോൺ എടുക്കാൻ പ്രയാസമുള്ള ആൾക്കാർ, ചിലപ്പോൾ സീനിയർ സിറ്റിസൺസൊക്കെ ഉണ്ട്, അവർക്ക് ഒരുപക്ഷെ ലോൺ കിട്ടിയെന്ന് വരുമില്ല. അപ്പോൾ അവർ 100,000 രൂപ അവരെ കയ്യിൽ നിന്ന് എടുത്തു. ഞങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവിടെ മിൽക്കോ ഡയറിയുടെ ഒരു സ്ഥലം അവിടെ വേക്കൻ്റ് ആയിട്ട് കിടന്നു, ഇവിടെ പശുവിനെ വളർത്താൻ പറ്റിയ ഒരു സ്ഥലം വേക്കൻ്റ് ആയിട്ട് കിടന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കിടാരി പാർക്ക് നടന്ന ആ സ്ഥലം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഒരു ഷെഡൊന്നും കെട്ടേണ്ട ആവശ്യം വന്നില്ല. മിൽക്കോയ്ക്ക് നമ്മളൊരു ഒരു റെൻ്റ് കൊടുക്കും. റെൻ്റ് കൊടുത്തിട്ട് ആ സ്ഥലം നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഡയറിക്ക് വേണ്ടി അവർ റെൻ്റ് ചെയ്തു. അവരുമായിട്ടൊരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തു. അപ്പോൾ 10 പേര് ചേർന്ന് വേണമെങ്കിലും ഈവൻ ഒരു JLG ഒരു ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുള്ള 5 പേരോ 6 പേരോ ചേർന്ന് നമുക്കൊരു കമ്മ്യൂണിറ്റി ഡയറി
1: ഉണ്ട്. അങ്ങനെ ഒരു രജിസ്ട്രേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടോ?
0: ബേസിക്കലി നമുക്കൊരു സ്വയം സഹായ സംഘമായിട്ട് രജിസ്റ്റർ ചെയ്യാം. ചെറുതാണെങ്കിൽ സ്വയം സഹായ സംഘമായിട്ട് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഒരു ക്ലസ്റ്റർ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഒരു ചെറിയ ഇൻഫോർമൽ ഗ്രൂപ്പായിട്ട് ആദ്യമേ തുടങ്ങിയിട്ട് പിന്നെ അവർക്ക് ഏത് വിധത്തിലാണ് അവർ പിന്നെ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതനുസരിച്ച് രജിസ്ട്രേഷൻ ചെയ്യാം. SHT ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, ഒരു FPO ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അവർ അവരുടെ അംബിഷനും അവരുടെ നമ്പറും അനുസരിച്ചാണ് നമുക്ക് രജിസ്ട്രേഷൻ തീരുമാനിക്കുന്നത്.
1: ഓക്കെ, ഈ നമ്മുടെ ഇപ്പം മിൽക്കോ ഡയറിയുടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നല്ല രീതിയിൽ പോകുന്നത്?
0: ബേസിക്കലി നമ്മളിപ്പോൾ അത് തുടങ്ങിയിട്ട് ഏകദേശം 7 മാസമായി. അപ്പോൾ അതിൽ നമ്മൾ 20 പശുവിനെയാണ് ആദ്യമേ കൊണ്ടുവന്നത്. അപ്പോൾ അത് തുടങ്ങി, അതിനോടൊപ്പം നമ്മൾ കോഴി വളർത്തൽ തുടങ്ങി. ഇപ്പോൾ നമുക്ക് ഏകദേശം 400-450 കോഴികളുണ്ട്. അതിനോടൊപ്പം നമ്മൾ ജൈവ കൃഷി തുടങ്ങി, ജൈവ വളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പിന്നെ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്. അത് ഗോബർദൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അത് ഇപ്പോൾ അവർ ഒന്ന് ഈ പശു വളർത്തൽ ഒരു സൈഡ്, അതിന് ലൈഫ് സ്റ്റോക്ക് മിഷനിൽ പ്രത്യേകം സബ്സിഡിയുണ്ട്, കൂൾ മിഷനൊക്കെ അതിന് സബ്സിഡിയുണ്ട്. ഈ ചാണകം എടുത്ത് സംസ്കരിക്കുന്നതിന് ഇപ്പം നമുക്കറിയാം, നമുക്ക് യുദ്ധം ഉണ്ടായപ്പോൾ നമുക്ക് വളത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായി, പിന്നെ ഇന്ധനത്തിൻ്റെ ക്ഷാമം ഉണ്ടായി. എപ്പോഴും ചാണകത്തിൽ നിന്ന് കംപ്രസ്ഡ് ബയോഗ്യാസും അതുപോലെ തന്നെ വളം ഉണ്ടാക്കുന്ന വലിയ വലിയൊരു സബ്സിഡിയസ് സ്കീമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ പാല്, മുട്ട, ജൈവകൃഷി, ജൈവവളം, അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ധനവും ഉണ്ടാക്കും. വളത്തിൻ്റെ കൂടെ ബയോഗ്യാസ് ഇതെല്ലാം കൂടെ ഫെർമെൻറ്റ് ചെയ്ത് ബയോഗ്യാസ് ഉണ്ടാക്കി വളവും ഉണ്ടാക്കും. അതിന് പ്രത്യേക ഒരു 60% സബ്സിഡിയുണ്ട്. ഒരു ഭാവിയിൽ നമ്മളെ കമ്മ്യൂണിറ്റി ഡയറിയിൽ പാല് മാത്രമല്ല, പാല്, മുട്ട, പച്ചക്കറി, ഈവൻ ഗ്യാസ്, ഇന്ധനം എല്ലാം കൊടുക്കും.
1: ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്.
0: അതെ അതെ, അതൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പരമാവധി വരുമാനം ഉണ്ടാക്കുക, പരമാവധി തൊഴിലുണ്ടാകുക, നാട്ടിൽ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാകുക, നമ്മുടെ GDP വളരുക.
1: ഇപ്പം ഇങ്ങനെയൊരു ഡയറി തുടങ്ങുമ്പോൾ കർഷകർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: അടിസ്ഥാനപരമായി പലർക്കും പശു വളർത്തണമെന്നുണ്ട്, അവർക്ക് അതിനുള്ള മനസ്സുണ്ട്, പക്ഷേ സ്ഥലം കിട്ടില്ല. നമുക്ക് അറിയാം, 10 പശുവിനെ കൂടുതൽ വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനൊക്കെ വേണം. മാത്രമല്ല, അടുത്ത് കുറച്ച് സ്ഥലമുള്ള ആൾക്കാർ പശുവിനെ വളർത്താൻ അതിനൊരു ഫൗൾ സ്മെല്ലുണ്ടാവും, കൊതുകുണ്ടാകും, അടുത്ത ആൾ അതിനെ കംപ്ലയിൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കൃഷിക്കാർക്കുണ്ടാകുന്ന ഡ്രഡ്ജറി, 2 പശുവാണെങ്കിൽ തന്നെ 4 മണിക്ക് എണീച്ചിട്ട് 8:30 വരെ അതിൻ്റെ പുറകെ നിൽക്കണം. പിന്നെ അസുഖം, മറ്റു കാര്യങ്ങൾ, കൈ കൊണ്ടുള്ള കറവ, അങ്ങനെ 100 പ്രശ്നങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി ഡയറി ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പശുവിനെ വളർത്താൻ താല്പര്യമുള്ള ആർക്കും നമുക്ക് സ്പേസ് കൊടുക്കും. കമ്മ്യൂണിറ്റി ഡയറി സ്പേസ് കണ്ടെത്തും. അതിന് എന്നും ഈ കർഷകന് അവിടെ വരണമെന്നില്ല. വരികയാണെങ്കിൽ അതിന് പ്രത്യേക ശമ്പളമുണ്ട്. അതിനൊരു സംവിധാനം നമ്മളുണ്ടാക്കും. മാക്സിമം മെക്കനൈസ് ചെയ്യും. കറവ, ഈവൻ കുളിപ്പിക്കുന്ന കാര്യങ്ങൾ, പുല്ല് വെട്ടുന്ന കാര്യങ്ങൾ, പുല്ല് പ്രോസസ്സ് ചെയ്ത്
1: സ്ഥലം എങ്ങനെയായിരിക്കും എടുക്കും?
0: സ്ഥലം നമ്മൾ ലീസിനെടുക്കും, 5 വർഷത്തേക്ക് ലീസിനെടുക്കും. പല സ്ഥലത്ത് ഈ ഡയറി നിർത്തിപ്പോയ സ്ഥലങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വേറൊരു സ്ഥലം അങ്ങനെ എടുത്തിട്ടുണ്ട്, നെടുമങ്ങാട് വേറൊരു സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവർ സ്റ്റോറി വന്നതിനപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പിന്നെ ആൾറെഡി നിങ്ങൾക്ക് ഈ പശു വളർത്തി നിർത്തിയ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ,
1: ഇപ്പം നമ്മൾ കർഷകർക്കുണ്ടാകുന്ന ഗുണങ്ങൾ സാറ് പറയുന്നത്, ഈ ഉപഭോക്താക്കൾക്ക് അതായത് ഈ പാൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം എന്തൊക്കെയാണ്?
0: നമ്മളെ കമ്മ്യൂണിറ്റി ഡയറിയുടെ പാല് 100% ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. പൂർണ്ണമായിട്ട് വിശ്വസിക്കാം.

0: കാരണം ഒരു ഗ്രൂപ്പാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നല്ല പാല്, അല്പം വില കൂടിയാലും നല്ല പാല് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് ഈ കൺസ്യൂമേഴ്സിനുണ്ട്. പാല് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ മുട്ട, എൻ്റെ ചാണകം ഉപയോഗിച്ചുള്ള നല്ല വെജിറ്റബിൾസ്, നമുക്കൊരു ആഹാരത്തിൽ വിഷമില്ലാത്ത ആഹാരം, ഫ്രഷ് ഫുഡ്, അത് നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഡയറിയിൽ നിന്ന് കിട്ടും.
1: അപ്പോൾ ഈ ഇങ്ങനൊരു ഡയറി തുടങ്ങുമ്പോഴേ, അല്ലെങ്കിൽ പുതിയ സംരംഭമാണ്, പുതിയൊരു ആശയമാണല്ലോ, അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ സാർ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ലേ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ബേസിക്കലി ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ ആദ്യമേയൊക്കെ അതിൻ്റെ ഒരു നല്ല വശങ്ങൾ മാത്രമേ ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ മറ്റു വശങ്ങളിൽ വരുന്നത്. ആദ്യമേ ഈ ഒരു 20 പേരെ സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ അത് തന്നെ ഒരു വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. കാരണം പലർക്കും സംശയം ഉണ്ടാവും, ഞാൻ പശുവിനെ കൊടുത്ത പാല് എൻ്റെ പശുവിന് പാല് കൂടുതൽ കിട്ടിയാൽ മറ്റവൻ്റെ കുറച്ച് കിട്ടിയാൽ അതെങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ളൊരു സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അങ്ങനെ അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നുമല്ല നമ്മളെ ഗ്രാമത്തിലുള്ള ആൾക്കാർ. അപ്പോഴും ഞങ്ങൾ അതിനൊരു ഒരു ഒരു ബൈല ഉണ്ടാക്കുക, അതായത് ഒരു പശുവിനെ കൊണ്ടുവന്നാൽ പാല് കിട്ടിയാലും പാല് കിട്ടിയില്ലെങ്കിലും നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത ഈ അവിടുന്ന് കിട്ടുന്ന വരുമാനമെല്ലാം 20 ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പശു ചത്തുപോയാലും വേറൊരു പശു നമ്മൾ വാങ്ങും, ആ മനുഷ്യൻ്റെ പശു ഇല്ലാതെ വരില്ല. അപ്പോഴൊരു 20 പേരും ഒരേപോലെ ആയിരിക്കും അവർ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അത് ആൾക്കാരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു പ്രധാനം. രണ്ട്, ഇങ്ങനെ ഒരു കൂട്ടവയ്പ്പ്, ഉദാഹരണം ഒരു ക്ഷീരസംഘം അല്ലെങ്കിൽ സംഘമാണെങ്കിൽ അതിന് ആൾറെഡി ഒരു സെറ്റ് പ്രൊസീഡേഴ്സ് ഉണ്ട്, ചട്ടക്കൂടുണ്ട്. ഇതാണെങ്കിൽ ചട്ടക്കൂടില്ല, ചട്ടക്കൂടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചട്ടക്കൂടിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതിൽ പിന്നെ അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ആ സ്ഥാനങ്ങൾ വഹിക്കുന്നവരൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആയിരിക്കില്ല. അപ്പോൾ ആദ്യമേക്കൊക്കെ ഞങ്ങൾക്ക് ചില ചില പ്രശ്നങ്ങൾ. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അക്കൗണ്ടിങ് ആണ്. കാരണം ഈ ബാങ്കിലൊക്കെ ആണെങ്കിൽ ഒരു അക്കൗണ്ടിങ് സൊസൈറ്റിയിലാണെങ്കിൽ അക്കൗണ്ടിങ് ഓഡിറ്റിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ഓഡിറ്റിങ് ആദ്യമൊക്കെ കൊണ്ടുവരാൻ പ്രയാസമാണ്. അപ്പോൾ അത് എമർജൻസി, അതാണ് അങ്ങനെ രണ്ടാമത്തെ ഒരു പ്രശ്നം. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഇത് കമ്മിറ്റി ചെയറായപ്പോൾ വരിക്കും, ഓ ഞാൻ 20 പേരുണ്ടല്ലോ, ഞാൻ കമ്മിറ്റിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും. അപ്പോഴവർ ഉത്തരവാദിത്തങ്ങൾ ഓൺ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ഡയറി നടത്തുന്നവരല്ല. അപ്പോൾ അതിന് നമ്മൾ പല പല ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒന്ന്, നമ്മൾ ആൾക്കാരെല്ലാം കൂട്ടുന്നൊരു പ്രശ്നം. രണ്ട്, അതിൻ്റെ അക്കൗണ്ടിങ് പ്രശ്നം. പിന്നെ മറ്റ് ചില ചെറിയ പ്രശ്നങ്ങൾ. പക്ഷേ അതൊക്കെ നമ്മൾ കൂട്ടായ്മ ഡിസ്കസിലൂടെ, നമ്മളൊരു ലക്ഷ്യം വളരെ സ്ട്രോങ് ആണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല.
1: ഓക്കെ, അപ്പം ഈ സാറിൻ്റെ ഈ നൂതന ആശയം നമ്മുടെ സംസ്ഥാനത്തെ കർഷകരിലും അവർക്കും ഇത് ഉൾക്കൊള്ളാനാവട്ടെ, കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലേക്ക് മുന്നോട്ട് വരട്ടെ എന്നുള്ളൊരു പ്രത്യാശയോടുകൂടി നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം.
0: നന്ദി, നമസ്കാരം.
2: ക്ഷീരമേഖലയുടെ സുസ്ഥിരതയ്ക്ക് കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ് എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ടെക്നോളജി സയന്റിസ്റ്റ് ഡോക്ടർ പി കമലാസനൻ പിള്ള. ജി സന്തോഷ് കുമാറാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. ഡോക്ടർ പി കമലാസനൻ പിള്ളയുടെ ഫോൺ നമ്പർ 9387212005. നമ്പർ ഒരിക്കൽ കൂടി 9387212005. ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം,
3: ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
2: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മിക്ക റാബി വിളകളുടെയും വിതയ്ക്കുന്ന സമയം പൊതുവെ എപ്പോഴാണ്? ഉത്തരം, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് റാബി വിളകൾ വിതയ്ക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനദായകമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
4: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: ഇനി 7:45 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ഇടനാഴി പദ്ധതി സൌരോർജ്ജ മേഖലയിൽ രാജ്യത്തിന്റെ ആഗോള നേതൃത്വം ശക്തമാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ. ആഗോള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ ഇന്ന് 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയ് ഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി ലോകം ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിച്ചു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും നയതന്ത്ര കാര്യാലയങ്ങളിലും 157-ാം ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചു. ചൈനയിലെ ബീജിംഗിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പ്രവാസി പ്രതിനിധികളും മഹാത്മാഗാന്ധിക്ക് പുഷ്പാർച്ചന നടത്തി. ജപ്പാനിലെ ടോക്കിയോയിലുള്ള ഗാന്ധി പ്രതിമയിൽ അംബാസിഡർ നഗുമ മല്ലിക്കും ഇന്ത്യൻ സമൂഹവും പ്രണാമമർപ്പിച്ചു. പാകിസ്ഥാൻ, നേപ്പാൾ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ബഹ്റൈൻ, ദക്ഷിണ കൊറിയ, മംഗോളിയ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ദുബായ് ടെല്ലവീവ് ഫ്ളൈ ദുബായ് വിമാനത്തിലെ കോ പൈലറ്റിന്റെ അക്രമശ്രമം തടഞ്ഞ് 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ധീരനായ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. സംഭവത്തിന്റെ വിശദാംശങ്ങളും അനുഭവവും ക്യാപ്റ്റൻ സ്മിത്ത് പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ക്യാപ്റ്റന്റെ അസാമാന്യ ധൈര്യത്തെയും സമയോചിതമായ ഇടപെടലിനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ഇന്ത്യക്കാർ മറ്റുള്ളവരുടെ ജീവനെടുക്കുന്നവരല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ തൃണവത്കരിക്കുന്നവരാണ് എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आपके लिए प्रार्थना कर रहा है.
2: महामृत्युंजय का जाप सब दूर चल रहे हैं.
3: yes,
2: आपकी हिम्मत ने, आपके धैर्य ने और आपकी सूझबूझ ने यानी फ्रिक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने. yes, और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी जान लेने वाले लोग नहीं है, जान बचाने वाले लोग.
0: പ്രധാനമന്ത്രിയിൽ നിന്ന് നേരിട്ട് ഫോൺ കോൾ ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ക്യാപ്റ്റൻ സ്മിത്ത് പ്രതികരിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർ പട്ടിക മുൻപത്തെ പട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. ഇന്ത്യയുടെ ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3-ാം ഘട്ടത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ 1.86 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പവർഗ്രിഡ് കൂടുതൽ ശക്തമാക്കാനും ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. പുനരുപയോഗ ഊർജ്ജശേഷി കാര്യക്ഷമമായി ഉപയോഗിക്കാനും രാജ്യത്തെ വൈദ്യുത ആവശ്യങ്ങൾ നിറവേറ്റാനും സൌരോർജ്ജ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള നേതൃത്വം കൂടുതൽ ശക്തമാക്കാനും ഈ സംരംഭം സഹായിക്കുമെന്ന് UN ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ അഭിപ്രായപ്പെട്ടു. നിർമ്മാണം, ഊർജ്ജ സംഭരണം തുടങ്ങിയ മേഖലകളിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതി വഴി തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ മൻ കി ബാത്തിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ ചെയ്ത മികച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ശുചിത്വം, ജലസംരക്ഷണം, സ്വയം പര്യാപ്തത തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങളുടെ സഹകരണം പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ആകാശവാണിയിലെ മൻ കി ബാത്.
4: ആപ്നെ മുജെ മൻ കി ബാത് കേ 100വേ എപ്പിസോഡ് പർ ബധായി ദി ഹൈ ലേക്കിൻ മൈ സച്ചെ ദിൽ സേ കഹതാ ഹൂ ദരസൽ ബധായി കേ പാത്ര തോ ആപ് സഭി മൻ കി ബാത് കേ ശ്രോതാ ഹൈ ഹമാരേ ദേശവാസി ഹൈ. मन की बात कोटि कोटि भारतीयों के मन की बात है, उनकी भावनाओं का प्रकटीकरण है.
0: കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2031 മാർച്ച് 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനമാണ് ആവശ്യമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലെ മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണമെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഗുസ്തി, ബോക്സിംഗ്, അമ്പയത്ത് എന്നിവയിലായി 6 സ്വർണമെഡലുകൾ സ്വന്തമാക്കിയാണ് ഇന്ത്യ ഇന്ന് സുവർണ നേട്ടം കൈവരിച്ചത്. ഇതോടെ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ ഇന്ത്യ 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
5: ഏഷ്യൻ ഗെയിംസിന്റെ 13-ാം ദിനം ഹോക്കിയിലും ഗോതയിലും അമ്പെയ്ത്തിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ 6 സ്വർണ പതക്കങ്ങളാണ് സ്വന്തമാക്കിയത്. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. 44 വർഷത്തിന് ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ നേട്ടം. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ സുജീത് കൽക്കൽ സ്വർണ മെഡൽ നേടി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗം ബോക്സിംഗിൽ പർവീൻ ഹൂഡ സ്വർണം സ്വന്തമാക്കിയപ്പോൾ പുരുഷന്മാരുടെ 80 കിലോഗ്രാം ബോക്സിംഗിൽ അങ്കുഷ് പങ്കൽ സ്വർണം കരസ്ഥമാക്കി. നേരത്തെ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗം ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്നും സ്വർണ മെഡൽ നേടിയിരുന്നു. അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ വനിതാ റീകർവ് ടീമും സ്വർണ മെഡൽ സ്വന്തമാക്കി. ഞായറാഴ്ചയാണ് ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഞായറാഴ്ച നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ഇടനാഴി പദ്ധതി സൌരോർജ്ജ മേഖലയിൽ രാജ്യത്തിന്റെ ആഗോള നേതൃത്വം ശക്തമാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ. ആഗോള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ ഇന്ന് 6 സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

പ്രിയ ശ്രോതാക്കളെ, ഇനി നമുക്കൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സൗഭാഗ്യം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: സൗഭാഗ്യം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ബാലു ആർ പ്രയാർ, കുടിയേല ശ്രീകുമാർ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും സുമ രാമചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ബാലു ആർ പ്രയാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതയാണ് കാവ്യവിചാരം. ഈ കവിതയിൽ ഓർമ്മകളും ഏകാന്തതയും ജീവിതയാത്രയും കവിതയുമായുള്ള ആത്മബന്ധവുമാണ് പ്രധാനമായി പ്രത്യക്ഷപ്പെടുന്നത്. ചിതറിക്കിടക്കുന്ന ഓർമ്മകളിലും മങ്ങിയ കാഴ്ചകളിലും നിന്ന് തന്റെ തന്നെ അസ്തിത്വത്തെ തിരയുന്ന ഒരാളുടെ മനസ്സാണ് കവിതയിൽ കാണുന്നത്. ജീവിതത്തിൽ താങ്ങും പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലും ഒരു തുള്ളി കവിതയെങ്കിലും തന്റെയുള്ളിൽ പെയ്തിറങ്ങണമെന്ന ആഗ്രഹം കവി പ്രകടിപ്പിക്കുന്നു. കവിതയെ ഒരു ആശ്വാസവും ആത്മാവിന്റെ നിലനിൽപ്പിനുള്ള വെളിച്ചവുമായി കാണുന്ന മനോഭാവമാണ് കവിതയിൽ നാം ദർശിക്കുന്നത്.
3: ശൂന്യത തൂക്കി പടർന്ന കടലാസുകൾ, ചിതറിക്കിടക്കുന്ന തടിമേശമുകളിൽ, ശൂന്യത തൂക്കി പടർന്ന കടലാസുകൾ, ചിതറിക്കിടക്കുന്ന തടിമേശമുകളിൽ, ക്ലാന്തിയെരിയുന്ന ചിമ്മിനി വെട്ടത്തിൽ

0: ആണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി സുമാ രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥയാണ് നിലാവിനെ തൊടുന്നവർ.
1: ആംബ്രോസിയ കഫേയിൽ മുഖാമുഖം ഇരിക്കുകയായിരുന്നു ഞാനും മിലിയും. ഫ്രണ്ട് സർക്കിൾ വളരെ ചുരുക്കി ഒതുക്കിയതുകൊണ്ട് പൊതുവെ കഫേകൾ എന്നെ മോഹിപ്പിച്ചിട്ടേയില്ല എന്നതാണ് വാസ്തവം. ആളുകളുടെ ബഹളവും പരിചയമില്ലാത്ത മുഖങ്ങളും കൃത്രിമമായ ചിരികളും നിറഞ്ഞ ഇടങ്ങളിലിരുന്ന് സമയം ചിലവഴിക്കുന്നതിലും എനിക്കിഷ്ടം. എന്റെ ചെറിയ ലോകത്തിനുള്ളിൽ പുസ്തകക്കൂടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നതായിരുന്നു. പക്ഷെ മിലി അങ്ങനെയല്ല. മിലിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിറയെ സങ്കടങ്ങൾക്കിടയിലും കുടുകുടെ ചിരിപ്പിക്കുവാനുള്ള ഹ്യൂമർ സെൻസ് കണ്ടെത്താനുള്ള അസാധ്യമായ കഴിവുള്ള ഒരൈറ്റം. ജീവിതം അവൾക്ക് പലപ്പോഴും നല്ല തമാശകളൊന്നും പറഞ്ഞിട്ടേയില്ല. എന്നിട്ടും ജീവിതത്തോട് പിണങ്ങാതെ ഓരോ പ്രഹരത്തെയും ഏതെങ്കിലും തമാശയുടെ പുറംചട്ടയിൽ പൊതിഞ്ഞ് ചിരിച്ചു തള്ളാൻ അവൾക്കറിയാം. എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നിഷ്കളങ്കമായ ഒരു ചിരി. അതുകൊണ്ട് തന്നെ എന്നേക്കാൾ 4-5 വയസ്സിനു മൂത്ത അവളെ ഒരു ചേച്ചിയെപ്പോലെയും ചിലപ്പോഴൊക്കെ ഒരു കൂടപ്പിറപ്പിനെ പോലെയുമൊക്കെ ഞാൻ സ്നേഹിച്ചിരുന്നു. "നീ എന്താ ഇങ്ങനെ ഗൗരവത്തിലിരിക്കുന്നത്?" കോഫി ഇളക്കിക്കൊണ്ട് മിലി ചോദിച്ചു. "ഞാൻ ഗൗരവത്തിലൊന്നുമല്ലോ." "അതാണ് നിന്റെ പ്രശ്നം. നീ ഗൗരവത്തിലല്ലാതിരിക്കുമ്പോഴും മുഖം കണ്ടാൽ രാഷ്ട്രപതിക്കുള്ള പ്രസംഗം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നും." മിലി പൊട്ടിച്ചിരിച്ചു. "കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞെ, നിന്റെ കണ്ണുകൾക്ക് മാത്രം ഒരു പ്രത്യേക ടാലന്റ് ഉണ്ട്. വാക്കില്ലാതെ ആളെ കൊല്ലും. പിന്നെ നീയോ, രാവിലെ മുതൽ എന്നെ വലിച്ചിഴച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നീ തന്നെ കളിയാക്കുന്നു. അതൊക്കെ സൗഹൃദത്തിന്റെ ഭാഗമല്ലേ മാഡം?" അവളുടെ ചിരി വീണ്ടും ചെറിയ മേശപ്പുറത്തേക്ക് ഒഴുകി. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങുകയായിരുന്നു. ഗ്ലാസ് ചുമരിലൂടെ മഴത്തുള്ളികൾ താഴേക്ക് ഒഴുകുന്നത് നോക്കിക്കൊണ്ട് ഞാനിരുന്നു. കഫയുടെ അകത്ത് മൃദുവായ സംഗീതം, ചുറ്റുമിരിക്കുന്നവരുടെ പതിഞ്ഞ സംഭാഷണങ്ങൾ, എന്റെ ലോകത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു വൈകുന്നേരം. അപ്പോഴാണ് എന്റെ എതിർവശത്തെ മേശയിൽ അയാൾ വന്നിരുന്നത്. നീണ്ട ഉയരമുള്ള വെളുത്ത ഋത്തിക് റോഷന്റെ മുഖസാദൃശ്യമുള്ള ഒരാൾ. ആദ്യ നോട്ടത്തിൽ തന്നെ മിലി എന്റെ കയ്യിലൊന്ന് തട്ടി. "ഡീ." ഞാൻ കണ്ണുകൾ ഉയർത്തി. "എന്താ?" അവൾ കണ്ണുകൊണ്ട് എതിർവശത്തേക്ക് കാണിച്ചു. "അവനെ കണ്ടോ?" "കണ്ടു." "എങ്ങനെയുണ്ട്?" "ആര്?" "അയ്യോ, അഭിനയിക്കല്ലേ, നിന്റെ എതിർവശത്തിരിക്കുന്ന മനുഷ്യനെ." ഞാൻ ഒന്നുകൂടി നോക്കി. വെളുത്ത മനുഷ്യരെ തീരെ ഇഷ്ടമല്ലാത്ത എനിക്ക് അയാളുടെ വെളുത്ത നിറമോ ഉയരമോ മുഖവെട്ടമോ ഒന്നും ഒരത്ഭുതമായി തോന്നിയില്ല എന്നതാണ് പച്ചയായ സത്യം. "ഓ, നിന്റെ ടേസ്റ്റ് എനിക്കറിയാം." മിലി നെടുവീർപ്പിട്ടു. "എന്റെ ടേസ്റ്റിന് എന്താ ഇപ്പൊ കുഴപ്പം? നിനക്ക് നല്ല ഒരാളെ കണ്ടാൽ ആദ്യം ഇഷ്ടമാവില്ല. പിന്നെ കഥയിൽ എന്തെങ്കിലും ട്രാജഡി ഉണ്ടെങ്കിൽ മാത്രം നീ അവരെ ഇഷ്ടപ്പെടും. പോടി, സത്യമല്ലേ?" ഞാൻ മറുപടിയൊന്നും പറയാതെ കോഫി കപ്പിലേക്ക് നോക്കി. എതിർവശത്തിരിക്കുന്ന അയാൾ തന്റെ ഫോണെടുത്ത് കുറച്ചു നേരമായി സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നു. പിന്നെ വീഡിയോ കോൾ ചെയ്തു. ഞാൻ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തോ ഒന്ന് എന്റെ ശ്രദ്ധയെ അയാളിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. കോൾ കണക്റ്റായി. സ്ക്രീനിൽ ഒരു ചെറിയ കുട്ടിയുടെ മുഖം തെളിഞ്ഞു. അയാളുടെ മുഖം പെട്ടെന്ന് മാറി. അല്പസമയം മുൻപ് തീർത്തും നിശ്ചലനായിരുന്ന ആ മനുഷ്യന് പെട്ടെന്ന് ജീവൻ വന്നതുപോലെ തോന്നി. അയാൾ ചിരിച്ചു, വലിയ ശബ്ദത്തിലെന്ന പോലെ. പക്ഷെ ശബ്ദമില്ലായിരുന്നു ആ ചിരിക്ക്. സത്യത്തിൽ അയാൾ സംസാരിച്ചില്ല. കൈകൾ കൊണ്ടും മുഖചേഷ്ടകൾ കൊണ്ടും സ്ക്രീനിലേക്കുള്ള തന്റെ സ്നേഹം മുഴുവൻ എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. രണ്ട് കൈകളും ചേർത്ത് എന്തോ കാണിച്ചു. പിന്നെ നെഞ്ചിൽ കൈവച്ചു. പിന്നെ വിരലുകൾ കൊണ്ട് എന്തോ അടയാളം. സ്ക്രീനിലെ കുട്ടി പൊട്ടിച്ചിരിച്ചു. അയാളും ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ എന്തോ ഒരു വേദന ഒളിഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ അറിയാതെ അയാളെ നോക്കി.
2: "എന്താടി?" മിലി എന്റെ മുഖത്തേക്ക് നോക്കി.
1: "നീ അവനെ നോക്കുകയാണോ? പോടി."
2: "ഓഹോ."
1: "അല്ല, അയാൾ സംസാരിക്കുന്നില്ല." മിലിയും ശ്രദ്ധിച്ചു. കുറച്ചുനേരം ഞങ്ങൾ രണ്ടുപേരും മിണ്ടാതെ ഇരുന്നു. സ്ക്രീനിലുള്ള കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അയാൾ മറുപടിയായി തന്റെ കൈകൾ ചലിപ്പിച്ചു. മുഖം കൊണ്ട് ചിരിച്ചു. ചിലപ്പോഴൊക്കെ നെറ്റിച്ചുളിച്ചു. വീണ്ടും ചിരിച്ചു. ഒരിക്കൽ മാത്രം അയാൾ കണ്ണുകൾ തുടച്ചു. അത്ര പെട്ടെന്ന് ചെയ്തതുകൊണ്ട് മറ്റാരും അത് ശ്രദ്ധിച്ചില്ലായിരിക്കും. പക്ഷെ ഞാൻ കണ്ടു, ആ മനുഷ്യൻ കരയുകയായിരുന്നു. ശബ്ദമില്ലാതെ, ഒരു ശബ്ദവുമില്ലാതെ. കുറച്ചു നേരം കഴിഞ്ഞ് കോൾ അവസാനിച്ചു. അയാൾ ഫോൺ പതുക്കെ

മേശപ്പുറത്ത് വച്ചു. പുറത്ത് മഴ ശക്തമായി. കഫേയുടെ ചില്ലിൽ പതിക്കുന്ന മഴത്തുള്ളികളുടെ ശബ്ദം പോലും ആ നിമിഷം എനിക്ക് കേൾക്കുന്നതുപോലെ തോന്നി. അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ലായിരിക്കും, മിലി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ ഉള്ളിൽ എന്തോ അസ്വസ്ഥത. അയാളെ നോക്കിയപ്പോൾ ആദ്യമായി എനിക്ക് തോന്നി, ഒരു മനുഷ്യനെ കാണാൻ കണ്ണുകൾ മാത്രം മതിയാകില്ല, ചില മനുഷ്യരെ മനസ്സിലാക്കാൻ അവരുടെ നിശബ്ദത കേൾക്കണം. മിലി വാഷ്റൂമിലേക്ക് പോയപ്പോൾ അയാൾ എന്റെ അടുത്തേക്ക് വന്നു. അയാൾ കൈകൾ കൊണ്ട് ഒരു ചെറിയ ആംഗ്യം കാണിച്ചു. എനിക്ക് മനസ്സിലായില്ല. അയാൾ തന്റെ ഫോണെടുത്ത് സ്ക്രീനിൽ എന്തോ ടൈപ്പ് ചെയ്തു, പിന്നെ എന്റെ ഭാഗത്തേക്ക് തിരിച്ചു. ചാർജർ ഉണ്ടോ? ഞാൻ പെട്ടെന്ന് തലകുലുക്കി. എന്റെ ബാഗിൽ നിന്നും ചാർജർ എടുത്തു നൽകി. അയാൾ നന്ദി പറയുന്ന രീതിയിൽ കൈ നെഞ്ചിൽ വെച്ചു, പിന്നെ ഒരു മനോഹരമായ ചിരി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആ ചിരി അത്രയും നിഷ്കളങ്കമായിരുന്നു, കൃത്രിമത്വമില്ലാത്തത്. സ്വന്തം സൗന്ദര്യം അറിയുന്ന ഒരാളുടെ ആത്മവിശ്വാസമുള്ള ചിരിയല്ല, പകരം ജീവിതം എത്രയൊക്കെ എടുത്തുകൊണ്ടുപോയാലും ബാക്കിയുള്ളത് കൊണ്ട് മറ്റൊരാൾക്കൊരു ചിരി നൽകാൻ കഴിയുന്ന ഒരാളുടെ ചിരി. മിലി തിരിച്ചു വന്നു. അവൾ എന്നെയും അയാളെയും നോക്കി, പിന്നെ എന്റെ ചാർജറിലേക്കും. അവളുടെ കണ്ണുകളിൽ പതിവ് കുസൃതി ചിരി തെളിഞ്ഞു. ഞാൻ അവളെ കണ്ണുരുട്ടി നോക്കി. അവൾ ചിരിയൊതുക്കി. കുറച്ചു നേരം കഴിഞ്ഞ് അയാളുടെ ഫോൺ ചാർജിൽ കണക്റ്റായി. അയാൾ വീണ്ടും സ്ക്രീനിലേക്ക് നോക്കി, പിന്നെ എന്തോ ടൈപ്പ് ചെയ്തു. എന്റെ ഭാഗത്തേക്ക് ഫോൺ നീട്ടി. താങ്ക് യു, ഞാൻ ചിരിച്ചു. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് അബദ്ധം മനസ്സിലായി. അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. കേൾക്കാനും കഴിയില്ലേ? എനിക്ക് ചെറിയൊരാശങ്ക. അപ്പോൾ അയാൾ വീണ്ടും ടൈപ്പ് ചെയ്തു, എനിക്ക് കേൾക്കാം. ഞാൻ അമ്പരന്നു. അടുത്ത വരി, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. എന്തു മറുപടി പറയണമെന്നറിയാതെ ഞാനിരുന്നു. അയാൾ ഫോൺ തിരികെ എടുത്ത് പിന്നെ വീണ്ടും ടൈപ്പ് ചെയ്തു. ഞാൻ മിലിയെ നോക്കി. മിലിയുടെ മുഖത്ത് ഗൗരവം, പക്ഷെ കണ്ണുകളിൽ പതിവ് തമാശ. ഞാൻ ചെറുതായി തലകുലുക്കി. അയാൾ തന്റെ ഫോൺ സ്ക്രീനിൽ എഴുതിയത് അരവിന്ദ്, ഐ ആം രാഗേന്ദു. ഞാൻ എന്റെ പേര് പറഞ്ഞു. മിലി തന്റെ പേര് പറഞ്ഞു. അയാൾ മിലിയുടെ മുഖത്തേക്ക് നോക്കി, പിന്നെ ഫോണെടുത്ത് ടൈപ്പ് ചെയ്തു, നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സാണോ? മിലി പൊട്ടിച്ചിരിച്ചു. കണ്ടോ, അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ, നമ്മളെ കണ്ടാൽ എല്ലാ പേർക്കും ബന്ധുക്കളാണെന്ന് തോന്നും. അയാൾ ചിരിച്ചു, ഞാനും. അങ്ങനെ മൂന്ന് അപരിചിതർക്കിടയിൽ ഒരു വിചിത്രമായ പരിചയം ആരംഭിച്ചു. വാക്കുകൾ വളരെ കുറവായിരുന്നു, പക്ഷേ സംഭാഷണമുണ്ടായിരുന്നു. അരവിന്ദ് ഫോണിൽ ടൈപ്പ് ചെയ്തു. ഞങ്ങൾ സംസാരിച്ചു. അവൻ വായിച്ചു. ചിലപ്പോഴൊക്കെ കൈകൾ കൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ പതുക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അവൻ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ്. വീഡിയോ കോളിൽ ഉണ്ടായിരുന്നത് ആരായിരുന്നു? മിലി ചോദിച്ചു. ഞാൻ അവളെ ഒന്ന് നോക്കി. അത് ചോദിക്കണമായിരുന്നോ? പക്ഷേ അരവിന്ദ് ചിരിച്ചു. അവൻ ഫോണിൽ ടൈപ്പ് ചെയ്തു, എന്റെ മകൾ. എന്റെ ഹൃദയം ഒന്ന് നിന്നപോലെ തോന്നി. അവൻ വിവാഹിതനാണോ? ഞാൻ ചോദിച്ചില്ല, മിലിയും ചോദിച്ചില്ല. പക്ഷേ അരവിന്ദ് തുടർന്നു, ഇവൾ ഇപ്പോൾ എന്റെ കൂടെ ഇല്ല. കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. അവളുടെ അമ്മയുടെ കൂടെയാണ്. ഞാൻ മേശപ്പുറത്തിരുന്ന കോഫി കപ്പിലേക്ക് നോക്കി. മിലിയുടെ ചിരി അപ്പോഴേക്കും എവിടെയോ പോയിരുന്നു. അരവിന്ദ് ടൈപ്പ് ചെയ്തത് നിർത്തി. പിന്നെ വീണ്ടും ഞങ്ങൾ വേർപിരിഞ്ഞു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനു പിന്നിൽ എത്ര രാത്രികൾ, എത്ര കണ്ണുനീർ, എത്ര പറയാൻ കഴിയാത്ത വാക്കുകൾ, എത്ര തെറ്റിദ്ധാരണകൾ, എത്ര മൗനങ്ങൾ. ഞാൻ അറിയാതെ അയാളെ നോക്കി. ആദ്യമായി എനിക്കയാൾ സുന്ദരനായി തോന്നി. മുഖം കൊണ്ടല്ല, നിറം കൊണ്ടല്ല, ഉയരം കൊണ്ടല്ല, അയാളുടെ കണ്ണുകളാണ് എന്നെ ആകർഷിച്ചത്. ഒരുപാട് കരഞ്ഞിട്ടും കരച്ചിൽ ആരെയും കാണിക്കാതിരിക്കാൻ പഠിച്ച കണ്ണുകൾ. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് ജന്മനാ ആണോ? ഞാൻ ചോദിച്ചു. മിലി എന്നെ നോക്കി. ഞാൻ ചോദിക്കേണ്ടതല്ലാത്ത എന്തോ ചോദിച്ചുവെന്ന തോന്നൽ. പക്ഷേ അരവിന്ദ് അസ്വസ്ഥനായില്ല. അവൻ പതുക്കെ ടൈപ്പ് ചെയ്തു, അല്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഒരു അപകടത്തിനു ശേഷം എന്റെ കൈകൾ തണുത്തു. അവൻ തുടർന്നു, 5 വർഷം മുമ്പ് സ്ക്രീനിൽ അടുത്ത വാചകം വന്നപ്പോൾ ഞാൻ ശ്വാസം പിടിച്ചു. അന്ന് എന്റെ മകൾക്ക് 6 മാസം പ്രായം. അയാൾ ഫോൺ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരുന്നു. അവൻ പറയാൻ പോകുന്ന കഥ അയാൾ എത്ര തവണ തന്റെ ഉള്ളിൽ ആവർത്തിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ പറയാൻ കഴിയാതെ പോയ കഥകൾക്ക് ഒരു പ്രത്യേക വേദനയുണ്ട്. വാക്കുകളായി പുറത്തു വരാൻ കഴിയാതെ വർഷങ്ങളോളം നെഞ്ചിനുള്ളിൽ കിടക്കുന്ന കഥകൾക്ക്. അരവിന്ദ് ടൈപ്പ് ചെയ്തു, അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അടുത്ത വരി,
പക്ഷേ

0: എന്റെ ശബ്ദം നഷ്ടപ്പെട്ടു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. അവനത് കണ്ടുവോ എന്നറിയില്ല, പക്ഷെ കണ്ടിരിക്കണം. കാരണം അവൻ ഉടൻ ചിരിച്ചു, പിന്നെ എഴുതി, വിഷമിക്കണ്ട, എത്ര വിചിത്രമാണ്, നഷ്ടമനുഭവിച്ച മനുഷ്യനാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. അരവിന്ദ് തുടർന്നു, ആദ്യമൊക്കെ ഞാൻ കരുതിയത് ശബ്ദമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നാണ്. പിന്നെ മനസ്സിലായി, ശബ്ദമില്ലാതെ ജീവിക്കാൻ കഴിയും. പക്ഷെ ചിലർക്ക് നമ്മുടെ മൗനം മനസ്സിലാകാതെ പോകുമ്പോഴാണ് പ്രയാസം. ആ വാചകം വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ എന്തോ പിടഞ്ഞു. ചുറ്റുമുള്ള ലോകം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന് തന്റെ ഏറ്റവും വലിയ വേദന പോലും പറയാൻ കഴിയാതെ ഇരിക്കുന്നത് എത്ര ഭയാനകമായിരിക്കും. മഴ അപ്പോഴേക്കും കുറഞ്ഞിരുന്നു. കഫേയിൽ ആളുകൾ കുറയാൻ തുടങ്ങി. ഞങ്ങൾ മൂന്നുപേരും ഒരേ മേശക്കരയിൽ ഇരുന്നിട്ടും ഓരോരുത്തരും ഓരോ ലോകങ്ങളിലായിരുന്നു. പെട്ടെന്ന് മിലി വിളിച്ചു, അരവിന്ദ്. അയാൾ അവളെ നോക്കി, നിങ്ങളുടെ മകൾക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണല്ലേ. അയാളുടെ മുഖത്ത് ഒരു വലിയ ചിരി. അവൻ വേഗത്തിൽ കൈകൾ ചലിപ്പിച്ചു. എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അവന്റെ കണ്ണുകളിൽ നിന്ന് മനസ്സിലായി. ഒരു അച്ഛന്റെ ഹൃദയം ഏതു ഭാഷയിലാണ് സംസാരിക്കുന്നത്? അതിന് വാക്കുകൾ ആവശ്യമില്ല. അവൻ ഫോണെടുത്തു, ഒരു വീഡിയോ തുറന്നു. ചെറിയൊരു പെൺകുട്ടി, മുടി രണ്ട് ഭാഗത്തായി കെട്ടിയിരിക്കുന്നു. അവൾ ക്യാമറയിലേക്ക് നോക്കി കൈകൾ ചലിപ്പിക്കുന്നു. വീഡിയോയിൽ ശബ്ദമുണ്ടാക്കിയിരിക്കുന്നു. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ അരവിന്ദിന്റെ ശ്രദ്ധ അവളുടെ ശബ്ദത്തിലല്ലായിരുന്നു, അവളുടെ കൈകളിലായിരുന്നു. അവൾ അച്ഛനോട് ആംഗ്യ ഭാഷയിൽ ഐ ലവ് യു അച്ഛ എന്ന് പറയുകയായിരുന്നു. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മുഖം തിരിച്ചു. മിലി കണ്ണുകൾ തുടച്ചു. അരവിന്ദ് ഞങ്ങളെ നോക്കി. അവൻ അത്ഭുതപ്പെട്ടു. ഞങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ലായിരിക്കും. പക്ഷെ ചില കണ്ണുനീർ മറ്റൊരാളുടെ വേദനയ്ക്ക് വേണ്ടിയല്ല, അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും സ്നേഹം ബാക്കിയുണ്ടെന്നറിഞ്ഞുള്ള സന്തോഷത്തിനായിരിക്കും. അവൻ ഫോൺ തിരികെ വച്ചു. ഞങ്ങൾ കുറച്ചുനേരം മിണ്ടാതെ ഇരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മൗനം എന്നത് ശബ്ദത്തിന്റെ അഭാവമല്ല. ചില മൗനങ്ങൾ ആയിരം വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. തിരിച്ചു പോകാൻ നേരമായി. ഞാൻ ചാർജർ വാങ്ങി. അരവിന്ദ് എഴുന്നേറ്റു. ഞങ്ങൾക്കും എഴുന്നേൽക്കേണ്ടി വന്നു. അയാൾ കൈകൊണ്ട് നന്ദി പറഞ്ഞു. മിലി ചിരിച്ചു. അയാൾ വീണ്ടും ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തു. എന്റെ മുന്നിലേക്ക് നീട്ടി. നിങ്ങൾ രണ്ടുപേരെയും കണ്ടതിൽ സന്തോഷം. ഞാൻ ചിരിച്ചു. അടുത്ത വരി വന്നപ്പോൾ എന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇന്ന് ആരെങ്കിലുമൊക്കെ എന്റെ മൗനത്തെ കേട്ട പോലെ തോന്നുന്നു. ഞാൻ പതുക്കെ എന്റെ വലതുകൈ നെഞ്ചിൽ വച്ചു. അയാൾ ഒരു നിമിഷം എന്നെ നോക്കി, പിന്നെ ചിരിച്ചു. എന്നിട്ടയാൾ തിരിഞ്ഞു നടന്നു.
1: നിലാവിനെ തൊടുന്നവർ സുമ രാമചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി കുടിയേല ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതയാണ് അമ്മക്കനൽ. ഈ കവിത അമ്മയുടെ സ്നേഹവും ത്യാഗവും തിരിച്ചറിയുന്ന മകന്റെ ഹൃദയാനുഭവമാണ് പങ്കുവെക്കുന്നത്. വിശപ്പിന്റെ മുന്നിൽ എല്ലാവരും ഭക്ഷണത്തിനായി കാത്തിരിക്കുമ്പോൾ ചോറിൽ വീണ ഒരു മുടിയെ ചൊല്ലി അമ്മയോട് ദേഷ്യപ്പെടുന്ന ചേട്ടന്റെ കാഴ്ചയും അതുകൊണ്ട് അമ്മയുടെ കണ്ണു നിറയുന്നതും കവിതയിൽ വേദനയോടെ വരച്ചുകാട്ടുന്നു. എന്നാൽ തന്റെ അമ്മയുടെ വയറ്റിൽ കിടന്നിരുന്ന കാലം മുതൽ അമ്മ നൽകിയ സ്നേഹവും കരുതലും ഓർക്കുന്ന കുട്ടിക്ക് അമ്മയുടെ ഒരു മുടിനാര് പോലും അമൂല്യമായി മാറുന്നു. അമ്മയുടെ ത്യാഗത്തിന്റെ ആഴം തിരിച്ചറിയുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമ്മയെ വേദനിപ്പിക്കുന്നതിന്റെ വേദനയും കുറ്റബോധവും കവിതയിൽ കാണാം. അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ലെന്നും അമ്മയുടെ ഓരോ അംശവും മക്കൾക്ക് പൊൻകണി പോലെ വിലപ്പെട്ടതാകണമെന്നും കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

0: അമ്മക്കനൽ കുടിയേല ശ്രീകുമാർ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.
2: അഭയം എന്ന ചിത്രത്തിന് വേണ്ടി പി. സുശീല പാടിയത് കേൾക്കാം. സുഗതകുമാരിയുടെ കവിത, സംഗീതം വി. ദക്ഷിണാമൂർത്തി.

0: അഭയം എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല പാടിയ കവിതാ ഗാനമാണ് കേട്ടത്. ആകാശവാണി, സമയം 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41, 42 എന്നിവയുടെ പൂർത്തീകരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അഥവാ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 സംസ്ഥാന സർക്കാരുകളോട് അവരുടെ സാമ്പത്തിക ശേഷിയുടെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നിവയിലൂടെ കടന്നുപോകുന്ന പൗരന്മാർക്ക് പൊതുസഹായം നൽകാൻ നിർദ്ദേശിക്കുന്നു. 2017 പുറത്തുവന്ന പഠനമനുസരിച്ച് 2050 32.4 ദശലക്ഷം ഇന്ത്യക്കാർ, അതായത് ജനസംഖ്യയുടെ 20%, 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഇപ്പോഴുള്ളതുപോലെ 35% മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ 2050 20 ദശലക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രായമായ ജനസംഖ്യയുടെ 61.7% പേർക്ക് വരുമാന സുരക്ഷ ഇല്ലാതെയാകും. ഈ ഒരവസ്ഥയെ തരണം ചെയ്യാൻ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വഴി സാധിക്കും. എന്നിരിക്കലും ഈ പദ്ധതിയെക്കുറിച്ച് അവബോധം പൊതുസമൂഹത്തിൽ വളരെ കുറവാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പ്രായമായവർ, വിധവകൾ, വികലാംഗർ, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ മരണം മൂലം ദാരിദ്ര്യത്തിലായ കുടുംബങ്ങൾ എന്നിവർക്ക് പിന്തുണ നൽകുന്നതിനുള്ള ഒരു സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 1995 ഈ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര സഹായത്തിനു പുറമെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ അവരുടെ വിഹിതമായി തുല്യമായ തുക ഈ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം, അന്നപൂർണ എന്നിവ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരിക്കണം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 60 വയസ്സുള്ളവരാണ് ഈ പദ്ധതിക്ക് അർഹതയുള്ളവർ. ഈ പദ്ധതി പ്രകാരം 60 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ 200 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രതിമാസം പെൻഷൻ 500 രൂപയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ ഭാഗമാവാനുള്ള പ്രായം 40 വയസ്സാണ്. പെൻഷൻ പ്രതിമാസം 300 രൂപ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ

0: സ്കീം. 18 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള, അംഗപരിമിതി 80% മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. പ്രതിമാസം 300 രൂപയാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ള പെൻഷൻ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം. കുടുംബനാഥൻ അഥവാ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് 20,000 രൂപ സഹായമായി നൽകും. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും സഹായം നൽകും. അന്നപൂർണ പദ്ധതി. ഈ പദ്ധതി വഴി ഒരു ഗുണഭോക്താവിന് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉറപ്പുവരുത്തുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന എന്നാൽ അർഹരായ പ്രായമായവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർക്ക് ഭക്ഷ്യസുരക്ഷ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി 8:35 വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനാചരണവും രാജ്യം ഇന്ന് ആചരിച്ചു. ഡൽഹിയിലെ വിജയ്ഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. മഹാത്മാഗാന്ധിയുടെ സ്മരണകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് UAE ഇന്ത്യൻ സമൂഹം ഗാന്ധി ജയന്തി ആഘോഷിച്ചു. സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അഹിംസയുടെയും സന്ദേശങ്ങൾ അനുസ്മരിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തലും എംബസി ഉദ്യോഗസ്ഥരും ഗാന്ധിജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിനോടനുബന്ധിച്ച് UAE മ്യൂസിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും അരങ്ങേറി. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർ പട്ടിക മുൻപത്തെ പട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ മൻ കി ബാത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ ചെയ്ത മികച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ശുചിത്വം, ജലസംരക്ഷണം, സ്വയം പര്യാപ്തത തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങളുടെ സഹകരണം പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ആകാശവാണിയിലെ മൻ കി ബാത്. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മലം, പുതുയുഗ, ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2031 മാർച്ച് 30-ഓടെ കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിലായി 6 സ്വർണ്ണ മെഡലുകൾ സ്വന്തമാക്കിയാണ് ഇന്ത്യ ഇന്ന് സുവർണ നേട്ടം കൈവരിച്ചത്. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത 1 ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. 44 വർഷത്തിന് ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ നേട്ടം. മെഡൽ നേടിയ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് ഇന്ത്യ.

0: സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ ബി പി എൽ വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ത്തിലധികം വളണ്ടിയർമാർ പങ്കെടുത്തതായി ഡി ആർ എം അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കാത്തോലിക്കേറ്റ് കോളേജ് എൻ എസ് എസ് യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ എ നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം എം സി റോഡിൽ കുറുവിലങ്ങാട് ജംഗ്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. കോഴ മുതൽ കുറുവിലങ്ങാട് പള്ളിക്കവല വരെയുള്ള ഭാഗത്ത് വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇത് ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇനി നമുക്കൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചന്ദനച്ചോല എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. ഗാനരചന മൂപ്പത്ത് രാമചന്ദ്രൻ, സംഗീതം കെ ജെ ജോയ്.

ചന്ദനച്ചോല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. മൂപ്പത്ത് രാമചന്ദ്രനാണ് ആ ഗാനം എഴുതിയത്. കെ ജെ ജോയുടെ സംഗീതം.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 53 സെക്കൻഡും. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: clinched bronze in the women's dengue event. With these impressive performances, India has climbed to fifth position in the overall medal standings. The country's medal tally has risen to 76, including 16 gold, 25 silver and 35 bronze medals. President Draupadi Murmu and Prime Minister Narendra Modi have congratulated the medal winners. The India Meteorological Department, IMD, has forecast heavy rainfall over Arunachal Pradesh during the next 2 days. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi praises brave pilot Smith Mutcher for saving hundreds of lives and foiling attempt to crash Israel-bound flight, asserts Indians are those who risk their lives to save others, not take lives. Commerce Minister Piyush Goyal says India is building manufacturing value chains from design to finished goods as a trusted link in global supply chains. Nation pays homage to father of the nation Mahatma Gandhi and former Prime Minister Lal Bahadur Shastri on their birth anniversary. And in Asian Games, India win first women's hockey gold in 44 years. Wrestler Sujit Kalkal and boxers Parveen Hooda, Lovlina Borgohain and Ankush Pangal also clinched gold medals. India climbed to fifth position in overall medal standings, with tally rising to 76, including 16 gold. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് എന്റെ ഗുരുനാഥൻ ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം വാഴമുട്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രഥമാധ്യാപകൻ എൻ സുനിൽകുമാർ.
3: മലയാളത്തിന്റെ ദേശീയ കവിയായ വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യമഞ്ജരി നാലാം ഭാഗത്തിൽ ഉൾപ്പെടുന്ന കവിതയാണ് എന്റെ ഗുരുനാഥൻ. ഗുരു എന്ന വാക്കിന് ഭാരതീയ സംസ്കാരത്തിൽ മഹനീയമായ അർത്ഥതലങ്ങളാണുള്ളത്. വഴികാട്ടി, ആചാര്യൻ, ആദരണീയൻ, ഗൗരവമുള്ളയാൾ എന്നിങ്ങനെ സാന്ദർഭികമായി വിവിധ അർത്ഥങ്ങൾ കൽപ്പിക്കാം. ഗു എന്നാൽ അന്ധകാരം അഥവാ അജ്ഞാനം. രു എന്നാൽ അത് നീക്കുന്നയാൾ. അതായത് അജ്ഞാനത്തിൻ്റെ അന്ധകാരം നീക്കി ജ്ഞാനത്തിൻ്റെ വെളിച്ചം പകരുന്നവൻ ഗുരുനാഥൻ. കവിതയിൽ വള്ളത്തോൾ തൻ്റെ ആത്മീയ ഗുരുവായി ഗാന്ധിജിയെ പ്രതിഷ്ഠിക്കുന്നു. കവിതയിൽ ഒരിടത്തും മഹാത്മജിയുടെ പേര് പരാമർശിക്കുന്നില്ല. എന്നാൽ നൽകിയിരിക്കുന്ന വിശേഷണങ്ങളിലൂടെ മഹാത്മജിയുടെ ആദർശ ചിത്രം വായനക്കാരന് മുന്നിൽ സ്പഷ്ടമാകുന്നു.
4: ലോകമേ തറവാട് തനിക്ക്

0: ലോകത്തെ തറവാടായും അതിലെ പുല്ലും പുഴുവും ഉൾപ്പെടുന്ന സകല ജീവജാലങ്ങളെയും കുടുംബക്കാരായും കാണുന്ന സമഭാവനയാണ് ഗാന്ധിജിയുടേത്. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനം തന്നെയാണത്. ത്യാഗത്തെ നേട്ടമായും താഴ്മയെ അഥവാ വിനയത്തെ ഉയർച്ചയായും കാണാൻ യോഗവിത്തായ, അതായത് ഋഷിശ്രേഷ്ഠനായ ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്ക് കഴിയും?
1: തരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം,

ഗാന്ധിജിയെ കവി ആകാശമായി കാണുന്നു. നക്ഷത്രങ്ങളാകുന്ന രത്നമാലകൾ അണിഞ്ഞാലും മേഘമാകുന്ന ചെളി പുരണ്ടാലും ആകാശത്തിന് ഒരേ നിസ്സംഗമട്ടാണ്. പ്രത്യേകിച്ച് ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല, സന്തോഷമോ ദുഃഖമോ ഇല്ല. ഗാന്ധിജിയും അതുപോലെയാണ്. പ്രശംസകളിൽ സന്തോഷിക്കുകയോ വിമർശനങ്ങളിൽ സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ആകാശം പോലെ വിശാലമായ നിർമ്മലമായ ചാഞ്ചല്യമില്ലാത്ത മനസ്സോടെ ഗാന്ധിജി ശാന്തനായി നിലകൊള്ളുന്നു. ഏതു മനസ്സിലും നന്മ തിന്മകൾ ഉണ്ടാകാം, ലോകത്ത് നല്ലതും ചീത്തയും ഉണ്ടാകാം. എന്നാൽ ഗാന്ധിജിയിൽ സദ്ഗുണം

ങ്ങൾ മാത്രമേയുള്ളൂ എന്ന് കവി സമർത്ഥിക്കുന്നു. ദുർജന്തുക്കളില്ലാത്ത അപൂർവ തീർത്ഥക്കുളം, കരിയോ പുകയോ ഇല്ലാത്ത മംഗളദീപം, പാമ്പുകൾ സ്പർശിക്കാത്ത മാണിക്യം, നിഴൽ ഇല്ലാത്ത പൂനിലാവ് എന്നിങ്ങനെ ഗാന്ധിജിയെ അപൂർവ ഗുണങ്ങളുടെ ഒരു ഇടമായി വാഴ്ത്തുന്നു. ശസ്ത്രമെന്നിയേ ധർമ്മസങ്കരം നടത്തുന്നു.

0: ഗാന്ധിജിയുടെ പ്രവർത്തന മേഖലകളുടെ പ്രത്യേകതകളാണ് കാവ്യഭംഗിയോടെ ഇവിടെ വരച്ചിടുന്നത്. ആയുധമില്ലാതെ ധർമ്മയുദ്ധം ചെയ്തവനാണ് ഗാന്ധിജി. അതായത് സഹന സമരമായിരുന്നു ഗാന്ധിജിയുടെ യുദ്ധതന്ത്രം എന്നു സാരം. പുസ്തകമില്ലാതെ പുണ്യകരമായ അധ്യാപനം നടത്തിയവനാണ് ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു എന്നർത്ഥം. വാക്കുകൾക്കപ്പുറം ജീവിതം കൊണ്ട് മാതൃക കാട്ടിയ മഹാത്മാവാണ് അദ്ദേഹം. ഔഷധം കൂടാതെ രോഗം ശമിപ്പിച്ചു. ഇന്ത്യൻ സമൂഹത്തെ ബാധിച്ചിരുന്ന അനീതി, അടിമത്തം, സാമൂഹ്യ തിന്മകൾ തുടങ്ങിയ രോഗങ്ങളെ ആയുധമോ ഭീഷണിയോ കൂടാതെ സ്നേഹവും കരുണയും സഹനവും കൊണ്ട് മാറ്റിയവനാണ് ഗാന്ധിജി. ഹിംസാദോഷം കൂടാതെ യജ്ഞം പൂർത്തീകരിച്ചയാളാണ് മഹാത്മജി. യാഗപൂർത്തീകരണത്തിന് യജ്ഞമൃഗത്തെ വധിക്കാറുണ്ട്. എന്നാൽ ഭാരത സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യം നേടാൻ യാതൊരുവിധ ഹിംസയും ഗാന്ധിജിയിൽ നിന്നുണ്ടായില്ല. അഹിംസാ മാർഗത്തിലൂടെ സഹന സമരയജ്ഞം പൂർത്തീകരിച്ച് സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഗാന്ധിജിക്കു കഴിഞ്ഞു. ശ്രീബുദ്ധനുശേഷം അഹിംസയെ ഇത്ര കൃത്യതയോടെ ജീവിതത്തിൽ ചേർത്തുവച്ച മറ്റൊരു മഹാത്മാവില്ല. ഗാന്ധിജിയുടെ വ്രതം തന്നെ അഹിംസയായിരുന്നു. ശാന്തിയായിരുന്നു അദ്ദേഹത്തിനു പരദേവത. അഹിംസയാകുന്ന പടച്ചട്ടയ്ക്കു മുന്നിൽ ഏത് ദുഷ്ടതയുടെ പടവാളും മടങ്ങും എന്നദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം എല്ലായ്പ്പോഴും അഹിംസയിലും സഹനത്തിലും അധിഷ്ഠിതമായിരുന്നു. ഗാന്ധിവചനങ്ങളെ ഭാര്യയെ കണ്ടെത്തിയ ധർമ്മത്തിന്റെ സല്ലാപങ്ങളായും ആര്യസത്യത്തിന്റെ സംഗീതമായും മുക്തിയുടെ കാൽത്തളക്കിലുക്കങ്ങളായും കവി കാണുന്നു. രാമരാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കലാണ് വള്ളത്തോളിന്റെ ഈ പ്രസ്താവന. പ്രജാക്ഷേമ തൽപരനായ രാമനെപ്പോലെ ഒരു ഭരണാധികാരി ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു. കുടുംബ ബന്ധങ്ങളെക്കാൾ രാജ്യത്തെ മുന്നിൽ കാണുന്ന, അഴിമതിയും സ്വജനപക്ഷപാതവുമില്ലാത്ത ഒരു ഭരണത്തെ ലക്ഷ്യമിട്ടാണ് രാമരാജ്യമെന്ന മഹത്തായ ദർശനം ഗാന്ധിജി ഉള്ളിൽ പേറിയത്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ യോദ്ധാവായി ഗാന്ധിജിയെ തുടർന്ന് കവി വർണ്ണിക്കുന്നു. പ്രണവം വില്ലും, ആത്മാവ് അമ്പും, ബ്രഹ്മം ലക്ഷ്യവുമാകുന്നു. ഭാരത സംസ്കൃതിയിലും പൈതൃകത്തിലും ഗാന്ധിജി വിശ്വസിച്ചു. വള്ളത്തോളിന്റെ ദേശീയതയ്ക്ക് അടിസ്ഥാനവും ഇതേ സാംസ്കാരിക പാരമ്പര്യങ്ങൾ തന്നെയാണ്. ആർഷഭാരത സംസ്കാരത്തിന്റെ നല്ല വശങ്ങളെ ഗാന്ധിജി എപ്പോഴും തന്റെ ദർശനങ്ങളുടെ ഭാഗമാക്കിയിരുന്നു.
1: ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള

ഇടത്തെ ചരിത്രം വായിക്കുവിൻ. വിവിധ മഹാപുരുഷന്മാരുടെ ഗുണഗണങ്ങളെല്ലാം ഗാന്ധിജിയിൽ ഒത്തുചേർന്നിട്ടുള്ളതായി വള്ളത്തോൾ കണ്ടെത്തുന്നു. ക്രിസ്തുദേവന്റെ ത്യാഗശീലവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മരക്ഷാമാർഗങ്ങളും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയയും ശ്രീഹരിശ്ചന്ദ്രന്റെ സത്യനിഷ്ഠയും മുഹമ്മദിന്റെ സ്ഥൈര്യവും ഒരാളിൽ ഒരുമിച്ചു കാണണമെങ്കിൽ ഗാന്ധിജിയുടെ സമീപമെത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കണം. സ്വന്തം ജനതയ്ക്കു വേണ്ടി ക്രൂശിതനായ യേശുദേവന്റെ ജീവത്യാഗവും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വവും സമാനതകൾ ഉൾക്കൊള്ളുന്നവയാണ്. ധർമ്മരക്ഷയ്ക്ക് പല ഉപായങ്ങൾ കണ്ട കൃഷ്ണനെപ്പോലെ ഭാരത സ്വാതന്ത്ര്യത്തിനായി ബ്രിട്ടീഷുകാർക്കെതിരെ ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പു സത്യാഗ്രഹം, വിദേശ വസ്ത്ര ബഹിഷ്കരണം തുടങ്ങിയ ഉപായങ്ങൾ ഗാന്ധിജി സ്വീകരിച്ചു.

എന്ന് വള്ളത്തോൾ പ്രസ്താവിക്കുന്നു. ഭീരുവിനെ ധീരനാക്കാനും കഠിനഹൃദയനെ കാരുണ്യവാനാക്കാനും പിശുക്കനെ ദാനശീലനാക്കാനും ദുഷിച്ച വാക്കുകൾ പറയുന്നവനെ നല്ലതു പറയുന്നവനാക്കാനും അശുദ്ധനെ ശുദ്ധനാക്കാനും അലസനെ പ്രയത്നശീലനാക്കാനും ഗാന്ധിജിക്ക് കഴിയുമെന്ന് വള്ളത്തോൾ പ്രസ്താവിക്കുന്നു. ഗാന്ധിജിയുടെ മുന്നിൽ ആക്രമണകാരിയുടെ വാൾ പോലും കരിങ്കൂവളപ്പൂമാലയായി മാറുന്നു. അതായത്, മഹാത്മജിയുടെ അഹിംസ, സ്നേഹം, ആത്മശക്തി എന്നിവയ്ക്കു മുന്നിൽ അക്രമത്തിനും ആയുധത്തിനും ശക്തി നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ സിംഹം മാൻകിടാവായും വൻകടൽ കളിപ്പൊയ്കയായും മാറുന്നു. ലളിതവും ഏകാഗ്രവുമായ ജീവിതം നയിക്കുന്ന ഗാന്ധിജിക്ക് കാനനം പോലും കാഞ്ചന സഭാതലമാകുന്നു. പട്ടണത്തിരക്കു പോലും പർവ്വതഗുഹയ്ക്കുള്ളിലെ ശാന്തതയാകുന്നു. ഏതു പരിതസ്ഥിതിയും ഗാന്ധിജിക്ക് മുന്നിൽ അനുകൂലമാകുന്നു. ഏത് ദൗഷ്ട്യവും ഗാന്ധിജിക്ക് മുന്നിൽ നിസ്സാരമാകുന്നു. തുടർന്ന് ഗാന്ധിജിയെ ഒരു ധർമ്മകർഷകനായി വള്ളത്തോൾ വിലയിരുത്തുന്നു. വയൽതോറും നന്മയാകുന്ന ശുദ്ധ തങ്കത്തെ അദ്ദേഹം വിളയിക്കുന്നു. അതുപോലെ സ്വർണത്തെ ഭൂമിയുടെ വെറും മഞ്ഞ മണ്ണായി മാത്രം ഗാന്ധിജി കാണുന്നു. സമ്പത്തും പ്രൗഢിയും ഒന്നും അദ്ദേഹത്തിന് പ്രധാനമല്ല. സാമ്രാജ്യമോഹം തൊട്ടുതീണ്ടാത്ത മഹായോഗി. ഒരാൾക്കും കാലുകൾ വേദനിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ പാതയിൽ സ്വപ്രയത്നത്താൽ പട്ടുവിരിക്കുന്നു ഗാന്ധിജി. എന്നാൽ അദ്ദേഹമാകട്ടെ സ്വന്തം ചർക്കയിൽ നൂത്ത ഖദർവസ്ത്രം ചുറ്റി അർദ്ധനഗ്നനായി കർമ്മപഥത്തിൽ നടക്കുന്നു. ലാളിത്യത്തിന്റെ ഉദാത്ത മാതൃക.

കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. ഭഗവത്ഗീത പിറന്ന പുണ്യഭാരതഭൂമിക്കു മാത്രമേ ഇതുപോലൊരു കർമ്മയോഗിയെ പ്രസവിക്കാൻ കഴിയൂ. കർമ്മം അഥവാ പ്രവൃത്തിയുടെ പ്രാധാന്യം എടുത്തു പറയുന്ന ഗ്രന്ഥമാണ് ഗീത. ഗാന്ധിജിയാകട്ടെ കർമ്മം ചെയ്യുന്ന സന്യാസിയാണ്. വാക്കുകളെക്കാൾ സ്വന്തം പ്രവൃത്തികളിലൂടെയാണ് അദ്ദേഹം ലോകത്തിന് മാതൃകയായത്. ഹിമാലയത്തിനും വിന്ധ്യപർവ്വതത്തിനും മധ്യേയുള്ള ഭാരതഭൂവിൽ മാത്രമേ ശമഗുണം ശീലിച്ച ഇത്തരം സിംഹത്തിനെ കാണാൻ കഴിയൂ. ഗാന്ധിജിയുടെ ആത്മീയ ശക്തി ശമഗുണം ശീലിച്ച സിംഹമെന്ന പ്രയോഗത്തിലൂടെ കവി പ്രതിഫലിപ്പിക്കുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളെ മുട്ടുകുത്തിക്കാൻ സഹനസമരത്തിലൂടെ അർദ്ധനഗ്നനായ ഒരു ഫക്കീറിന് കഴിഞ്ഞത് അതുകൊണ്ടാണല്ലോ. ഗംഗയാറൊഴുകുന്ന പവിത്രമായ ഈ ഭാരതവർഷത്തിൽ മാത്രമേ ഐശ്വര്യം വിളയുന്ന ഇത്തരം കൽപ്പവൃക്ഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ദേശത്തിന്റെ വിശുദ്ധിയും പാരമ്പര്യമൂല്യങ്ങളും ശക്തിവിശേഷങ്ങളും ലോകപാലകരായ മഹാത്മാക്കളെ സൃഷ്ടിക്കും എന്ന് വള്ളത്തോൾ സമർത്ഥിക്കുന്നു. ഇത്തരത്തിൽ സർവാരാധ്യനായ ഗാന്ധിജിക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ച് പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് മഹാകവി വള്ളത്തോൾ. ഗാന്ധിജിയെ തന്റെ ഗുരുനാഥനായി കണ്ടാണ് വള്ളത്തോൾ ഈ കവിത എഴുതിയിട്ടുള്ളത്. കവിത വായിച്ചു കഴിയുമ്പോൾ വള്ളത്തോളിനു മാത്രമല്ല ലോകത്തിന് തന്നെ ഗുരുനാഥനാണ് ഗാന്ധിജി എന്ന് മനസ്സിലാകും. വള്ളത്തോൾ കവിതയുടെ സവിശേഷതകളായ ദേശീയത, മാനവികത, വീരരസം, ആത്മീയത, സാംസ്കാരിക അവബോധം, ഭാഷയുടെ ശക്തിയും സംഗീതാത്മകതയും, ലളിതവും ഗംഭീരവുമായ ശൈലി, സാമൂഹിക പരിഷ്കരണ ബോധം, ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രചാരണം, വൈകാരികത, ആദർശ വ്യക്തിത്വങ്ങളുടെ അവതരണം തുടങ്ങിയവയെല്ലാം എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലും കാണാം. തലമുറകളെ വാർത്തെടുക്കുന്നവരാണ് ആചാര്യന്മാർ. വിദ്യാലയങ്ങളിലും ജീവിതത്തിലും അവർ മാർഗദർശികളാകുന്നു. അവിസ്മരണീയ വ്യക്തിത്വങ്ങളിൽ അധ്യാപകർക്കുള്ള സ്ഥാനം വലുതാണ്. ഒരു നല്ല അധ്യാപകനാവുക എന്നത് ഒരു നല്ല മനുഷ്യനാവുക എന്നതിനോളം പ്രധാനം തന്നെ. പുസ്തകം കൊണ്ടായാലും ജീവിതം കൊണ്ടായാലും വഴികാട്ടികളാകുന്ന എല്ലാ ആചാര്യന്മാർക്കും പ്രണാമം. ഗാന്ധി ദർശനങ്ങൾ ഇനിയും തലമുറകൾക്ക് പ്രേരണയാകട്ടെ. നന്മയുള്ള ഗുരുനാഥന്മാർ ഇനിയും നമ്മുടെ തലമുറകളെ നേരിന്റെ വഴികളിൽ നയിക്കട്ടെ. ഓരോ അധ്യാപക ദിനവും ഓർമ്മകളുടെ, നന്മകളുടെ, ആദരവിന്റെ, ആത്മസാക്ഷാത്കാരത്തിന്റെ അടയാളപ്പെടുത്തലുകളാകട്ടെ. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാദർശ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, സമയം 9 കഴിഞ്ഞ് 45 മിനിറ്റ്.
3: മൊഴിയാം ഒരു കഥ.
4: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് ഉറൂബ് എഴുതിയ കഥ ഗ്ലാസ് വിത്ത് കെയർ, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
5: ഭർത്താവിന്റെ ശവം കയറ്റിയ വണ്ടി പടി കടക്കുന്നത് ഭാമ നോക്കി നിന്നു. പകുതി അടച്ച വാതിലിന്മേൽ ചാരിക്കൊണ്ടു നിൽക്കുന്ന അവളുടെ ഉടുമുണ്ടിന്റെ കറുത്ത കരയുള്ള കോന്തല ഒരു ഇളം കുഞ്ഞിനെപ്പോലെ ബ്ലൗസിൽ പറ്റിപ്പിടിച്ചു കിടന്നു. ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി. അവ ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല. നനയുമെന്ന് എന്തേ പ്രതീക്ഷിക്കാൻ എന്ന് ഞാൻ അപ്പോൾ തന്നെ ആലോചിച്ചു. ആ തുടുത്തുരുണ്ട കവിളുകളിൽ കാര്യമായ ചലനങ്ങളൊന്നുമില്ല. ഭാമയ്ക്കു പറ്റിയ ആപത്തിനെപ്പറ്റി അയൽപ്പക്കത്തെ പെൺകിടാങ്ങൾ തളത്തിലെ ചതുരമരത്തൂണുകളിൽ ചാരിയും പുൽപ്പായയിൽ ചമ്രം പടിഞ്ഞും വിലപിക്കുകയാണ്. 32-ാമത്തെ വയസ്സിൽ ഇങ്ങനെയൊരു സ്ഥിതി. ആ വാക്ക് എന്റെ മനസ്സിലും വന്നു തറച്ചു. വെളുത്ത മുണ്ടും വെളുത്ത റൗക്കയും കറുത്ത ഈർക്കിൽക്കര പുതപ്പും എഴുതാത്ത കണ്ണും പൊട്ടുതൊടാത്ത നെറ്റിയും ഒഴിഞ്ഞ കൈത്തണ്ടയുമുള്ള ഒരു സ്ത്രീയുടെ രൂപം ഉള്ളിലൂടെ കടന്നുപോയി. ഇനിയെന്നും അധികാലത്ത് ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ഈറനായ മുടി അറ്റം കെട്ടി പുറത്തേക്കിടുമോ? പിന്നെ ഒരിക്കലും കോതി മിനുക്കാതെ അത് അന്തിവരെ പുറത്തുകിടന്ന് ഉണങ്ങുകയും ചെമ്പിച്ച അതിന്റെ അഗ്രങ്ങൾ കാറ്റിൽ പാറിക്കളിക്കുകയും ചെയ്യുമോ? ദിവസവും ക്ഷേത്രത്തിൽ പോകുമോ? നിർമാല്യമായ തുളസിത്തലപ്പൊഴികെ ഒന്നും ഈ തലമുടി ഇനി ചൂടില്ലേ? ക്രൂരമായ ഒരന്തരീക്ഷം മനസ്സിൽ നിറഞ്ഞുവന്നു. എവിടെ വച്ചാണ് ഞാൻ അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടത്? അമ്മായി, ചിറ്റമ്മ, വലിയ ചേച്ചി അല്ല. ചെറുപ്പത്തിലെ ഭർത്താവ് പോലീസ് മർദ്ദനമേറ്റ് മരിക്കുകയും പിന്നീട് ഒരു കീഴ്ശാന്തിക്കാരൻ നമ്പൂതിരിയെ സംബന്ധക്കാരനാക്കാൻ അനുവദിക്കുകയും ചെയ്ത ഞങ്ങളുടെ വേലക്കാരി കുഞ്ഞിമാളുവിനെയാണോ ഓർക്കുന്നത്? ആണെന്ന് തോന്നുന്നു. കീഴ്ശാന്തി ധാരാളം കാശുകൊടുക്കുന്ന കാലത്തുപോലും കുഞ്ഞുമാളു ഉടുത്തൊരുങ്ങി നടന്നിട്ടില്ല. എന്തും പറയേണ്ട താമസമേയുള്ളൂ, തിരുമേനി എനിക്ക് വാങ്ങിത്തരും, കുഞ്ഞിമാളു പറയാറുണ്ടായിരുന്നു. എന്നിട്ടെന്താ ഒന്നും വേണമെന്ന് പറയാത്തത്? ചിറ്റമ്മ ഒരിക്കൽ ചോദിച്ചു. കുഞ്ഞിമാളു ചുണ്ടിന്റെ തലപ്പ് കൂട്ടിയിട്ട് ഒന്ന് ചിരിച്ചു. ചെറിയൊരു മനസ്സിൽ സുഖമുണ്ടാക്കാൻ അത്രയധികം സാധനങ്ങൾ വേണോ കൊച്ചമ്മേ? ആരും അന്ന് അതിന് ഉത്തരം പറഞ്ഞു കേട്ടില്ല. ഭാമയുടെ ഈ നിൽപ്പ് കുഞ്ഞിമാളുവിനെ ഓർമ്മപ്പെടുത്തുന്നു. അകത്തുനിന്ന് വിലാപം തന്നെ. 32-ാമത്തെ വയസ്സിൽ ഇങ്ങനെ! ദൈവത്തിന് കണ്ണില്ലേ? മൂക്കുചീറ്റലും കരച്ചിലും തന്നെ. ദേഷ്യമാണ് തോന്നിയത്. സഹതപിക്കാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ്. എങ്കിലും മരിച്ച വീട്ടിൽ കരച്ചിൽ പാടില്ലെന്നു പറയാമോ? ശവവണ്ടിക്കു മുകളിൽ കുറിച്ചിരുന്ന ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ എന്ന വാചകം വായിക്കാൻ വയ്യാത്ത വണ്ണം വണ്ടി അകന്ന് മൂല തിരിഞ്ഞുപോയി. ഭാമ വെടിയിലേക്ക് നോക്കിക്കൊണ്ടു തന്നെ നിന്നു. വിഷമിക്കരുത്, ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വിഷമം തീർന്നു. തലതിരിക്കാതെയും കണ്ണിമ വെട്ടാതെയും അവൾ പറഞ്ഞു. പച്ചമീൻ നിറച്ച കൂട തലയിലേറ്റി പായുന്നവരും ഉള്ളിൽ നീലഞ്ഞെറികൾ വിടർത്തിയിട്ട ഒരു വലിയ കാറും കടന്നുപോയി. വഴിനീളെ മണപ്പിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച വാലുമായി ഒരു പട്ടിയും പിന്നാലെ വന്നു. കൂട്ടത്തിൽ ഇതും നടക്കട്ടെ എന്ന മട്ടിൽ ഒരു കാൽപൊക്കി സർവേക്കല്ലിൽ സ്വൽപ്പം മൂത്രമൊഴിച്ചു പാഞ്ഞുപോയി. ഭാമ ഇതൊന്നും കാണുന്നതായി തോന്നിയില്ല. ജന്മങ്ങൾ അവസാനിച്ച ജീവനെപ്പോലെ അവളുടെ കണ്ണുകളിൽ നിശ്ചലത ദൃശ്യമായി. ആ കണ്ണുകളിൽ പരബ്രഹ്മം കുടികൊള്ളുന്നുവോ എന്ന് ഭയം തോന്നി. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്ന് ഭാമ ഓർത്തിരിക്കണം. പലപ്പോഴും അവൾ മന്ത്രിച്ചിരുന്നു, കാലം കടന്നുപോകും, അതിന് ദയയില്ല, അതാരെയും തിരിഞ്ഞു നോക്കാൻ നിൽക്കുകയില്ല. അർത്ഥം വ്യക്തമായില്ലെങ്കിലും കൂടുതലായി ഒന്നും ചോദിച്ചില്ല. ഗോപി അവളെ കല്യാണം കഴിച്ച ദിവസവും ഈ കണ്ണുകൾ ഇതേവിധം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് പാടുമ്പോൾ എമ്പാടും ഗോഷ്ടി കാണിക്കുന്ന ഒരു വലിയ ഭാഗവതരുടെ നീണ്ട കച്ചേരിയുണ്ടായിരുന്നു. പലരും ഭാഗവതർക്കൊപ്പം തലയാട്ടി. ഞാൻ ഗോഷ്ടി കണ്ട് രസിച്ചു. ഈ കോലാഹലത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഒരിടത്തിരിക്കുന്ന അവളെ അഭിനന്ദിച്ചു. നീ ഭാഗ്യവതിയാണ് ഭാമേ. അതെ, അവളും പുഞ്ചിരി കൊണ്ടു. ഭാമയുടെ ഭർത്താവ് അത്ര യോഗ്യനായിരുന്നു. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അയാളുടെ കഴുത്തിൽ പൂമ്പാറ്റയുടെ ചിത്രം തുന്നിപ്പിടിപ്പിച്ച നെക്ടൈ ആടിക്കളിച്ചു. തുടുത്തു കിളരം കൂടിയ ആ മനുഷ്യൻ സിംലയിലെ സുന്ദരമായ കാലാവസ്ഥയെപ്പറ്റിയും ഡൽഹിയിലെ തുടുത്ത റോസാപുഷ്പങ്ങളെപ്പറ്റിയും സംസാരിച്ചുകൊണ്ടിരുന്നു. നവവരന്റെ ആ വാക്കിൽ എല്ലാവരും അത്ഭുതം പ്രദർശിപ്പിച്ചു. ഭാമയുടെ അച്ഛൻ മാത്രം അതിഥികളെ സൽക്കരിക്കുന്നതിനിടയിൽ ഓടിവന്ന് സ്വൽപ്പനേരം അവിടെ നിന്ന് താനും ഇതിൽ തൽപരനാണെന്ന് കാണിച്ചു. അച്ഛൻ സന്തുഷ്ടനായിരിക്കുന്നു അല്ലേ? ഭാമയോട് ചോദിച്ചു. ഭാമ ചിരിച്ചതേയുള്ളൂ. പിന്നീട് അച്ഛനുമായി സംസാരിച്ചപ്പോഴേ ആ ചിരിയുടെ പൊരുൾ മനസ്സിലായുള്ളൂ. 75,000 രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് മേശക്കടിയിലൂടെ കൈമാറിയതിന്റെ ഫലമായിട്ടാണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ചിത്രശലഭാങ്കിതമായ നെക്ടൈ അവിടെ പാറിക്കളിക്കാൻ ഇടയായത്. തടം കറുത്ത കണ്ണുകൾ കീഴ്പോട്ട് പതിപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ നേടിയത് മുഴുവൻ കഴിഞ്ഞു. ഇനി എങ്ങനെ ജീവിക്കുമെന്നറിഞ്ഞുകൂടാ. എന്നാലും എന്റെ ഭാമയ്ക്ക് സുഖമായല്ലോ. ഞാൻ അവളെ തള്ളയില്ലാതെ വളർത്തിയെടുത്തതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചപ്പോൾ ആ അച്ഛൻ നിറഞ്ഞ കണ്ണുകളിലൂടെ പുഞ്ചിരി പൊഴിച്ചു. വീതി കൂടിയ ഒരു വിദേശ കാറിൽ തന്നെയാണ് അദ്ദേഹം വധൂവരന്മാരെ യാത്രയാക്കിയത്. ഭാമ പോയപ്പോൾ ആ വീട്ടിന് വാർദ്ധക്യം വന്നു. അച്ഛൻ എന്നെ കാണുമ്പോഴൊക്കെ പറഞ്ഞു, ഭാമയുടെ കത്തുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞ് മറ്റൊരു കല്യാണക്കത്ത് കിട്ടി. ഭാമയുടെ ഭർത്താവാണ് ക്ഷണിച്ചിട്ടുള്ളത്. ആ മനുഷ്യന്റെ സഹോദരിയെ ബോംബെയിലെ ഒരു എക്സ്പോർട്ട് ഏജന്റ് കല്യാണം കഴിക്കുന്നു. ആ പെൺകിടാവിന്റെ പേര് ഇപ്പോഴും ഓർക്കുന്നു, ചിത്തരഞ്ജിനി. ക്ഷണക്കത്തിന്റെ ചുവട്ടിൽ ഭാമ മലയാളത്തിൽ കുറിച്ചിരുന്നു, വരുമോ? വേണോ? വേണ്ടേ? ഒടുവിൽ പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനടുത്തു വെച്ച് ഞാൻ കുഞ്ഞിമാളുവിനെ കണ്ടു. അവൾ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, കുട്ടൻ എങ്ങോട്ടാണ് യാത്ര? ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവൾ സ്വല്പനേരം മൂകയായി നിന്നു. എന്നിട്ടെല്ലാം തുടച്ചു മാറ്റുന്നത് പോലെ ചിരിച്ചു. കുട്ടൻ അറിയാമോ? അതെന്റെ അനിയനാണ്. അവൻ ഗതികെട്ട് ബോംബെയിലേക്ക് ചാടിപ്പോയി. ഇപ്പോൾ നല്ല സ്ഥിതിയിലായി. ഇടയ്ക്കൊക്കെ എനിക്കും വല്ലതും അയച്ചു തരും. കല്യാണം കഴിക്കുന്നുവെന്ന് എഴുതിയിരുന്നു. നല്ലവനാണ്. കല്യാണത്തിന് പോകുന്നില്ലേ? ഞാനോ? അവൾ ചിരിച്ചു. ഞാൻ അവിടെ ചെന്ന് കയറിയാൽ അത് അവന് കുറച്ചിലാകും, എനിക്കും പരിഭ്രമമാകും. കുട്ടൻ തിരിച്ചു വന്നിട്ട് എല്ലാ വിവരവും പറയണം കേട്ടോ. അവൾ തന്റെ വികാരമില്ലാത്ത കണ്ണുകൾ ഉയർത്തിയിട്ട് പറഞ്ഞു. ഒന്നും മിണ്ടാതെ സൂട്ട്കേസും തൂക്കി നടന്നു. ചെന്നു കയറിയപ്പോൾ അവിടെ നല്ല ബഹളം. ഇന്ത്യയിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അതിഥികൾ കല്യാണത്തിൽ സംബന്ധിച്ചിരുന്നു. പല വർണ്ണത്തിലുള്ള നെക്ടൈകൾ ആ ഷാമിയാനയിൽ ആടിക്കളിച്ചു. അവ നാട്ടിൻപുറത്തെ ഉത്സവ തോരണങ്ങളെ ഓർമ്മപ്പെടുത്തി. പൊള്ളച്ചിരിയും പൊട്ടിച്ചിരിയും സിഗരറ്റ് പുകയും വില കൂടിയ സുഗന്ധങ്ങളുടെ സമ്മേളനവും. ഞാൻ ബഹളത്തിലൂടെ തുരന്നുകടന്നു. ഭാമയെവിടെ? പിമ്പിൽ നിന്നൊരാൾ എന്റെ ചുമലിൽ കൈവച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാമയുടെ അച്ഛനെയാണ് കണ്ടത്. ആ മനുഷ്യന്റെ ചൈതന്യം മുഴുക്കൻ ചോർന്നു പോയതുപോലെ തോന്നി. തുടുത്ത ഭിത്തികളെ പോലെയായിരുന്നു ആ കവിളുകളിൽ കരിവാളിപ്പ്, തലയിൽ കൂടുതൽ നര. ഭാമ ആ മുറിയിലുണ്ട്, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഗ്നിവർണത്തിലുള്ള ഒരു ബനാറസ് സാരി ഉടുത്ത് അവൾ ജാലകപ്പടിയിൽ ചാരി നിന്നു. കുട്ടൻ വരുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അത് തെറ്റിയില്ലല്ലോ. അവൾ പുഞ്ചിരി കൊണ്ടതേയുള്ളൂ. ആരാണ് വരൻ? മലയാളി തന്നെ. ബോംബെയിൽ എക്സ്പോർട്ട് ഏജൻസി. ഞാൻ എന്തോ ചോദിക്കുന്നതുപോലെ ഭാമയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഉത്തരം പറഞ്ഞു, ധാരാളം പണമുണ്ടെന്നാണ് പറഞ്ഞത്. ചിത്തരഞ്ജിനിക്കിഷ്ടമായിട്ട് വാചകം പൂർത്തിയാക്കിയില്ല. അവൾ ഒരിക്കലേ കണ്ടുള്ളൂ, പെണ്ണു കാണാൻ വന്നപ്പോൾ. അതുകൊണ്ട് അനിഷ്ടമൊന്നും ഉണ്ടാകാനിടയില്ല. ഇതിലൊക്കെ അത്രയ്ക്ക് നോക്കേണ്ടതുണ്ടോ? കല്യാണമാണ്. നല്ല മാർക്കറ്റിലേക്ക് അയക്കുന്ന ചരക്കുകളെ പോലെയല്ലേ ഞങ്ങൾ. ചിലപ്പോൾ അതിന്മേൽ ഗ്ലാസ് വിത്ത് കെയർ എന്നുകൂടി ഒരു അനുഗ്രഹം ഒട്ടിച്ചു വയ്ക്കും. ഭാമ ഒന്ന് ചിരിച്ചു. എന്റെ ഉപമ എങ്ങനെ? അത് നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ പുറത്തും ഒട്ടിക്കാവുന്ന ലേബലല്ലേ? ആയിരിക്കാം. എനിക്ക് അത്രയ്ക്കൊന്നും അറിവില്ല. ചുറ്റും നോക്കിയിട്ട് ഞാൻ വലിയ സ്ത്രീധനമുണ്ടോ എന്ന് ആംഗ്യം കൊണ്ട് ചോദിച്ചു. ഭാമ ചുറ്റും കണ്ണോടിച്ചിട്ട് ചൂണ്ടാണി വിരൽ പൊക്കിക്കാട്ടി. 1,00,000. ഞാൻ അത്ഭുതം പ്രകടിപ്പിച്ചുപോയി. അത്രയ്ക്ക് പണമുള്ള ഒന്നാണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആ നെക്ടൈ എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ചിത്തരഞ്ജിനിയുടെ കഴുത്തിൽ താലി വീണു. സദ്യയും കഴിഞ്ഞ് പിരിയുമ്പോൾ ഭാമ പറഞ്ഞു, കുട്ടൻ വരുന്നതിനു മുൻപേ പലതും പറയണമെന്ന് വിചാരിച്ചു. വന്നപ്പോൾ കുട്ടനോട് പുതുതായി ഒന്നും പറയാനില്ലെന്നു തോന്നി. ഭാമയുടെ അച്ഛൻ കിടപ്പിലായപ്പോഴാണ് പിന്നീട് അവൾ നാട്ടിൽ വന്നത്. അവൾ ഒറ്റയ്ക്ക് വരേണ്ടി വന്നു. അധികം താമസിയാതെ അച്ഛന്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കാനും അവൾ വന്നു. രണ്ടു സമയത്തും ഞാൻ കൂടെ നിന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഭാമ നിശ്ചലമായിട്ട് പറഞ്ഞു, സന്തോഷം.

0: ദോഷമായി. മകൾക്ക് സുഖമാണെന്ന സംതൃപ്തിയിൽ അച്ഛൻ മരിച്ചുപോയല്ലോ. ഭാമയ്ക്ക് സുഖമല്ലേ? മനസ്സ് ലോകത്തേക്കാൾ വലുതല്ലേ? അതെപ്പോഴെങ്കിലും നിറയുമോ? അപ്പോൾ സുഖമെന്ന് പറയുന്നത് നുണയാവില്ലേ കുട്ട? ആരോഗ്യമുണ്ട്, പണമുണ്ട്, അതുകൊണ്ട് മുഴുവനാക്കേണ്ട. പണമില്ല. എന്റെ അച്ഛൻ തന്ന പണവും പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ഇൻഷുറൻസിൽ നിന്നുള്ള കടമെടുപ്പും എന്റെ മിക്ക ആഭരണങ്ങൾ വിറ്റ പണവും കൂട്ടിയാണ് അദ്ദേഹം പെങ്ങളെ എക്സ്പോർട്ട് ഏജന്റിനെ ഏൽപ്പിച്ചത്. ഭാമയുടെ കണ്ണുകൾ മൊട്ടുസൂചിയുടെ അഗ്രം പോലെ മൂർച്ചയുള്ളവയായിരുന്നു. നാലാം ദിവസം അവളെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നും കണ്ടപ്പോൾ ഭാമ പറഞ്ഞു, ഈ താക്കോല് കയ്യിൽ വയ്ക്കൂ, ഇടയ്ക്കിടെ വീട് തുറന്ന് വൃത്തിയാക്കണം, കുട്ടന് ബുദ്ധിമുട്ടാകുമോ? താക്കോല് ഏറ്റുവാങ്ങി. ഇനി അടുത്ത കാലത്തൊന്നും ഭാമയെ കാണുകയുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഇടയ്ക്ക് ഓരോ കത്തെഴുതു. വണ്ടി നീങ്ങിയപ്പോൾ മനസ്സാണ് ശൂന്യമായത്. പക്ഷേ ആ വണ്ടി ഇത്ര വേഗം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. തളർവാദം പിടിച്ച ഭർത്താവുമായി അവൾ തിരിച്ചു വന്നപ്പോഴും ഞാൻ കാത്തുനിന്നു. നെക്ടൈ ഇല്ല, പാൻ്റില്ല, കോട്ടില്ല, മുണ്ടും ഷർട്ടും മേലെ ഒരു രോമത്തിന്റെ പുള്ളോവറും. അയാൾ എന്നെ നോക്കി ചിരിച്ചപ്പോൾ ചിരി ഒരു വശത്തേക്ക് കൂടിയിരുന്നു. ഭാമ എന്നോട് പറഞ്ഞു, സഹായത്തിന് വിശ്വസിക്കാവുന്ന ഒരാൾ കുഞ്ഞിമാളു മാത്രമായിരുന്നു എന്റെ ഓർമ്മയിൽ. ആവശ്യപ്പെട്ടപ്പോൾ അവൾ വന്നു. കാലത്ത് വന്ന് അന്ത്യോളവും ആ വീട്ടിൽ ജോലി നോക്കി. ഒന്നും കാര്യമായി ആവശ്യപ്പെട്ടതുമില്ല. ഒരു ദിവസം കുഞ്ഞിമാളു എന്റെ പിന്നാലെ വന്നു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ അളിയന്റെ പെങ്ങളാണെന്ന് കുട്ടൻ പറഞ്ഞോ? ഇല്ല, പറയരുത്, അത് എന്റെ അനിയന് പോരായികയാണ്. പിന്നെ പിന്നെ രാത്രി ഉറക്കമൊഴിച്ചും അവൾക്കവിടെ താമസിക്കേണ്ടി വന്നു. കഷ്ടപ്പാട് നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. മുഴുവൻ സംഗതികളും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു ദിവസം ഭാമ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചു ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഇഞ്ചക്ഷനുള്ള മരുന്ന് വാങ്ങണം, കുട്ടന് കുറച്ച് പണം തരാൻ പറ്റുമോ? കൊടുത്തു. വീണ്ടും വീണ്ടും ചോദിച്ചു, കയ്യിലുള്ളത് കൊടുത്തു, പിന്നെ ചോദിക്കാതെയും കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പിരിഞ്ഞ ഈ ഘട്ടത്തിലും ഞാൻ ഇവിടെ നിൽക്കുന്നു. ശവവണ്ടി പോയ വഴിയും നോക്കി നിൽക്കുന്ന ഭാമയോട് ഞാൻ പറഞ്ഞു, പോയി കിടക്കൂ. എന്തിന്? ഉത്തരം പറഞ്ഞില്ല. ഞാൻ പോകുന്നു. ശരി. ഇറങ്ങി നടന്നു. ആരോ പിന്തുടരുന്നുവെന്ന് തോന്നി തിരിഞ്ഞു നോക്കി. കുഞ്ഞിമാളു. അവൾ പറഞ്ഞു, ഞാൻ ഇന്നിവിടെ തന്നെ കഴിച്ചുകൂട്ടും. മാറത്തടിച്ച് കരയുന്ന ആ പെണ്ണുങ്ങളൊക്കെ പോയി കുറച്ചു കഴിഞ്ഞാൽ ഭാമ കരയാൻ തുടങ്ങും. ധൃതിയിൽ നടക്കുമ്പോൾ ഞാൻ ഓർത്തു, ലോകത്തേക്കാൾ എത്ര വലുതാണ് മനസ്സ് എന്ന്.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് ഉറൂബ് എഴുതിയ കഥ ഗ്ലാസ് വിത്ത് കെയർ, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ഉറൂബ് കഥയും തിരക്കഥയും സംഭാഷണങ്ങളും എഴുതി 1978 ഭരതൻ സംവിധാനം ചെയ്ത അണിയറ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം നമുക്കിനി കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ചെമ്മൻകുടി ആർ ശ്രീനിവാസ അയ്യർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് വി ആർ കൃഷ്ണൻ, വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം വെല്ലൂർ രാമഭദ്രൻ, ഗെഞ്ചിറ വി നാഗരാജൻ. ആദ്യം നാട്ടരാഗത്തിൽ സരസീരുഹ എന്നാരംഭിക്കുന്നു ആദ്യതാളം. പുലിയൂർ ദൊരൈസ്വാമി അയ്യർ കൃതി.

Baba ni baba baba baba baba.

ഇന്ന് രാത്രി 10:50 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സുഭാഷിതം, പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം കേൾക്കാം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇനി 11 മണിവരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പി മാധുരി പാടിയ ഗാനമാണ് ആദ്യം. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയത്. ചിത്രം പ്രേതങ്ങളുടെ താഴ്വര.

പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം അഗ്നിവ്യൂഹം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം എ ടി ഉമർ, ഗായിക എസ് ജാനകി.

ഒരു ഗാനം കൂടി. ലതികയും കൂട്ടരും പാടിയത് ചിത്രം ശ്രീകൃഷ്ണ പരുന്ത്. പി ഭാസ്കരന്റെ ഗാനവരികൾ, കെ രാഘവന്റെ സംഗീതം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം.
1: ത്യാഗമെന്നതേ നേട്ടം, താഴ്മവാൻ അഭ്യുന്നതി. ഈ വരികൾ നമ്മുടെ രാഷ്ട്രപിതാവിനെപ്പറ്റി മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലേതാണ്. ആ ഗുരുനാഥൻ്റെ ആദർശങ്ങളായിരുന്നു സേവനം, ലാളിത്യം, ഈശ്വരവിശ്വാസം, മതമൈത്രി എന്നിവയൊക്കെ. ഭഗവത്ഗീത എൻ്റെ വഴികാട്ടിയാണെന്ന് അദ്ദേഹം ഉറക്കി പറയുമായിരുന്നു. 5000-ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയ ആചാര്യനും സ്വതന്ത്ര ഭാരത ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു ബാപ്പുജി എന്ന് നാം സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. ടാഗോറാണ് ആദ്യമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചത്. അദ്ദേഹം മഹാത്മാവായത് വിദ്യാലയത്തിന് പുറത്തും എന്നും അറിവ് നേടിക്കൊണ്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എല്ലാറ്റിനെയും ദൈവമായി കാണുന്നവനാണ് മഹാത്മാവ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി എന്ന ഗുജറാത്തിലാണ് ജനിച്ചത്, പോർബന്തർ എന്ന സ്ഥലത്ത്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ ശേഷം ലണ്ടനിലേക്ക് പോയി ബാരിസ്റ്റർ പരീക്ഷ ജയിച്ചു. കുറേ വർഷം തെക്കേ ആഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്തു. ഗാന്ധിജി ബൈബിൾ, ഖുറാൻ ഇവയും പഠിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് പ്രാധാന്യം നൽകി. മദ്യവർജനം, വിദേശ വസ്ത്ര ബഹിഷ്കരണം ഇവ പ്രചരിപ്പിച്ചു. ചർക്ക കൊണ്ട് നൂൽ നൂത്ത്, ഖാദി നിർമ്മിച്ച് അതുകൊണ്ടുള്ള തുണി ഉടുക്കുവാൻ ആളുകളെ ഉത്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. തൊഴിലധിഷ്ഠിതമായ സാങ്കേതിക വിദ്യാഭ്യാസം വേണം, ഒപ്പം മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തിൽ മദ്യവർജനവും അഹിംസയും മൈത്രോച്ചാടനവും ലളിത ജീവിതവും ഒക്കെ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. എല്ലാവർക്കും ക്ഷേത്ര നടകളിലൂടെ, റോഡുകളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നിവരുമായി അദ്ദേഹം നേരിട്ട് സംവദിച്ചു. ശ്രീ ചിത്രദേവാൽ മഹാരാജാവിനെ കണ്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പ്രോത്സാഹനം നൽകി. സത്യാഗ്രഹം, ഉപവാസം എന്നിങ്ങനെ സഹന സമരങ്ങളിലൂടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം ശക്തമായതോടുകൂടി ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകാൻ തന്നെ തീരുമാനിച്ചു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ മുസ്ലിം രാഷ്ട്രം എന്ന ഒരു പാകിസ്ഥാൻ വാദമുണ്ടായി. അത് ഗാന്ധിജി അങ്ങേയറ്റം എതിർത്തു. സ്വാതന്ത്ര്യപ്രാപ്തിയോടെ നവഖാലിയിലും കൽക്കട്ടയിലും മുസ്ലിം ഹിന്ദു മത്സരങ്ങൾ വർദ്ധിച്ചു. വളരെയേറെ ശവങ്ങൾ റോഡ് നീളെ കിടന്നു. ആ ശവങ്ങളുടെയൊക്കെ മധ്യത്തിലൂടെ മഹാത്മാഗാന്ധിജി നടന്നു ഒറ്റയ്ക്ക്. സ്വാതന്ത്ര്യദിന സന്ദേശത്തിനായി കൽക്കട്ടയിലെ ആകാശവാണി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒന്നും എനിക്ക് തരാനില്ല. ഞാൻ വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 1948 ജനുവരി 30 സന്ധ്യയ്ക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കവേ മഹാത്മജി നാഥുറാം വിനായക് ഗോഡ്സെ ഉതിർത്ത വെടിയുണ്ടകൾ സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങി. ഈ ദുരന്ത വാർത്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചു. ആ ദീപം പൊലിഞ്ഞുപോയി എങ്കിലും അതിൽ നിന്നും കൊളുത്തിയെടുത്ത നെയ്ത്തിരി വെളിച്ചം ഭാരതത്തെ മുമ്പോട്ട് നയിക്കും എന്നുള്ളത് തീർച്ച.
0: പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിച്ച സുഭാഷിതം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്. സുഭാഷിതം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 5:55. നാളെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രദീപ് ഇറവങ്കരാണ്.